ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: അങ്ങ് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 13-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1975 ഒക്ടോബർ 13 US നേവി ഫിലാഡൽഫിയയിൽ സ്ഥാപിതമായിരിക്കുന്നു. 1792 ഒക്ടോബർ 13 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. 1884 ഒക്ടോബർ 13 ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക അക്ഷാംശരേഖയെ ആധാരമാക്കുന്ന സമ്പ്രദായം ദേ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. 1911 ഒക്ടോബർ 13 സിസ്റ്റർ നിവേദിത ഡാർജിലിംഗിൽ വച്ച് നിര്യാതയായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കെട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൌരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: സൌമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്നൊരു ചൊല്ലുണ്ട്. ശരിയാണോ അത്? അങ്ങനെ ദുഷ്ടൻ വളരുകയും ശുദ്ധൻ തളരുകയും ചെയ്യുമോ? ഒന്ന് പുനഃപരിശോധിക്കേണ്ടതായ ഒരു ചൊല്ലാണിത്. ശരിക്കും ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരിക്കും? മറ്റുള്ളവരെ സഹായിക്കാത്തവരെ, പണം ചോദിച്ചിട്ട് കൊടുക്കാത്തവരെ, അവരെയൊക്കെയാണ് ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത്. അതായത് കുറച്ച് സ്വാർത്ഥരായവർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അധ്വാനിച്ചു പണമുണ്ടാക്കിയിട്ട് ആ പണം മറ്റാരെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അത് ദുഷ്ടത്തരം. മറ്റുള്ളവരെ ചൂഷണം ചെയ്താണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ദുഷ്ടതയുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു എന്ന് കരുതു, അതിൽ നിന്ന് തനിക്ക് കുറച്ച് വേണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പലപ്പോഴും സിനിമാക്കാരെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, കോടികളില്ലേ, പിന്നെന്താ അതിൽ നിന്നും ഒരു 50,000 തന്നാല്? ചില ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അളിയന് പണം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ലെന്ന്. പറയുന്നത് കേട്ടാൽ തോന്നും ഇയാൾക്ക് ഗുണത്തിന് വേണ്ടിയാണ് അയാൾ നെട്ടോട്ടമോടുന്നതെന്ന്. ഗൾഫിൽ പോയി ചൂട് മണലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് സമ്പാദ്യമായാൽ അത് പിന്നെ ബന്ധുക്കൾക്ക് കൂടി കൊടുക്കണമെന്ന് അവകാശമായി മുന്നോട്ട് വയ്ക്കുന്നവർ തന്നെയുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഷ്ടതയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ അധ്വാനത്തെക്കുറിച്ചാണ്. നമ്മുടെ അലസതയും താല്പര്യമില്ലായ്മയുമാണ് നമ്മുടെ സമ്പാദ്യത്തെ കുറച്ചു കളഞ്ഞത്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾക്കൊരു സത്യം അറിയുമോ? നമ്മുടെ മുന്നിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പല വ്യവസായ സ്ഥാപനങ്ങൾക്കും പിന്നിൽ ആരുടെയൊക്കെയോ കഠിനമായ അധ്വാനമുണ്ട്. ആരൊക്കെയോ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചതിനെ ധൂർത്തടിച്ചു കളയാൻ അവർക്ക് തോന്നില്ല. അതിനെ കണക്കറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും അവർക്ക് തോന്നില്ല. അതിനെ ദുഷ്ടതയായി കാണരുത്. അതേസമയം മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തും ധനികരായവരാണെങ്കിൽ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാം. അധ്വാനത്തിലൂടെ ജീവിതാഭിവൃദ്ധി നേടാൻ കഴിയാത്തവരായി ആരുമില്ല. ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ തന്നെ ചെറിയ രീതിയിലെങ്കിലും എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ആരോഗ്യമുള്ള ആരെങ്കിലും വിധിയെ പഴിച്ചുകൊണ്ടോ ഭാഗ്യമില്ലാത്തതുകൊണ്ടോ താൻ ഇങ്ങനെയായി എന്ന് പരിതപിക്കുന്നുവെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ളവരാണ് തങ്ങളെ സഹായിക്കാത്തവരെ ദുഷ്ടർ എന്ന മുദ്ര കുത്തുന്നത്. എങ്കിൽ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ദുഷ്ടത ആരിലാണുള്ളത്? അധ്വാനിച്ച് സ്വജീവിതം സമൃദ്ധമാക്കുന്നവരിലോ അതോ അലസനായിരുന്നിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരിലോ? ആലോചിച്ചു നോക്കേണ്ട കാര്യമാണത്. അധ്വാനിച്ച് അഭിവൃദ്ധി നേടുന്നവർ വാരിക്കോരി മറ്റുള്ളവരെ സഹായിക്കാത്ത പക്ഷം അവർ ദുഷ്ടരാണെങ്കിൽ ആ ദുഷ്ടർ പന പോലെ വളരുക തന്നെ ചെയ്യും. അലസർ അഭിവൃദ്ധി ഏതുമില്ലാതെ തളർന്നു പോവുക തന്നെ ചെയ്യും. മലയാളത്തിലെ മറ്റൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്, അന്യന്റെ പുരയിടത്തിലെ പുല്ല് കണ്ട് പൈക്കളെ വളർത്തരുത് എന്ന്. ആ ചൊല്ല് പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ മറ്റൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കരുത് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, പരമാവധി മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് നിൽക്കരുത്, അധ്വാനിച്ച് അഭിവൃദ്ധി തേടണം. അത് ചെയ്യാതെ ദുഷ്ടൻ പന പോലെ തഴച്ചു വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല തന്നെ. ഒരാളിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല തന്നെ. ഒരാൾ ഒരു ഓട്ടോ ഓടിക്കുന്നു എന്ന് വിചാരിക്കുക, തീരെ ക്ഷീണിതനായിട്ടും ഒരാൾ കൈ കാണിച്ചപ്പോൾ ആ സവാരിക്ക് കൂടി തയ്യാറാകുന്നു. 100 രൂപ കൂടി കിട്ടിയാൽ അത്രയുമായി എന്ന ചിന്തയാണ് അയാൾക്ക്. അതിനെ ഏതെങ്കിലും പിരിവിന്റെ പേരിൽ അയാളിൽ നിന്നും ഈടാക്കുകയാണെങ്കിൽ അത് ചൂഷണം തന്നെയാണ്. ഒരാൾ സ്വമനസാലെ ചെയ്യുന്ന സേവനങ്ങൾക്കേ അർത്ഥമുള്ളൂ എന്ന് മറന്നു പോകരുത്. മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറാകാതെ അലസനായിരുന്നിട്ട് അത് കർമ്മഫലം എന്ന് വ്യാഖ്യാനിച്ചത് മതങ്ങളായിരുന്നു. കായികവും മാനസികവുമായി ശേഷിയുള്ള ഏതൊരാൾക്കും ഈ ലോകത്ത് പരാശ്രയം കൂടാതെ ജീവിക്കുവാനാകും. കിട്ടിയതെല്ലാം ധൂർത്തടിച്ച് വാരിക്കോരി മറ്റുള്ളവർക്ക് നൽകി സ്വജീവിതം ധന്യമാക്കുന്നതിനെ സേവന തൽപരത എന്ന് പറയാനാവില്ല. എല്ലാവർക്കും ഒരു വിജയമുണ്ട്. ആ വിജയത്തെ നിലനിർത്തുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ദുഃഖത സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 395,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ജി വി രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIR നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ A. നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരും. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചത് പോലെ കൺതടങ്ങളിൽ തിളഞ്ഞു മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാപയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചെറുകാടിനെ കുറിച്ച് കേൾക്കാം. ജീവിതത്തെ ഒരു വലിയ സന്ദേശമാക്കിയ പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യരിൽ ഒരാൾ പ്രൊഫസർ ചെറുകാട്. നിരന്തരം നടത്തിപ്പോന്ന ആത്മവിമർശനങ്ങൾ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തി സ്ഫുടം ചെയ്ത ഒന്നായിരുന്നു 62 വർഷം നീണ്ടുനിന്ന ജീവിതം. ചെറുകാട് ഗോവിന്ദ പിഷാരടി മലയാള ഭാഷാ നാടകകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പ്രൊഫസർ ചെറുകാട്. പ്രകൃതിയുടെ അജ്ഞേയതകൾക്ക് മുന്നിൽ അത്യന്തം വിനയാന്വിതനാകാനുള്ള ആർജവമുണ്ടായിരുന്ന വ്യക്തി. ജീവിതപാതയും മുത്തശ്ശിയും മണ്ണിന്റെ മാറലും ദേവലോകവും എഴുതിയ പ്രതിഭാധനൻ. സ്നേഹബന്ധങ്ങൾ, തറവാടിത്തം, സ്വതന്ത്ര, മനുഷ്യഹൃദയങ്ങൾ, രക്തേശ്വരി, ഒടുക്കത്തെ ഓണം തുടങ്ങി എത്രയോ നാടകങ്ങളും ചെറുകാടിൻ്റെതായിട്ടുണ്ട്. ജീവിതപാതയാണ് ചെറുകാടിൻ്റെ ആത്മകഥ. പെരിന്തൽമണ്ണ താലൂക്കിലെ ചെമലശ്ശേരിയിലാണ് ചെറുകാട് ജനിക്കുന്നത്. 50-കളിലും 60-കളിലും മലയാള സാഹിത്യത്തെ നിർവചിക്കുന്നതിൽ ചെറുകാടിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രചനകൾ വലിയ സ്വാധീനം ചെലുത്തി. ചുകന്ന സഞ്ജിയുടെ തത്വശാസ്ത്രം എന്ന ലേഖനത്തിൽ ഉറൂപ് ഇങ്ങനെ പറയുന്നു: മനുഷ്യന് സുഖവും സന്തോഷവും ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാണ്. അല്ലാത്തതിനോടൊക്കെ ദേഷ്യമുണ്ട് താനും എന്ന നിഷ്കളങ്ക ജീവിതം സ്വായത്തമായിരുന്ന വ്യക്തിയായിരുന്നു ചെറുകാട്. ഭക്തനാണോ താങ്കൾ എന്ന് ചോദിച്ചവരോട് ചെറുകാട് പറഞ്ഞിരുന്നത്, ഈ ദൈവം ദൈവം എന്ന് പറയുന്ന ആൾ നമ്മുടെ പി ടി ഭാസ്കര പണിക്കരെ പോലെയാണെങ്കിൽ എനിക്ക് ഒരല്പം ദൈവഭക്തിയൊക്കെയുണ്ട് എന്നായിരുന്നു. മനുഷ്യന് നന്മയും ശുദ്ധിയും പ്രദാനം ചെയ്യുന്ന കലയൊക്കെയും ഉത്കൃഷ്ടമല്ലാത്തതെന്തും അപകൃഷ്ടം എന്ന ഗാന്ധിയൻ സമീപനത്തോട് അത്രമേൽ ചേർന്നു നിന്ന സാഹിത്യ വീക്ഷണമായിരുന്നു ചെറുകാടിനുണ്ടായിരുന്നത്. പാവറട്ടി സംസ്കൃത കോളേജിൽ കുറച്ചുനാൾ അധ്യാപകനായി ചെറുകാട് ജോലി നോക്കിയിട്ടുണ്ട്. കോവിലൻ ചെറുകാടിന്റെ ശിഷ്യനായിരുന്നു. ജീവിതം സന്യസിക്കാനുള്ളതല്ല എന്ന് തനിക്ക് ബോധ്യം വന്നത് ചെറുകാടിന്റെ സാമീപ്യത്തിലൂടെയായിരുന്നു എന്ന് കോവിലൻ പറയുന്നു. ജീവിതപാത പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കോപ്പി എസ് കെ നായർക്ക് സമ്മാനിക്കാൻ മലയാള നാട് ആപ്പീസിലെത്തിയ ചെറുകാടിന് അതിന്റെ വിലയിൽ കവിഞ്ഞ വലിയൊരു തുക നൽകിയ എസ് കെ നായരോട് ഇത്രയും വലിയ ഒരു തുക ഒന്നിച്ച് കാണുന്നത് തന്നെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ ചെറുകാട്. മനുഷ്യസ്നേഹിയായ ആ ഗ്രാമീണനെ സമസ്ത മലയാളിയും പരിചയപ്പെട്ടത് ദേവലോകം എന്ന കൃതി കഥാപ്രസംഗ രൂപത്തിൽ എത്തിയപ്പോഴാണ്. 1952 മുതൽ 1964 വരെ കരിയറസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറുകൾ കടന്നുപോയതിനെക്കുറിച്ച് വേദനിച്ചെഴുതിയതാണ് ദേവലോകം. സത്യസന്ധമായ, ലളിതമായ, തികച്ചും സെക്യുലറായ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകണം എന്ന ആശംസ ചെറുകാടിന്റെ കൃതികളിൽ വെളിച്ചമാർന്നു നിൽക്കുന്നു. ആഗോള വിപണിയെ തോൽപ്പിക്കാനുള്ള ഒരേയൊരു വഴി എനിക്കിത്ര മതി എന്ന തീരുമാനമാണ്. പാരമ്പര്യത്തിന്റെ ഊർജദായകമായ അംശങ്ങൾ സ്വീകരിക്കുകയും ആചാര ആഡംബരങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന നിർബന്ധവും ചെറുകാടിന് ഉണ്ടായിരുന്നു. ജീവിതപാതയുടെ 75 അധ്യായത്തിന്റെ പേര് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നാണ്. അതിൽ മൂന്നാമത്തെ കുട്ടി എന്ന അർത്ഥത്തിൽ മൂന്നാം കാല് പെണ്ണാകണേ എന്ന് പ്രാർത്ഥിച്ച ഭാര്യയോട് ആണായാലും പെണ്ണായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയാൽ മതിയെന്ന് ചെറുകാട് പറയുന്നുണ്ട്. ചെറുകാട് എഴുത്തിലും ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ശുദ്ധ കമ്മ്യൂണിസ്റ്റ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതം കൊണ്ട് അനായാസേന കമ്മ്യൂണിസ്റ്റ് ആയ ആളാണ് ഗോവിന്ദ പിഷാരടി എന്ന പ്രൊഫസർ ചെറുകാട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ശീതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ഭൗതികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: കണ്ടു ഞാൻ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റിയുടെ 16th സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 February പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: देश जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सके.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3rd റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ October 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പുറത്ത് എന്നെ എല്ലാവരും ചെയർപേഴ്സൺ എന്ന് വിളിക്കും, നേതാവ് എന്ന് വിളിക്കും, ഓഫീസിൽ സീനിയർ സൂപ്രണ്ട് മാഡം എന്നൊക്കെ വിളിക്കും. പക്ഷെ വീട്ടിലെത്തിയാൽ അടുക്കളയിൽ കയറേണ്ടത് ഞാൻ തന്നെയാണ്. വീട്ടിലെന്റെ ഒരു കഴിവിനും ഒരു സ്ഥാനവുമില്ല. അവിടെ ഞാൻ പെണ്ണു മാത്രമാണ്. ഇതൊരു സ്ത്രീയുടെ വ്യക്തിപരമായ പരാതിയായി മാത്രം കേൾക്കേണ്ട വാക്കുകളല്ല. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എത്രത്തോളം മാറിയെന്നും എത്രത്തോളം മാറാതെ തുടരുകയാണെന്നും ഒരേ സമയം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സാമൂഹിക വിരോധാഭാസമാണിത്. പുറത്ത് അവൾ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാം. നൂറുകണക്കിന് ആളുകൾ അവളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നുണ്ടാകാം. സ്ഥാപനത്തിന്റെ നിർണായക തീരുമാനങ്ങൾ അവൾ എടുക്കുന്നുണ്ടാകാം. ഒരു യോഗത്തിൽ അവളുടെ ഒരു വാക്ക് നയങ്ങൾ മാറ്റിയേക്കാം. ഓഫീസിൽ അവളുടെ ഒപ്പിന് ഔദ്യോഗിക അധികാരമുണ്ടാകാം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ ആ അധികാരത്തിന്റെ വാതിലടയുന്നു. അവിടെ അവൾ ചെയർപേഴ്സൺ അല്ല, സീനിയർ സൂപ്രണ്ട് അല്ല, നേതാവല്ല, മാഡം അല്ല. അവൾ അടുക്കള നോക്കേണ്ട പെണ്ണ് മാത്രമായി ചുരുങ്ങുന്നു. ഇതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും ആഴമുള്ള ലിംഗവിരോധാഭാസങ്ങളിലൊന്ന്. സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക് കടന്നുവന്നു, വിദ്യാഭ്യാസം നേടി, ജോലി നേടി, സ്ഥാപനങ്ങളുടെ തലപ്പത്തെത്തി. രാഷ്ട്രീയം, ഭരണകൂടം, ശാസ്ത്രം, നിയമം, മാധ്യമം, വ്യവസായം തുടങ്ങി അനവധി മേഖലകളിൽ നേതൃത്വം ഏറ്റെടുത്തു. പക്ഷെ വീട്ടിന്റെ അകത്തളത്തിൽ പഴയ സാമൂഹിക നിയമങ്ങൾ പലപ്പോഴും ഇന്നും അതേപടി തുടരുന്നു. അവളുടെ പദവി മാറി, അവളുടെ ശമ്പളം മാറി, അവളുടെ വിദ്യാഭ്യാസം മാറി, അവളുടെ വസ്ത്രം മാറി, അവൾ സഞ്ചരിക്കുന്ന ലോകം മാറി. പക്ഷെ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വീട്ടുജോലിയുടെ ലിംഗം മാറിയില്ല. ഇന്ത്യയിലെ ടൈം യൂസ് സർവേകളുടെ കണക്കുകൾ ഈ വിരോധാഭാസത്തെ വ്യക്തമായി കാണിക്കുന്നു. 2024 സർക്കാർ കണക്കുകൾ പ്രകാരം 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 1/4 തൊഴിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തപ്പോ പുരുഷന്മാരിൽ പങ്കാളിത്തം അതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതേസമയം സ്ത്രീകൾ പ്രതിഫലം ലഭിക്കാത്ത വീട്ടുജോലികളിലും വലിയ സമയം ചെലവഴിക്കുന്നു. 2019 കണക്കിൽ 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകൾ വീട്ടിലെ അൺപെയ്ഡ് ഡൊമസ്റ്റിക് സർവീസിൽ ശരാശരി ഏകദേശം 315 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ 2024 അത് ഏകദേശം 305 മിനിറ്റ് ആയിരുന്നു. മറ്റൊരു പഠനം 2019 ദേശീയ ടൈം യൂസ് സർവേ അടിസ്ഥാനമാക്കി കണ്ടെത്തിയത് ഇന്ത്യയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദിവസവും 3 മണിക്കൂറിലധികം അൺപെയ്ഡ് ഹൌസ് വർക്ക് ചെയ്യുന്നു എന്നതാണ്. ഈ വ്യത്യാസത്തിന് വ്യക്തിഗത സാഹചര്യങ്ങളെക്കാൾ സാമൂഹിക മാനദണ്ഡങ്ങളും വീട്ടുജോലിയുടെ ഉത്തരവാദിത്വം സ്ത്രീകളിൽ നിക്ഷിപ്തമാകുന്ന ഘടനാപരമായ രീതികളുമാണ് പ്രധാന കാരണം എന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. അതായത് പ്രശ്നം ഒരു സ്ത്രീ അടുക്കളയിൽ കയറുന്നു എന്നതല്ല, എന്തുകൊണ്ടാണ് അവൾ മാത്രം കയറേണ്ടത് എന്നതാണ് ചോദ്യം. ഒരു വീട്ടിൽ രണ്ടുപേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്ന ജോലി മാത്രം എന്തുകൊണ്ട് യഥാർത്ഥ ജോലിയായി കണക്കാക്കപ്പെടുന്നു? വീട്ടിൽ പാചകം ചെയ്യുക, വൃത്തിയാക്കുക, കുട്ടികളെ നോക്കുക, പ്രായമായവരെ പരിചരിക്കുക, സാധനങ്ങൾ വാങ്ങുക, വീട്ടിലെ ആവശ്യങ്ങൾ ഓർത്തുവയ്ക്കുക, ഇവയെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്വാനമാണ്. പക്ഷെ അതിന് പലപ്പോഴും ശമ്പളമില്ല, അതിനാൽ അതിന്റെ മൂല്യവും അദൃശ്യമായി പോകുന്നു. വീട്ടിലെ ഗ്യാസ് തീരുന്നതിന് മുൻപ് പുതിയ സിലിണ്ടർ വേണമെന്ന് ഓർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. കുട്ടിയുടെ പരീക്ഷ അടുത്ത ആഴ്ചയാണെന്ന് ഓർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. ഭർത്താവിന്റെ ഷർട്ട് അലക്കി വെക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. അമ്മയുടെ മരുന്ന് തീരാറായെന്ന് ഓർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. ആരെങ്കിലും അസുഖപ്പെട്ടാൽ ആദ്യം ഓടിയെത്തുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. പക്ഷെ ഈ ജോലിയുടെ ഏറ്റവും വിചിത്രമായ സ്വഭാവം എന്താണെന്നറിയാമോ? അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നീ ജോലി ചെയ്യുകയാണ് എന്നാരും പറയാറില്ല. അത് വീട്ടിലെ കാര്യമല്ലേ? ഇതാണ് പ്രശ്നത്തെ സാധാരണയാക്കി മാറ്റുന്ന വാചകം. വീട്ടിലെ കാര്യമാണെങ്കിൽ അതെല്ലാവരുടെയും കാര്യമാകേണ്ടതല്ലേ? വീട്ടിലെ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുവെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാകുന്നത് എന്തുകൊണ്ട്? വീട്ടിലെ കുട്ടികൾ എല്ലാവരുടേതാണെങ്കിൽ അവരുടെ പരിചരണം അമ്മയുടെ മാത്രം ചുമതലയാകുന്നത് എന്തുകൊണ്ട്? വീട്ടിലെ വൃത്തിയുള്ള മുറിയിൽ എല്ലാവരും താമസിക്കുന്നുവെങ്കിൽ അത് വൃത്തിയാക്കേണ്ടത് സ്ത്രീയുടെ മാത്രം കടമയാകുന്നത് എന്തുകൊണ്ട്? ഇവിടെയാണ് സ്ത്രീയുടെ സ്വാഭാവിക ഉത്തരവാദിത്വം എന്ന പേരിൽ സാമൂഹികമായി നിർമ്മിച്ചെടുത്ത ഒരു വലിയ കള്ളം പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ അടുക്കളയിൽ ജനിക്കുന്നില്ല. അവൾക്ക് ജനിക്കുമ്പോൾ ചൂലിന്റെയും പാത്രത്തിന്റെയും പാചകപാത്രത്തിന്റെയും ഉത്തരവാദിത്വം ശരീരത്തിൽ പതിപ്പിച്ചിട്ടില്ല, അവരെ പഠിപ്പിക്കുകയാണ്. പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ അമ്മയെ സഹായിക്കണം എന്ന് പറയുമ്പോൾ
അതേ വീട്ടിലെ ആൺകുട്ടിയോട് പലപ്പോഴും നീയും വീട്ടുജോലി പഠിക്കണം എന്ന് അതേ ശക്തിയിൽ പറയാറില്ല. യൂണിസെഫ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അൺപെയ്ഡ് ഡൊമസ്റ്റിക് ആൻഡ് കെയർ വർക്ക് സംബന്ധിച്ച ലിംഗവ്യത്യാസങ്ങൾ ബാല്യത്തിൽ തന്നെ രൂപപ്പെടാൻ തുടങ്ങുന്നു. പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ വീട്ടുജോലിയും പരിചരണ ചുമതലകളും ഏറ്റെടുക്കുന്നു. ഇത് അവരുടെ പഠനത്തിനും വിശ്രമത്തിനും വ്യക്തിവികാസത്തിനും ലഭിക്കുന്ന സമയത്തെ ബാധിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി വളരുമ്പോൾ അവൾക്കൊരു പ്രത്യേക പരിശീലനം ലഭിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആദ്യം തിരിച്ചറിയുക.

സ്വന്തം ആവശ്യങ്ങൾ പിന്നീട് നോക്കുക. അവൾ വിവാഹിതയാകുമ്പോൾ ആ പരിശീലനം കൂടുതൽ ശക്തമാകുന്നു. അമ്മായി അമ്മയുടെ ഇഷ്ടം, ഭർത്താവിന്റെ ഇഷ്ടം, കുട്ടികളുടെ ആവശ്യങ്ങൾ, ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ, വീട്ടിലെ മാനം, സമൂഹത്തിന്റെ സംസാരം, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവൾ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നത്. പക്ഷെ അവളുടെ സ്വന്തം ഇഷ്ടം, അത് പലപ്പോഴും പട്ടികയുടെ അവസാനത്തിലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വലിയൊരു സ്ഥാപനത്തിന്റെ തലവിയായ സ്ത്രീ വീട്ടിലെത്തിയാൽ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയാകുന്നത് അതിശയകരമല്ല. കാരണം അവൾക്ക് രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലാണ് രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ ബാധകമാകുന്നത്. പൊതുമണ്ഡലത്തിൽ അവൾ വ്യക്തിയാണ്, വീടിനകത്ത് അവൾ ലിംഗം മാത്രമാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ വ്യത്യാസം. പുറത്ത് അവളുടെ യോഗ്യത നോക്കുന്നു, വീട്ടിൽ അവളുടെ ലിംഗം നോക്കുന്നു. പുറത്ത് അവളുടെ കഴിവ് വിലയിരുത്തുന്നു, വീട്ടിൽ അവൾ സ്ത്രീയായതിന്റെ കടമ നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. പുറത്ത് അവളുടെ അഭിപ്രായം കേൾക്കുന്നു, വീട്ടിൽ അവളുടെ അഭിപ്രായത്തെക്കാൾ അവളുടെ സേവനമാണ് പ്രധാനമാകുന്നത്. ഇത് സ്ത്രീയുടെ മാത്രം നഷ്ടമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നഷ്ടമാണ്. കാരണം വീട്ടിൽ ഒരു സ്ത്രീയുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുമ്പോൾ സമൂഹം അവളുടെ നേതൃത്വത്തിന്റെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെടുത്തുകയാണ്.

ഒരു ചെയർപേഴ്സൺ വീട്ടിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തവളായി മാറുന്നത് അവളുടെ വ്യക്തിപരമായ പരാജയമല്ല, അവൾക്ക് വീട്ടിനകത്ത് തുല്യമായ അധികാരം നൽകാത്ത ഒരു സംസ്കാരത്തിന്റെ പരാജയമാണ്. ഒരു സീനിയർ ഉദ്യോഗസ്ഥ വീട്ടിലെത്തിയ ശേഷം ആദ്യം ചായ ഉണ്ടാക്കണം എന്ന ഓർമ്മയിൽ മാത്രം കുടുങ്ങിപ്പോകുന്നത് അവളുടെ കഴിവിന്റെ കുറവല്ല, അവളുടെ കഴിവിനെ വീട്ടിലെ സാമൂഹിക ഘടന അംഗീകരിക്കാത്തതാണ്. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്, മെന്റൽ ലോഡ്. സ്ത്രീ അടുക്കളയിൽ പാചകം ചെയ്യുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, അടുക്കളയിൽ എന്തൊക്കെ വേണമെന്ന് ഓർക്കുന്നതും അവളുടെ ചുമതലയാണ്. അരി തീർന്നു, പാൽ വാങ്ങിയോ, കുട്ടിയുടെ ഫീസ് അടച്ചോ, അച്ഛന്റെ മരുന്ന് വാങ്ങിയോ, നാളെ അതിഥികൾ വരുന്നുണ്ടോ, ആരുടെയെങ്കിലും ജന്മദിനമാണോ, വീട്ടിലെ വൈദ്യുതി ബില്ല് അടച്ചോ, ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അദൃശ്യ ജോലി ആരുടേതാണ്? പല കുടുംബങ്ങളിലും അത് സ്ത്രീയുടേതാണ്. അതുകൊണ്ടാണ് ഭർത്താവ് സഹായിക്കാറുണ്ട് എന്ന വാചകം പോലും ചിലപ്പോൾ പ്രശ്നത്തെ മറച്ചുവെക്കുന്നത്. അവൻ സഹായിക്കുന്നതാണോ അതോ അവൻ പങ്കാളിയാണോ? വീട്ടുജോലി സ്ത്രീയുടെ ഉത്തരവാദിത്വവും പുരുഷന്റെ സഹായവുമാണെങ്കിൽ തുല്യത ഉണ്ടാകുന്നില്ല. വീട്ടുജോലി രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണെങ്കിൽ മാത്രമാണ് പങ്കാളിത്തമുണ്ടാകുന്നത്. യു എൻ വിമൻ കെയർ വർക്കിനെ സ്ത്രീകളുടെ മാത്രം പ്രശ്നമായി കാണരുതെന്നും അത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിട്ട ഉത്തരവാദിത്വമായി പുനഃസംഘടിപ്പിക്കണമെന്നും വ്യക്തമാക്കുന്നു. വീട്ടിലെ അൺപെയ്ഡ് കെയർ വർക്ക് തിരിച്ചറിയുക, കുറയ്ക്കുക, തുല്യമായി പങ്കിടുക എന്നിവയാണ് അതിന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ചിലത്. ഇവിടെ ഒരു കാര്യവും വ്യക്തമാക്കണം, അടുക്കളയിൽ കയറുന്നത് അപമാനമല്ല, പാചകം ചെയ്യുന്നത് സ്ത്രീയുടെ താഴ്ന്ന സ്ഥാനം തെളിയിക്കുന്നതുമല്ല, ഒരു പുരുഷൻ പാചകം ചെയ്യുന്നതും പുരുഷത്വത്തിന്റെ കുറവല്ല. പ്രശ്നം പാചകത്തിനല്ല, നിർബന്ധത്തിലാണ്. ഒരു സ്ത്രീക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്യട്ടെ, പക്ഷെ ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യണം. അവൾക്ക് ജോലി കൂടുതലുള്ള ദിവസം മറ്റൊരാൾ അടുക്കള ഏറ്റെടുക്കണം. അവൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്റെ കടമ എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഞാൻ ചെയ്യാം എന്ന് പറയാൻ കഴിയണം. അവൾക്ക് ഓഫീസിൽ നൂറുകണക്കിന് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വയം എടുക്കാൻ കഴിയാത്ത ഒരാളെ സൃഷ്ടിക്കുന്നതിൽ എന്ത് അഭിമാനമാണുള്ളത്? യഥാർത്ഥ പുരോഗമന കുടുംബം എങ്ങനെയായിരിക്കണം? അവിടെ സ്ത്രീയുടെ ഔദ്യോഗിക പദവി വീട്ടിലും ബഹുമാനിക്കപ്പെടണം എന്നല്ല, അതിലും പ്രധാനമായി അവളുടെ ഔദ്യോഗിക പദവിയൊന്നുമില്ലെങ്കിലും അവളൊരു പൂർണ്ണ മനുഷ്യനായി ബഹുമാനിക്കപ്പെടണം. അവൾ ചെയർപേഴ്സൺ ആയതുകൊണ്ടല്ല അവൾക്ക് ബഹുമാനം, അവൾ സീനിയർ സൂപ്രണ്ട് ആയതുകൊണ്ടല്ല അവൾക്ക് വിശ്രമം, അവൾക്ക് ശമ്പളമുള്ളത് കൊണ്ടല്ല അവളുടെ തീരുമാനത്തിന് വില, അവൾ മനുഷ്യയായതിനാലാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പുതിയ പാഠം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവൾക്ക് എത്ര വലിയ പദവി ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അളക്കരുത്. വീട്ടിൽ അവൾക്ക് എത്രത്തോളം സ്വന്തം സമയമുണ്ട്, സ്വന്തം പണത്തിന്മേൽ എത്ര നിയന്ത്രണമുണ്ട്, സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ, കുടുംബ തീരുമാനങ്ങളിൽ അവളുടെ ശബ്ദത്തിന് തുല്യമായ വിലയുണ്ടോ, ക്ഷീണിച്ചപ്പോൾ വിശ്രമിക്കാൻ അവൾക്ക് അനുവാദം ചോദിക്കേണ്ടി വരുന്നുണ്ടോ, അവൾക്ക് ഇന്ന് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇവയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. ഒരു സ്ത്രീയുടെ കയ്യിൽ അധികാരത്തിന്റെ പേന കൊടുത്തിട്ട് വീട്ടിൽ അവളുടെ കയ്യിൽ ചൂൽ മാത്രം കൊടുക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം പൂർത്തിയാക്കിയിട്ടില്ല. പുറത്ത് സ്ത്രീകൾക്ക് കസേരകൾ നൽകുന്നതിന് മുൻപ് വീട്ടിനകത്ത് അവർക്കൊപ്പം കസേര പങ്കിടാൻ സമൂഹം പഠിക്കണം. പുറത്ത് സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ വേദി നൽകുന്നതിന് മുൻപ് വീട്ടിലെ തീരുമാനമേശയിൽ അവരുടെ ശബ്ദം കേൾക്കണം. പുറത്ത് സ്ത്രീയുടെ നേതൃത്വത്തെ ആഘോഷിക്കുന്നതിന് മുൻപ് വീട്ടിൽ അവളുടെ അധ്വാനത്തെ അംഗീകരിക്കണം. കാരണം ഒരു സ്ത്രീ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ അധികാരം വാതിൽക്കൽ അഴിച്ചു വെക്കേണ്ടി വരരുത്. അവൾക്ക് വീട്ടിൽ മാഡം എന്ന് വിളിക്കണമെന്നില്ല, ചെയർപേഴ്സൺ എന്ന് വിളിക്കേണ്ടതില്ല, പക്ഷെ അവളെ ഒരു തുല്യ മനുഷ്യനായി കാണണം. അവൾക്ക് അടുക്കളയിൽ കയറാം, പക്ഷെ മറ്റുള്ളവർക്കും കയറാം. അവൾക്ക് കുടുംബത്തെ നോക്കാം, പക്ഷെ കുടുംബവും അവളെ നോക്കണം. അവൾ മറ്റുള്ളവരുടെ ജീവിതം കരുതലോടെ കൈപിടിച്ചുയർത്താം, പക്ഷെ അവൾ വീഴുമ്പോൾ അവളെ പിടിച്ചുയർത്താൻ മറ്റുള്ളവരും ഉണ്ടാകണം. അതാണ് കുടുംബം. ഒരു സ്ത്രീയുടെ ത്യാഗത്തിൽ മാത്രം നിലനിൽക്കുന്ന വീടല്ല കുടുംബം. എല്ലാവരും പരസ്പരം മനുഷ്യരായി കാണുന്ന ഇടമാണ് കുടുംബം. അതിനാൽ ആ സ്ത്രീയുടെ വാക്കുകൾ വീണ്ടും കേൾക്കാം. പുറത്ത് ഞാൻ നേതാവാണ്, വീട്ടിൽ ഞാൻ പെണ്ണു മാത്രമാണ്. നമ്മുടെ കാലത്തിന്റെ യഥാർത്ഥ പുരോഗതി അവൾക്ക് വീട്ടിലും നേതാവാകണം എന്നതിലല്ല, വീട്ടിൽ അവൾക്ക് നേതാവാകേണ്ട ആവശ്യമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലാണ്. അവൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടതില്ല, അവളെ ആരും നിയന്ത്രിക്കാതിരുന്നാൽ മതി. അവൾക്ക് അധികാരം പിടിച്ചെടുക്കേണ്ടതില്ല, സ്വന്തം ജീവിതത്തിനുമേൽ അവൾക്കുള്ള അധികാരം ആരും കവർന്നെടുക്കാതിരുന്നാൽ മതി. അവൾക്കൊരു സിംഹാസനം വേണ്ട, അവൾക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വാതിൽ മാത്രം മതി. വീട്ടിലെ ഓരോ മുറിയിലും തുല്യമായ മനുഷ്യസ്ഥാനം വേണം. അതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ യഥാർത്ഥ അർത്ഥം. അതാണ് ഒരു കുടുംബം ജനാധിപത്യപരമാകുന്നതിന്റെ തുടക്കം.
അതാണ് സ്ത്രീയും മനുഷ്യനാണ് എന്ന വളരെ ലളിതമായ സത്യം ഒടുവിൽ ജീവിതത്തിൽ നടപ്പാകുന്ന നിമിഷം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: പക്ഷിക്ക് കൂട്, ചിലന്തിക്ക് വല, മനുഷ്യന് സൗഹൃദം. പ്രശസ്ത കവി വില്യം ബ്ലേക്കിന്റെ ഈ വരികൾ അതിജീവനത്തിന്റെ വ്യത്യസ്തമായ വഴികളെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഓരോ ജീവിയും ഈ ഭൂമിയിൽ തന്റേതായ സുരക്ഷിത ഇടങ്ങൾ തേടുന്നുണ്ട്. ആ സുരക്ഷിതത്വം പക്ഷികൾക്ക് കൂടാണെങ്കിൽ ചിലന്തിക്കത് വലയാണ്. എന്നാൽ മനുഷ്യന് അത് താൻ കെട്ടിപ്പടുക്കുന്ന ആഴമേറിയ സൗഹൃദങ്ങളാണ്. ഒരു പക്ഷി കച്ചിത്തുരുമ്പുകൾ പെറുക്കിക്കൂട്ടി കൂടുണ്ടാക്കുന്നത് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ്. പ്രകൃതിയുടെ ആഘാതങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരിടമാണത്. ചിലന്തിയാകട്ടെ, തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നൂലുകൾ നെയ്ത് സങ്കീർണമായ വലകളുണ്ടാക്കുന്നു. അത് ഇര തേടാനുള്ള ഉപാധി കൂടിയാണ്. ഇവ രണ്ടും ഭൗതികമായ ആവശ്യങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള നിർമ്മിതികളാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവന് കേവലം ഒരു വീടുകൊണ്ട് മാത്രം അതിജീവിക്കാൻ കഴിയില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഒറ്റപ്പെടലുകളിലും തളർന്നു പോകുമ്പോൾ അവൻ അഭയം നൽകുന്നത് സൗഹൃദങ്ങളാണ്. പക്ഷിക്ക് കൂടുന്ന പോലെ മനസ്സിനെ പൊതിഞ്ഞുപിടിക്കാനും ചിലന്തി വലയുന്ന പോലെ ലോകവുമായി ബന്ധിപ്പിക്കാനും സൗഹൃദങ്ങൾക്ക് കഴിയും. വീടിന്റെ നാല് ചുവരുകൾ നൽകുന്നതിനേക്കാൾ വലിയ സുരക്ഷിതബോധം ഒരു നല്ല സുഹൃത്തിന്റെ സാമീപ്യം നമുക്ക് നൽകുന്നു. മനുഷ്യബന്ധങ്ങളില്ലാത്ത ഒരു ജീവിതം മേൽക്കൂരയില്ലാത്ത വീടുപോലെയാണ്. വെയിലിലും മഴയിലും തളരാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് ആത്മബന്ധങ്ങളാണ്. തളരുമ്പോൾ ചായാൻ ഒരു തോളും, പതറുമ്പോൾ പിടിക്കാൻ ഒരു കൈയുമുണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രകൃതിദത്തമായ സഹജവാസനകൾ സംരക്ഷണം നൽകുമ്പോൾ മനുഷ്യന് സഹജീവികളോടുള്ള സ്നേഹവും കരുതലുമാണ് കരുത്തു പകരുന്നത്. പക്ഷിക്കൂടും ചിലന്തി വലയും അത് നിർമ്മിക്കുന്ന ജീവിക്ക് മാത്രമുള്ളതാണ്. എന്നാൽ സൗഹൃദം അങ്ങനെയല്ല. അത് പങ്കുവയ്ക്കലിലൂടെയാണ് വളരുന്നത്. സന്തോഷങ്ങൾ ഇരട്ടിയാക്കാനും സങ്കടങ്ങൾ പകുത്തെടുക്കാനും സൗഹൃദങ്ങൾ സഹായിക്കുന്നു. ഒരാളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ കഴിയുന്നിടത്താണ് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നാം എത്ര വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചാലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്തില്ലെങ്കിൽ ആ ജീവിതം അപൂർണമാണ്. പക്ഷി തന്റെ കൂട് സംരക്ഷിക്കുന്നതുപോലെ, ചിലന്തി തന്റെ വല നെയ്യുന്നതുപോലെ, നാം നമ്മുടെ സൗഹൃദങ്ങളെയും കരുതലോടെ കാത്തു സൂക്ഷിക്കണം. കാരണം ഈ ലോകത്ത് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ. വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: പേര് ചോദിക്കാൻ മറന്നു. ഇരിക്കാണ്ട് പറവല്ലേ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഇത് ആൺകുട്ടിയെ ഓനെ ഞാൻ സലീമേന്ന് വിളിക്കും.
2: എനിക്ക് ഇഷ്ടമല്ല സലീം. കബീർ ഇക്കഥ ഇഷ്ടം.
1: ഓൻ രണ്ടാമത്തെ ആയിത്തെ എന്റെ ഇഷ്ടം. രണ്ടാമത്തെ ഷായുന്റെ ഇഷ്ടം. ഞാൻ പോവാ നാളെ കോപ്പില് പണിക്ക്. രണ്ടു ദിവസമായി മൊയിലേരെ കണ്ടിട്ട്. പോണേ മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പേനോട് പറഞ്ഞേക്കണം.
2: പോയാലും ആഴ്ചയിൽ വരുമല്ലോ.

போயிட்டு வரட்டமே. ഈ അമ്മ അമ്മക്ക് കണ്ണീർ ഇത്തിരി കൂടുതലുണ്ട്. അതാ വേണ്ടപ്പോൾ വേണ്ടാത്തപ്പോൾ ഒക്കെ ഇങ്ങനെ. ഞാനെന്താ വല്ല യുദ്ധത്തിനും വേണോ? പോട്ടെ അപ്പളെ.

0: എന്റെ മോനെ, ഇത്രയും ദൂരെ ഒറ്റയ്ക്ക് ഒരിടത്തും പോയി ശീലമില്ല, അതും ഒരന്യന്റെ കൂടെ. നിങ്ങളെ വിശ്വസിച്ച ഇവനെ അയക്കണേ.
1: ഞാൻ നോക്കിക്കോളാം, ഒരു അനുശനെ പോലെ നോക്കിക്കോളാം. വെട്ടി കണക്കണേ.
2: വേണ്ട.
1: ഏതായാലും നന്നായി മോനെ, ഈ കരയിൽ ഇങ്ങനെ തെണ്ടി തെണ്ടി നടക്കണായാലും ഭേദല്ലേ. കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി, അതിനൊരു തർക്കടവുമില്ല.
3: എന്നാലും പുത്തമ്പിളയിലെ കുട്ടി കൂലിപ്പണിക്ക് പോവാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അന്തസ് ഉണ്ടല്ലോ, അത് കറഞ്ഞ് കുളിക്കണോ?
2: എന്നാ കളയാതെ കുളിക്കാം.
4: എങ്ങനെടാ പെട്ടിയും പ്രമാണായിട്ട്
2: കാശിക്ക് പോവുക?
4: ഈയിടെ ആയിട്ട് ചില പുതിയ രക്ഷകർത്താക്കന്മാരുണ്ടായിട്ടുണ്ടല്ലോ ശങ്കരനായര്. നടക്കട്ടെ നടക്കട്ടെ, പക്ഷെ കളിക്കേണ്ടിടത്തെ കളിക്കാവൂ, അല്ലെങ്കിൽ കളി പഠിക്കും.
1: വിരോധമൊന്നുമില്ല, പഠിപ്പല്ലേ, പഠിച്ചു നോക്കാം.
4: ഞാൻ നിന്നോട് പറഞ്ഞത് പറഞ്ഞോ ഏറ്റുപിടിക്കാൻ?
1: നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
5: വെറുതെ ഓരോന്ന് പറയാണ്ട് വഞ്ചിയിൽ കയറണ്ട. നിങ്ങള് മേനോ സാർ പോ.
4: അവൻ എന്നെ മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കളിയനോട്.
1: കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കൂട്ടി പേടിപ്പിക്കണ്ട. മേനോ സാർ പോ. ഇളക്കിയാ ഞാൻ നാറൂല, നിങ്ങളാവും നാറുക.
2: അതിന് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല.
6: ഓട്ടേ മെന്നെ, നിങ്ങൾ കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ ഉറസം എങ്ങനെയാ? ഇങ്ങോട്ട് വരൂ.
5: ആ മേന്നുമായിട്ട് നിങ്ങൾ വല്ല ഉറസലും ഉണ്ടോ?
1: ഒന്നുമില്ല.
5: പിന്നെന്തിനാ അയാൾ പറഞ്ഞ നിക്ക ഏറ്റുപിടിച്ചത്?
1: എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാന്ന് വെച്ചോ?
5: അയാളൊരു നീചന
1: എന്ന് വെച്ച് തോയണ മാന്യന്മാരുടെ കാലി തൊട്ട് പോയാ. ഓന്റെ ഒരു വെപ്പ്.
0: രമേശും പോയ പിന്നെ വീടും ഇറങ്ങി, അല്ലെങ്കിൽ ചിരിയും തമാശയും. ഒരു നേരം ഒന്നും കഴിച്ചില്ലെങ്കിലും വിശപ്പറിയില്ല അവനുണ്ടെങ്കി. കണക്കെഴുത്ത് ഭാരമുള്ള പണിയാണോ ലക്ഷ്മി? എന്തിന്റെ കണക്കാ എഴുതേണ്ടത്? വെട്ടിയിട്ട തടിയുടെ എണ്ണമാണോ, അല്ലെങ്കിൽ പണിക്കാരുടെ കൂലിയുടെ കണക്കാണോ? ഒക്കെ എഴുതണം. കണക്കെഴുത്താണെങ്കിലും വനമല്ലേ. ഞാൻ ഇന്നലെയും ഭാനുമതിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട് മേനോടൊന്ന് പറയാൻ. നാട്ടിലൊരു ജോലി കിട്ടിയ രക്ഷപ്പെട്ടു. അമ്മയോട് അവിടെ എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ ഒരു മേനോൻ? അയാളുടെ ഒരു ജോലിയും അവന് വേണ്ട. അതെന്താ, അയാളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? ആ സ്വഭാവം നമ്മളുടെ അടുത്ത് എടുക്കൂ. എന്റെ സ്വന്തം ഏട്ടത്തിന്റെ മോളാ ഭാനുമതി. ഏട്ടന്റെ സ്ഥാനാ ആ നില വിട്ട് പെരുമാറുമോ? നില എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
7: നമസ്തേ മലയാളം.
8: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

കണ്ടെത്തലുകളാണ് ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ. നമ്മുടെ ജീവിതയാത്രയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ വരികളുടെ സത്യം നമുക്ക് ബോധ്യപ്പെടും. നാം ഇന്ന് എവിടെ നിൽക്കുന്നുവോ അത് പല നേരങ്ങളിലായി നാം കണ്ടുമുട്ടിയ വ്യക്തികളുടെയും ആ നിമിഷങ്ങളുടെയും ആകെത്തുകയാണ്. ജീവിതം ഒരു നേർരേഖയല്ല, അത് അനേകം വക്രരേഖകളും കവലകളും നിറഞ്ഞ ഒന്നാണ്. ആ കവലകളിൽ വച്ച് നാം കണ്ടുമുട്ടുന്ന അപരിചിതർ പതുക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ചില കണ്ടുമുട്ടലുകൾ മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് നമുക്ക് തോന്നും. ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് യാത്രയിലോ അല്ലെങ്കിൽ ഒരു പുസ്തകശാലയിലോ വച്ച് യാദൃച്ഛികമായി പരിചയപ്പെടുന്ന ഒരാൾ നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു വാക്ക്, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു ചെറിയ ഉപദേശം, അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകാം. ഒരു കണ്ടുമുട്ടൽ നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോകുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ വഴിത്തിരിവുകളുടെ പ്രസക്തി നാം തിരിച്ചറിയുന്നത്. എല്ലാ കണ്ടുമുട്ടലുകളും ഒരുപോലെ ആകണമെന്നില്ല. ചിലർ വരുന്നു, പോകുന്നു. എന്നാൽ ചിലർ നമ്മുടെ ഉള്ളിൽ മായാത്ത അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. അവരെ നമുക്ക് മൂന്ന് രീതിയിൽ തരംതിരിക്കാം. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു വെളിച്ചമായി കടന്നു വരുന്നവർ, ഒരു അധ്യാപകനാകാം, ഒരു മുതിർന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ തികച്ചും അപരിചിതനായ ഒരാളാകാം. അവരുടെ ഒരു വാചകം നമ്മുടെ ലക്ഷ്യബോധത്തെ ഉണർത്തുന്നു. അത്തരം കണ്ടുമുട്ടലുകൾ നമ്മുടെ കരിയറിലും സ്വഭാവത്തിലും വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നു. അടുത്തത്, നാം തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ നമ്മെ തടയുന്നവരാണ്. സൗഹൃദത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഭാഷയിൽ അവർ നടത്തുന്ന ഇടപെടലുകൾ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആ കണ്ടുമുട്ടലുകളാണ് ജീവിതത്തെ ശുദ്ധീകരിക്കുന്നത്. ഇനിയുള്ളത്, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഒരു നിമിഷത്തെ കണ്ടുമുട്ടലിൽ തുടങ്ങി പിന്നീട് ജീവിതത്തിന്റെ താളമായി മാറുന്ന ബന്ധങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ ഒരാളെ ലഭിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. ഇവിടെ കരുണാസായി പോലുള്ള ഇടങ്ങളിലെത്തുന്ന പലർക്കും അവിടുത്തെ ഡോക്ടർമാരുടെയോ കൌൺസിലർമാരുടെയോ ഉള്ള കണ്ടുമുട്ടലുകൾ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു വഴിത്തിരിവായി മാറാറുണ്ട്. ഇരുളടഞ്ഞ പാതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരാളെ നയിക്കാൻ ഒരു കണ്ടുമുട്ടൽ മതിയാകും. കണ്ടുമുട്ടലുകൾ വഴിത്തിരിവുകളാകണമെങ്കിൽ നമുക്ക് ചില ഗുണങ്ങൾ ആവശ്യമാണ്. പുതിയ മനുഷ്യരെ സ്വീകരിക്കാനും അവരുടെ ആശയങ്ങൾ കേൾക്കാനും നമുക്ക് കഴിയണം. സങ്കുചിത മനസ്സുള്ളവർക്ക് വലിയ കണ്ടുമുട്ടലുകൾ ലഭിച്ചാലും അതിലെ വഴിത്തിരിവുകൾ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തെ മാറ്റിയ കണ്ടുമുട്ടലുകളോടും ആ വ്യക്തികളോടും നന്ദിയുള്ളവരായിരിക്കുക. ലോകം ഒരു വലിയ വലക്കണ്ണിയാണ്. നാം ഒരാൾക്ക് വഴിത്തിരിവാകുമ്പോൾ മറ്റൊരാൾ നമുക്കും വഴിത്തിരിവാകുന്നു. മറ്റൊരാൾക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കണ്ടുമുട്ടലായി മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ സാന്നിധ്യം ഒരാളുടെയെങ്കിലും നിരാശ മാറ്റുന്നുണ്ടെങ്കിൽ നാം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ധന്യമായ ഒരു വഴിത്തിരിവാണ്. ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും ഒരു പാഠമുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ വിത്തുണ്ട്. ആരെയും നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന ആ അപരിചിതനായിരിക്കും. ജീവിതത്തിന്റെ ഓരോ കവലകളിലും കാത്തുനിൽക്കുന്ന ഈ അത്ഭുതങ്ങളെ നമുക്ക് പുഞ്ചിരിയോടെ സ്വീകരിക്കാം. ആ കണ്ടുമുട്ടലുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായ പടവുകളിലേക്ക് നയിക്കട്ടെ.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
0: ജീവിതത്തിന്റെ ഉറവിടമായ നദികളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്ന പ്രവണത നമ്മുടെ സംസ്കാരത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. പുഴകളെ ദൈവമായി ആരാധിക്കുകയും ജീവനാഡിയായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അതേ പുഴകളെ മാലിന്യ തൊട്ടിയായി കാണുന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. വികസനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പരിസ്ഥിതി ബോധത്തിന്റെ കാര്യത്തിൽ നാം എത്ര പിന്നിലാണെന്ന് ഓരോ പുഴയോരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നദികളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ എങ്ങനെയാണ് ഒരു വലിയ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നദികൾ വെറുമൊരു ജലപ്രവാഹമല്ല, അവ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ വീടാണ്. നാം വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് കുപ്പിയും നൂറുകണക്കിന് വർഷങ്ങളെടുത്താണ് ഭൂമിയിൽ അലിഞ്ഞു ചേരുന്നത്. എന്നാൽ അവ ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല, പകരം മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറി ജലത്തിൽ കലരുന്നു. ഈ വിഷാംശം കലർന്ന വെള്ളം കുടിക്കുന്നതിലൂടെയും അതിലെ മത്സ്യങ്ങളെ ആഹാരമാക്കുന്നതിലൂടെയും പ്ലാസ്റ്റിക് ഒടുവിൽ നമ്മുടെ തന്നെ ശരീരത്തിൽ മാരകമായ രോഗങ്ങളായി തിരിച്ചെത്തുന്നു. നാം പുഴയിലേക്ക് എറിയുന്നത് ഒരു കുപ്പിയല്ല, മറിച്ച് നമ്മുടെയും വരും തലമുറയുടെയും ആരോഗ്യത്തെയാണെന്ന് നാം തിരിച്ചറിയണം. ഓരോ പ്ലാസ്റ്റിക് കുപ്പിയും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും പ്രളയ സമയത്ത് കരകവിഞ്ഞൊഴുകാൻ കാരണമാവുകയും ചെയ്യുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ നാം നശിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളെ കൂടിയാണ്. തെളിനീരൊഴുകിയിരുന്ന പുഴകളിൽ ഇന്നൊഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കാണുമ്പോൾ അത് വരും തലമുറയോട് നാം ചെയ്യുന്ന ക്രൂരതയായി മാറുന്നു. കുടിക്കാൻ ശുദ്ധജലം കിട്ടാതെ വലയുന്നൊരു കാലത്ത് ലഭ്യമായ ജലസ്രോതസ്സുകൾ കൂടി മലിനമാകുന്നത് ആത്മഹത്യാപരമാണ്. നിയമങ്ങൾ കൊണ്ടോ പിഴകൾ കൊണ്ടോ മാത്രം മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഈ ദുശ്ശീലങ്ങൾ. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരേണ്ട പരിസ്ഥിതി ബോധമാണത്. പുഴയെ സ്നേഹിക്കാൻ പഠിക്കുക എന്നത് ജീവനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നതിന് പകരം അവ

0: സുരക്ഷിതമായി ശേഖരിക്കാനും പുനരുപയോഗിക്കാനുമുള്ള സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വിനോദയാത്രകൾക്കിടയിലോ യാത്രകൾക്കിടയിലോ ഉപയോഗിക്കുന്ന കുപ്പികൾ തിരികെ കൊണ്ടുപോയി നിശ്ചിത മാലിന്യപ്പെട്ടികളിൽ നിക്ഷേപിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും നാം കാണിക്കണം. നദികളെ ശുദ്ധമായി സൂക്ഷിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായാണ് നാം കാണേണ്ടത്. പുഴ മരിക്കുന്നു എന്നാൽ മനുഷ്യൻ മരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനാൽ ഇനി ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും പുഴയിലേക്ക് എറിയാതിരിക്കാൻ നാം ഉറച്ച തീരുമാനമെടുക്കണം. തെളിനീരൊഴുകുന്ന പുഴകളും പച്ചപ്പുള്ള തീരങ്ങളും വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്കൊത്തൊരുമിച്ച് ശ്രമിക്കാം. പുഴകളെ ശ്വാസം മുട്ടിക്കരുത്, അവയെ ജീവിക്കാൻ അനുവദിക്കുക.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ആശങ്കാ തിമിരം പടർന്നൊരു എന്നാരംഭിക്കുന്ന ഗാനവുമായി കമകറ പുരുഷോത്തമന് ആദ്യമായി പിന്നണി ഗായകനായ ചിത്രമായിരുന്നു പൊൻകതർ. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഇ ആർ കൂപ്പറായിരുന്നു. കെ പി കൊട്ടാരക്കരയും മുതുകുളം രാഘവൻപിള്ളയും ചേർന്ന് കഥയും സംഭാഷണവും രചിച്ച പൊൻകതർ എന്ന ചിത്രത്തിലെ 14 പാട്ടുകളും രചിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരായിരുന്നു. എൻ എസ് മണിയായിരുന്നു ഛായാഗ്രാഹകൻ. കെ പി ജോർജ് ചിത്രസന്നിവേശവും വി സി ഐസക് ശബ്ദലേഖനവും നിർവഹിച്ചു. ബ്രദർ ലക്ഷ്മണന്റെ ഈണത്തിൽ പിറന്ന ഗാനങ്ങൾക്ക് ചിറകുകൾ നൽകിയത് കവിയൂർ രേവമ്മയും മെഹബൂബും ജിക്കിയും ഗോകുലപാലനും കമുകറ പുരുഷോത്തമനുമായിരുന്നു. വി കൊച്ചാപ്പു കലാസംവിധാനം നിർവഹിച്ച പൊൻകതിർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും

വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം
0: വ്യക്തിവിശേഷത്തിൽ ഇന്ന് മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ സ്വന്തം പേര് തങ്കലിപികളിൽ എഴുതി ചേർത്ത തിരക്കഥാകൃത്താണ് മധുമുട്ടം. എന്നാൽ ആ പ്രശസ്തിയുടെ കൊടുമുടിയിലും ഒട്ടും ആവലാതികളില്ലാതെ വിവാദങ്ങളിൽപ്പെടാതെ നിശബ്ദനായി ജീവിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ മറ്റ് പല എഴുത്തുകാരിൽ നിന്ന് സിനിമക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ഒറ്റ സിനിമ മതി മലയാള ചലച്ചിത്ര ശാഖയിൽ അദ്ദേഹത്തിന് സ്ഥാനം അടയാളപ്പെടുത്താൻ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മുട്ടം എന്ന ഗ്രാമത്തിൽ ആലുമൂട്ടിൽ തറവാട്ടിൽ 1951 ഓഗസ്റ്റ് 1 മധുമുട്ടത്തിന്റെ ജനനം. കുഞ്ഞുപണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഏവൂർ പ്രൈമറി സ്കൂളിലും കായംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലുമായിരുന്നു. തുടർന്ന് നങ്ങിയാർകുളങ്ങര TKM കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനിയും എഴുത്തുകാരനും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന AP ഉദയഭാനുവിന്റെ തറവാടായ ചരിത്രപ്രസിദ്ധമായ ആലുമൂട്ടിൽ മേടയ്ക്ക് സമീപമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. നാടകങ്ങൾ എഴുതിയും അഭിനയിച്ചുമാണ് മധു തന്റെ കലാജീവിതത്തിന് തുടക്കമിട്ടത്. തന്റെ സാഹിത്യ ശ്രമങ്ങളെക്കുറിച്ച് തികച്ചും ലളിതവും വിനീതവുമായ നിലപാടാണ് മധുമുട്ടത്തിനുള്ളത്. ഞാൻ കഥകളൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എന്റെ മനസ്സിലേക്ക് എപ്പോഴും മുഹൂർത്തങ്ങളാണ് വരിക. അത് നാടകീയമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. സിനിമയുടെ ക്യാൻവാസാണ് മനസ്സിലേക്ക് വരിക. സാഹിത്യം എന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതിലേക്കൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അധ്യാപകനായിരിക്കുമ്പോൾ കുങ്കുമം വാരികയിൽ അദ്ദേഹം എഴുതിയ സർപ്പം തുള്ളൽ എന്ന കഥ സംവിധായകൻ ഫാസിലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് 1986 എന്നെന്നും കണ്ണേറ്റന്റെ എന്ന സിനിമയായി മാറുകയും ചെയ്തു. ഈ ചിത്രത്തിലെ കാക്കയും കീക്കയും കാക്കത്തമ്പറാട്ടിയും എന്ന ശ്രദ്ധേയമായ ഗാനം എഴുതിയതും മധുമുട്ടമായിരുന്നു. പിന്നീട് 1988 കമൽ സംവിധാനം ചെയ്ത കാക്കത്തിക്കാവിലെ അപ്പൻതാടികൾ എന്ന ചിത്രത്തിന്റെ കഥയും അദ്ദേഹം രചിച്ചു. രാജവാഴ്ചക്കാലത്ത് ആലുമൂട്ടിൽ മേടയിൽ നടന്ന ഒരു കൊലപാതകവും അതിനു പിന്നിലെ കുടുംബ വഴക്കുകളും തറവാട്ടിലെ സവിശേഷമായ അന്തരീക്ഷവുമെല്ലാം മധുമുട്ടത്തിന്റെ മനസ്സിൽ കഥയുടെ അലയൊലികൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ ചരിത്ര സംഭവത്തിന്റെ നേരിട്ടുള്ള ആവിഷ്കാരമായിരുന്നില്ല മണിച്ചിത്രത്താഴ്. സ്വന്തം തറവാട്ടിൽ പുരാതന കാലത്ത് നടന്നതായി അമ്മ പറഞ്ഞു കേട്ട കഥയെ അടിസ്ഥാനമാക്കി മധുമുട്ടത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും ഫാസൽ നൽകിയ ചലച്ചിത്ര രൂപമായിരുന്നു മണിച്ചിത്രത്താഴ്. 1993 December 25 റിലീസ് ചെയ്ത ഈ ചിത്രം ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ഫിലിം അവാർഡ് നേടി. 3 പിന്നിട്ടിട്ടും ജനമനസ്സുകളിൽ ഒട്ടും മങ്ങാത്ത മാന്ത്രിക ത്രില്ലർ അനുഭവവുമായി ഈ ചിത്രം നിലനിൽക്കുന്നു. ചിത്രത്തിലെ വരുവാനില്ല ആരെമിങ്ങ ഒരു നാളും എന്ന വിഖ്യാത ഗാനം മധുമുട്ടം മുൻപ് മലയാള നാട് വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയായിരുന്നു. മണിച്ചിത്രത്താഴ് തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ കഥാകർത്തായ മധുമുട്ടത്തിന് അർഹമായ അംഗീകാരമോ പ്രതിഫലമോ ലഭിച്ചില്ല എന്നത് വലിയൊരു അനീതിയായി ശേഷിക്കുന്നു. ചിത്രനിർമ്മാണ വേളയിൽ തന്നെ കഥയുടെ പകർപ്പവകാശം ഫാസിലിന് കൈമാറപ്പെട്ടിരുന്നതിനാൽ മറ്റു ഭാഷകളിലെ റീമേക്ക് അവകാശം ഫാസിൽ വിറ്റെങ്കിലും അതിന്റെ ലാഭവിഹിതമോ മറ്റു ഭാഷകളിൽ കഥാകൃത്തിന്റെ പേരോ നൽകപ്പെട്ടില്ല. ഒടുവിൽ കേസ് നടത്താൻ സാമ്പത്തിക ശേഷിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു. പിന്നീട് ഹിന്ദിയിൽ മാത്രം പേര് നൽകപ്പെട്ടു. മണിച്ചിത്രത്താഴിന് ശേഷം ഭരതൻ ഇഫക്ട്, കാണാക്കൊമ്പത്ത് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയെങ്കിലും അവ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചുമില്ല. തന്റെ എഴുത്തുകൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും കോടിക്കണക്കിന് മനുഷ്യരെ ആനന്ദിപ്പിച്ച ഈ വലിയ കലാകാരൻ ഇന്ന് മുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെറിയൊരു വീട്ടിൽ ആഡംബരങ്ങളൊന്നുമില്ലാതെ അവിവാഹിതനായി ഏകാന്ത ജീവിതം നയിക്കുകയാണ്. സപ്തതി വർഷങ്ങളിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആഘോഷിക്കാതെ കണ്ടില്ലെന്ന് നടിച്ചപ്പോഴും ഏതൊരു വിവാദങ്ങളിലും പെടാതെ തന്റെ നിശബ്ദതയിൽ അദ്ദേഹം സംതൃപ്തനാണ്. കാരണം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മണിച്ചിത്രത്താഴും നാഗവല്ലിയും രാമനാഥനും മധുമുട്ടമെന്ന മാന്ത്രികനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലലുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇലച്ചാർത്തുകളിൽ മഞ്ഞുകണങ്ങൾ പോലെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ വെറുതെ ഇരുന്ന് കേൾക്കാൻ, യാത്രയ്ക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കാൻ, ആസ്വാദനത്തിൽ ആനന്ദത്തിൻ്റെ വാടാമുല്ലകൾ വിരിയിക്കാൻ പാട്ടിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ബാലരാമപുരത്തു നിന്നും സുനിത, സരസ്വതി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം ശ്യാം, ആലാപനം ജയചന്ദ്രൻ.

വരിക ഗന്ധർവ ഗായക, പകരുക ഗാനപീയൂഷം, എന്റെ സിരകളിൽ ലഹരിയായത് നിറയ്ക്കുക, പാട്ടിന്റെ സഞ്ചലിത താളങ്ങളിൽ ഞാനും ഈ പ്രപഞ്ചവും ഒന്നായി നിൽക്കുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ധനുവച്ചപുരത്തു നിന്നും മിഥുൻ, നിഖിൽ എന്നിവർ. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഒരു മേഘത്തുണ്ടിലേറി എങ്ങോ പോകുന്ന പോലെ, കാറ്റ് താരാട്ടുപാടുന്ന താളത്തിൽ തലമർമ്മരങ്ങൾ, മനസ്സിൽ പൂമഴ പെയ്യിക്കുന്ന പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത പാട്ട് കേൾക്കാൻ കൊതിക്കുന്നത് ആലത്തൂരിൽ നിന്നും അനീഷ്, അർജുൻ എന്നിവർ. മധുരം എന്ന ചിത്രത്തിലെ ഗാനത്തിന് ഈണമൊരുക്കിയിരിക്കുന്നത് ഗോവിന്ദ് വസന്ത. രചന ഷറഫു. ഗാനാലാപനം പ്രദീപ് കുമാർ, ആവണി മൽഹാർ.

മാസ്മരികമായ ഒരു നന്ദനോദ്യാനത്തിൽ പൂക്കളുടെ വശ്യമായ വിരുന്ന്. വസന്തചാരുത നിറഞ്ഞു നിൽക്കുന്ന ഈ നന്ദനോദ്യാനത്തിൽ നിന്നും എങ്ങും പോകാൻ വയ്യ. പാട്ടുകളുടെ കൂട്ടില്ലാത്ത ലോകം എത്ര ശുഷ്കമാണ്! ഏത് സ്വർലോകങ്ങൾ മുന്നിൽ വച്ച് നീട്ടിയാലും പാട്ടിൻ്റെ പാലാഴി ഒഴുകുന്ന ഈ ഭൂമി വിട്ടുപോകാൻ വയ്യ. അത്രമേൽ പാട്ടിൻ്റെ ആത്മാവ് എന്നെ ചുറ്റിപ്പുണർന്നു നിൽക്കുന്നു. മുദാക്കലിൽ നിന്നും വിശാൽ, വിധു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ, ആലാപനം എം ജി ശ്രീകുമാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഫീനിക്സിന്റെ ചിറകുകളിൽ നിന്ന് ഉതിരുന്ന ഗാനാമൃതം, ഏഴ് സ്വരങ്ങൾ കൊണ്ട് ഏഴ് ലോകവും സ്വർഗലോകമാകുന്ന സംഗീത വിസ്മയം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. കോലിക്കോട് നിന്നും കീർത്തി, ബാലു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം അമരം എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന കൈതപ്പുറം, സംഗീതം രവീന്ദ്രൻ, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ഇഷ്ടഗാനങ്ങളിലെ അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിലേതാണ്. കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം ആവശ്യപ്പെടുന്നത് കല്ലാറിൽ നിന്ന് പത്മിനി, പാർവതി എന്നിവർ. സംഗീതം MG രാധാകൃഷ്ണൻ. ആലാപനം MG ശ്രീകുമാറും KS ചിത്രയും.

സുഖമായിരിക്കുന്ന ചില പകൽ നേരങ്ങൾ, പാട്ടുമാത്രം കൂട്ടായിരിക്കുന്ന മുഹൂർത്തങ്ങൾ, മൗനത്തിൻ്റെ നാനാർത്ഥങ്ങൾ, നിതാന്തമായ കലയുടെ സൗമ്യവും സുന്ദരവുമായ ആനന്ദധാര, പാട്ടിൻ്റെ അമൃത പുളിനങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ധന്യത. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കഥാനായകൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെടുന്നത് മണ്ണൂർക്കര നിന്നും മഹേഷ്, ശാരിക എന്നിവർ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര, ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ചിത്രം അനന്തഭദ്രം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെട്ടത് മേനംകുളത്ത് നിന്നും പ്രഭാത്, മാലിനി എന്നിവർ.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. നരൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗരൂരിൽ നിന്നും കേശവ്, നാരായൺ എന്നീ ശ്രോതാക്കൾ. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, ആലാപനം കെ എസ് ചിത്ര, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ.

മേമല നിന്നും മനോഹരൻ, അച്യുതൻ എന്നിവർ ആവശ്യപ്പെടുന്നു കീർത്തി ചക്ര എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം ജോഷ്വ ശ്രീധർ, ആലാപനം എം ജി ശ്രീകുമാർ.

ഇഷ്ടഗാനങ്ങളിൽ ഇനി ചാന്തുപൊട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ, ആലാപനം എസ് ജാനകി, ആവശ്യപ്പെടുന്നത് മണമ്പൂരിൽ നിന്നും ഗംഗാധരൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തിലെ ഇന്ദിര എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു നക്സൽ നേതാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ പരോളിന് വീട്ടിലെത്തി. അമ്മയെ കണ്ടു മടങ്ങിപ്പോയത് 80s ഒരു പത്രവാർത്തയായിരുന്നു. അതിന്റെ അനന്യസാധാരണമായതും സംവേദനക്ഷമതയുള്ളതുമായ തിരക്കഥയായിരുന്നു പഞ്ചാഗ്നി എന്ന ചലച്ചിത്രമായി രൂപപ്പെട്ടത്. വാസ്തവലോകത്തിന്റെ പിന്നിലെ വലിയ യാഥാർത്ഥ്യങ്ങൾ എം ടി അതിനെ ചലച്ചിത്രമാക്കി, തിരശീലയിലെ കവിതയാക്കി. 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹരിഹരന്റെ സംവിധാനം ഇന്ദിര എന്ന കഥാപാത്രത്തിന്റെ അതിശക്തമായ അടയാളം.

0: മലയാളപ്പെടുത്തൽ. ഒരുപക്ഷെ അത്രയും കരുത്തുള്ള കഥാപാത്രം അതിനു മുൻപ് മലയാളത്തിന്റെ തിരശീലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വീട്ടുടമസ്ഥനെ കൊന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ഇന്ദിര എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയെ അപഗ്രഥിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം കരുതാൻ. അത്രമേൽ ഗഹനമായി ഇന്ദിര എന്ന സ്ത്രീയുടെ ബൌദ്ധിക തലത്തെയും വൈകാരിക വിക്ഷോഭങ്ങളെയും എം ടി അവതരിപ്പിക്കുന്നു. ഷാജിയൻ കരുണിന്റെ ഛായാഗ്രഹണത്തിൽ പഞ്ചാഗ്നി ഒരു ചലച്ചിത്ര കാവ്യമായി ജനഹൃദയങ്ങളിൽ വിരചിക്കപ്പെട്ടു.
1: ഹർജിക്കൊക്കെ ഫലണ്ടായി, ഇന്ദിര വന്നു. അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായി? സാവിത്രി വന്നുപോയി. പ്രഭാകർ എന്തോ പരീക്ഷ സൂപ്പർവിഷൻ, നാളെ വരും എന്നാ പറഞ്ഞേ.
2: എനിക്കൊന്നിരിക്കണം.
1: മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ,
2: ഇനി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും വേർത്തി നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ. ആരോടാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ?
1: മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്.
2: രവി വന്നു.
1: പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയേട്ടിന് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താ മറുപടിയായിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നും.
2: അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു,
1: എന്താ വേണ്ടേ?
2: മേലൊന്ന് മുക്കി തുടച്ചാൽ നിനക്കിനി കുറച്ചു കാലം ഭർത്താനം നിന്നൂടെ? ശാരദരെ വീട്ടിൽ നിൽക്കണ പെണ്ണ, ഒരു നല്ല കൂട്ടം വെക്കാൻ വല്ലതും ഉണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ ഇവിടെ നമ്മുടെ കരുവാൻ വേദുവിന്റെ മകളാ രാത്രി അവളെ കിടക്കൂ.
3: കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി.
2: എന്ത് മനസ്സിലാവാൻ? കുളിച്ചു അടുക്കളയില് നല്ലെന്നില്ലേടി, മാറ്റാൻ വല്ലതും.
3: ജയിലില് കൈലും കൊണ്ടാണോ? സാരിയാണ് കൊടുക്കാൻ തരിക.
2: കടന്നുകൂടി അവളുടെ ഓരോ
3: ഏ ചോദിക്കുന്നുണ്ട്. എന്താ
4: പൊടികളുമണിയേ?
0: ഒരു ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം അവളെ ഭൂവുടമയായ അവറാച്ചൻ കൊലപ്പെടുത്തുന്നു. അതിന് ഇന്ദിര സാക്ഷിയാവുന്നു. അതാണ് അവറാച്ചനെ കൊല്ലാൻ ഇന്ദിരയെ പ്രേരിപ്പിക്കുന്നത്. പരോളിനിറങ്ങിയ ഇന്ദിര വീട്ടിലെത്തി അമ്മയെ കാണുന്നു. അവരാകട്ടെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ഇപ്പോൾ ശയ്യ അവലംബിയും. ഇന്ദിര വീട്ടിലെത്തിയതിൽ അനുജത്തിക്കും അവളുടെ ഭർത്താവ് പ്രഭാകരനും അനന്തരവനുമൊക്കെ അതിയായ സന്തോഷമുണ്ട്. ആകെ അതിനെ എതിർക്കുന്നത് ഇന്ദിരയുടെ സഹോദരൻ രവിയാണ്. അവനാകട്ടെ മയക്കുമരുന്നിന് അടിമയുമാണ്. നല്ലൊരു ജോലി നേടാത്തതിന് അവളെ അവൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിഹ്വലതകളുടെ ആരംഭം അവിടെ തുടങ്ങുന്നു എന്ന് വേണം കരുതാൻ. പഞ്ചാഗ്നിയോളം പോകുന്ന ഒരു മലയാള ചലച്ചിത്രം സ്ത്രീ മനസ്സിന്റെ അത്ഭുതം കലർന്ന നിഗൂഢതയെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് ഇന്ദിരയെ എം ടി അവതരിപ്പിക്കുന്നത്. ഇന്ദിരയെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്കോ പുരുഷനോ കഴിയുന്നില്ല. കാലത്തിന്റെ ക്രൂരമായ കടന്നാക്രമണത്തെ തന്റേടത്തോടെയാണ് ഇന്ദിര നേരിട്ടത്. സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷന്റെ ശരാശരി കാഴ്ചപ്പാടുകളെ ഇന്ദിര നിരന്തരം ലംഘിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരൊറ്റ ദിശയിലേക്ക് മാത്രം നീങ്ങുന്നവയല്ല. മനസ്സിനെ എത്ര പാകപ്പെടുത്തിയാലും ഒരു പുരുഷന്റെ അമർത്തിയുള്ള ചുംബനത്തിലോ കരസ്പർശനത്തിലോ വീണലിഞ്ഞു പോകുന്നതല്ല സ്ത്രീ എന്ന വസ്തുത പഞ്ചാഗ്നിയിൽ ആവിഷ്കരിക്കുന്നു. വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നുമുണ്ടാകുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് പുരുഷലോകത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ മറികടക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞത്. അടിസ്ഥാനവർഗത്തിലെ സ്ത്രീകളുടെ ചോരയും നീരും വലിച്ചുകുടിച്ച് അവരെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ദിര പ്രതികരിച്ചു. അവരെ ഉപദേശിച്ച് മാപ്പ് കൊടുക്കുകയല്ല ചെയ്തത്, അവരെ ശിക്ഷിച്ച് ഇല്ലായ്മ ചെയ്തു. സ്നേഹിച്ച പുരുഷനോട് സോറി, എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ ജയിലിലേക്ക് തിരിച്ചുപോയി. ഇന്ദിര മലയാള സിനിമയിലെ ഇന്നോളമുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു.
1: മുമ്പേ തുടങ്ങിയതാണോന്നാ ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്ത് കളയുന്ന ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ രണ്ടു തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി, പറ്റില്ല. പ്രഭാകരൻ കുറെ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ഭാഗ്യം രവി നേരത്തെ എത്തി. രവിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു.
3: ആളെത്ര വലുതായി.
1: ചേച്ചിയെ മനസ്സിലായില്ലേ, പുറത്തു വന്നു.
4: എന്തിനാ വന്നത്?
1: പതുക്കെ അകത്ത് അമ്മ കേൾക്കും.
4: കേട്ടാൽ എനിക്കെന്താ? സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒക്കെ വിറ്റുപൊടിച്ചതിന്റെ നഷ്ടം ഞാനല്ലേ അനുഭവിക്കുന്നത്. ആരുടെ സ്വാതന്ത്ര്യം? പിന്നെ
1: കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതള്ളയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലതും കാണണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്.
3: ഞാൻ വെച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചിങ്ങനെ വെക്കുക, ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ മൂന്നു നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു, 4 കൊല്ലമായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടെ ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? 5 കഴിഞ്ഞപ്പോ നിർത്തിയതാ. ഇരുന്നോളൂ, പാത്രം വെക്കാം.
4: ഞാൻ 9 ടെസ്റ്റ് എഴുതി ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കടാലിയും എടുത്തു നടന്ന ആളാണെന്ന് വെച്ച് ഞാൻ പേടിച്ചിറക്കില്ല.
3: ചേച്ചി കഴിക്കൂ, പറയുന്നവര് പറയട്ടെ. ഇരിക്കൂ ചേച്ചി.
0: പാങ്ങോട്ടവറാച്ചിനെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവളാണ് ഇന്ദിര. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വലിയ തറവാട്ടിലെ കുട്ടി, ചെറുപ്രായത്തിൽ കടുത്ത ബുദ്ധി തോന്നിയവൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അമ്മ, പരോൾ കിട്ടി തറവാട്ടിലെത്തിയപ്പോൾ സന്ധ്യാവിളക്കുമായി കടന്നുവരുന്ന 15-വയസ്സുകാരി മാളുവിനെയാണ് ഇന്ദിര കാണുന്നത്. കരുവാൻ വേലായുധന്റെ മകളാണ് മാളു. 4 വർഷം മുമ്പ് അയാൾ മരിച്ചുപോയി. അയൽക്കാരിയായ ശാരദയുടെ വീട്ടിലെ വേലക്കാരിയാണ് മാളു. ജോലി കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിര ഉദ്യോഗം രാജിവെച്ചു. ജോലിക്ക് ചേർന്ന ദിവസം തന്നെ ഇന്ദിരയ്ക്ക് മനസ്സിലായി ആഫീസും ആഫീസറുമെല്ലാം സ്ഥലത്തെ പ്രമാണിയായ അവറാച്ചനാണെന്ന്. അവറാച്ചന്റെ മുന്നിൽ നിയമം വാബുത്തി നിൽക്കും. അവറാച്ചനെതിരെ അയ്യപ്പൻ എന്ന ഹരിജന യുവാവ് ഓട്ടൻതുള്ളലിലൂടെ പ്രതികരിച്ചപ്പോൾ പിറ്റേന്ന് അയ്യപ്പന്റെ ശവം കല്ലുവെട്ടാൻകുഴിയിൽ കാണപ്പെട്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിൽ വിരുന്നിന് കാട്ടിറച്ചിയും കാട്ടുപെണ്ണുമാണ് മുഖ്യ വിഭവങ്ങൾ. ചോദിക്കാൻ വരുന്നവരെ നായ്ക്കളെ വിട്ട് ആക്രമിക്കും. അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിനിടയ്ക്കാണ് അവറാച്ചൻ കൊല ചെയ്യപ്പെടുന്നത്. പരോളിലെത്തിയ ഇന്ദിര റഷീദിനോട് പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച കൂട്ടിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ഞാൻ അന്ന് കൂട്ടത്തിലിറങ്ങിയത്.

0: പരോൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം. യാത്ര പറയാൻ ഇന്ദിര കൂട്ടുകാരിയായ ശാരദയുടെ വീട്ടിലെത്തി. വെടിവച്ച കാട്ടുപന്നിയുടെ തൂവൽ പറിക്കുന്ന പണിക്കാരി പറഞ്ഞു, ശാരദാമ്മ അമ്പലത്തിൽ പോയതാ. ഒരു നിമിഷം സംശയിച്ച ഇന്ദിര വീടിനകത്തേക്ക് കയറുന്നു. അവിടെ സ്വീകരണ മുറിയിൽ മുക്കാലും തീർന്ന മദ്യക്കുപ്പികൾ, ഒരു പാർട്ടി കഴിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ. ഇന്ദിര സംശയിച്ചു നിൽക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അടഞ്ഞ വാതിൽ തള്ളി തുറന്നപ്പോൾ രാജനും സുഹൃത്തുക്കളും ചോരയിൽ കുതിർന്ന മാളുവിനെ ബലാത്കാരം ചെയ്യുന്നതാണ് കണ്ടത്. ഭീഷണിയോടെ നടക്കാൻ തുടങ്ങിയ രാജനെ അവിടെ വച്ചിരുന്ന ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു. പിന്നെ അവൾ തോക്കു വലിച്ചെറിഞ്ഞ് തനിക്ക് ജീവിതം തരാൻ തയ്യാറായി നിൽക്കുന്ന റഷീദിനോട് പറഞ്ഞു, സോറി, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ. ഒപ്പമുണ്ടായിരുന്നവർ പിന്നോട്ട് പോയപ്പോഴും ഇന്ദിര മുന്നോട്ട് തന്നെ പോയി. തന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒരു പുരുഷനുണ്ടായിരിക്കെ അവൾ അവളായി തന്നെ തുടർന്നു.
1: റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ.
2: എന്താ കേസ്?
1: ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് കൽപ്പന. ഇന്ദിര
3: മുമ്പത്തെ പാങ്ങോട്ട് കേസിൽ ഇന്ദിര അവറാച്ചിന് വെട്ടിക്കൊന്ന കേസില്
2: എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാ. ഈ മാതിരി കടുത്ത ബുദ്ധി എങ്ങനാ തോന്നണ ഈ ചെറുപ്പത്തില്?
1: കാഴ്ചക്കാരില്ലാത്ത വിഷമം തോന്നണ്ട. ശാരദ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മൂത്ത മോളുടെ കൂടെ മദ്രാസിലാ കുറച്ചു കാലമായിട്ട്.
4: ഒന്ന് കയറിട്ട് വരാം. നിനക്ക് 100 വയസ്സാ, നിന്റെ കാര്യം ഇപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വരാതിരുന്നതാ നാളെ പറഞ്ഞു വന്ന വിവരം. എന്താ ഇത്? അങ്ങോട്ടിരിക്കും. നീ എസ്റ്റേറ്റിലാവുന്ന വിചാരിച്ച് സ്ഥിരായിട്ട് അവിടെയല്ലേ. ഓണത്തിന് വന്നപ്പിന് പോയിട്ടില്ല. മെലിഞ്ഞിരിക്കണു വല്ലാതെ. എപ്പോഴും ഒരു പത്രത്തിൽ രാജന്റെ ഫോട്ടോ കണ്ടു. യൂറോപ്പിൽ പോയിരുന്നോ? മുൻപ് ഫോട്ടോ കണ്ട് ഓർമ്മ വെച്ച് നിന്റെ രാജൻ തന്നെ ആവുമെന്ന് വിചാരിച്ചു. കഴിഞ്ഞു കൊല്ലം. നീയും ഫോറം കിട്ടേണ്ടായോ? ഏയ്, എന്നെ കൊണ്ട് യൂറോപ്പിൽ പോവല്ലേ. ആ വിഡിത്തം പറ്റില്ല മൂപ്പർക്ക്. നിന്റെ അച്ഛനെ പേടിച്ച് എന്റെ കെയർ ഓഫിൽ കത്തെഴുതിയിരുന്ന പുള്ളി തന്നെയല്ലേ എംകോമിന് പഠിച്ചിരുന്ന. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞിട്ടാ അന്ന് നീ ഒരു തമാശ പറഞ്ഞു. തോന്നിയ വിഡിത്തങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. അല്ല, ഇത് കത്ത് വരാത്തപ്പോ എന്റെ വേവലാതി കണ്ടു പറഞ്ഞാണ്. 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറം ഒന്നുമില്ല പ്രേമം.
0: ഒരിക്കൽ സാവിത്രി ഇന്ദിരയോട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവുമോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? സാവധാനത്തിൽ ഇന്ദിര ഇല്ല എന്ന് തലയാട്ടുന്നു. പിന്നെ എന്തിനാ ഇതിനൊക്കെ ചാടിപ്പുറപ്പെട്ടത്? അത് പറ എന്നായി സാവിത്രി. ഇന്ദിര പതുക്കെ പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇന്ദിര ചെയ്യുന്നത്. അതിനപ്പുറം ഇന്ദിരയെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചുമില്ല. ഇന്ദിര റഷീദിനോട് പറയുന്നു, എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രമാണ്. ചിന്ത ഞാൻ പണയം വച്ചിട്ടില്ല ഒരിക്കലും. സ്വകാര്യ വ്യക്തിത്വത്തിന്റെ വിരലടയാളം പതിഞ്ഞ വെളിപാടുകൾ, ജീവിതത്തിലെ പച്ചയായ വൈകാരിക അനുഭവങ്ങളും സ്വകാര്യ വ്യസനങ്ങളും ഇന്ദിരയെ ഭരിക്കുന്നില്ല. ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവവും നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചലനങ്ങൾ പോലും അവൾക്ക് സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അനുജൻ രവിയോട് അവൾ പറയുന്നത്, ആരും ഒന്നിനും അടിമയാകരുത്.
2: കഴിയുന്ന പലതും ഞാൻ ചെയ്തു, കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്.
4: അറിയാം ചേച്ചി, ചേച്ചി. കാണും കാണുന്ന എപ്പോഴും വിചാരിക്കും അവിടെ വന്ന് കാണാൻ. ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട. വരാത്ത നന്നായി. ഈശ്വര, എത്ര കൊല്ലമായി. കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ അല്ലേ?
2: കസ്റ്റഡിയിലെ 9 മാസം അടക്കം 8 വർഷം 20 ദിവസം.
4: ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷം? തെക്കേറയിലെ പെട്ടിയിൽ എന്റെ 2 സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? നോക്കില്ല. എത്ര പ്രാർത്ഥന, എത്ര വഴിപാടുകൾ! ഇന്ദു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തതൊക്കെ സാറിനറിയാം.
2: ഞാനിപ്പോ ശിഷ്യനായിരിക്കുന്നു, എന്നാലും പഴയ സാറെന്ന വിളി മാറിയിട്ടില്ല.
5: ഇനി ചേച്ചിന്റെ ദേഹം ഒന്ന് നന്നാക്കണം, അത് ഞാനേറ്റു. ഒക്കെ വലിച്ചു പുറത്തിട്ടു നിന്നെ ഞാൻ. വാ, ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്തൊരാളാ. ഇതാ നിന്റെ വല്യമ്മ. വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രേ.
6: ഓ, കണ്ണൂരിലെ വല്യമ്മ. അവിടെ ഊഞ്ഞാലുണ്ടോ?
5: എന്ത്?
6: കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്.
5: നീ തന്നെ മേക്കഴുക.
6: ആ,
5: കല്യാണമാര് പറഞ്ഞാ മതി. പഴയ ആൾക്കാര് അടുത്തുകൂടാൻ തുടങ്ങിയോ?
6: ഏയ്, അങ്ങനൊരബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി.
7: ഗുഡ് മോർണിംഗ്. ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ചെയ്തു. ഫാമിലി റിയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ?
5: വേണ്ട,
7: ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും.
5: അതിന് പറ്റിയത് അമ്മയാണ്, അകത്തുണ്ട്. പക്ഷേ സുഖമില്ല.
7: അറിയാം, രാമേട്ടൻ പറയാറുണ്ട് എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും.
5: പിന്നെ മാസ് അപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്ന് അവൻ ഡിമാൻഡ്. ഗെറ്റ് ഔട്ട്.
7: ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
5: പ്ലീസ് ഗെറ്റ് ഔട്ട്.
7: ഇറ്റ്സ് ഓക്കെ.
5: പഴയ ഇന്ദു ചേച്ചി തന്നെ എപ്പോഴും. ആ, എന്റെ ലൈബ്രറി ബുക്കിൽ ലവ്ലെറ്റർ വെച്ച് തന്ന കക്ഷിയെ ചേച്ചി പടത്തി കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്?
2: എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്. അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജർ കോഡിൽ സെക്ഷൻ 432.
5: മതി മതി, ആരും പറയേണ്ട, ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ.
2: ഞാൻ മറ്റു ചില പ്രോബ്ലംസ്.
5: വേണ്ട, അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്. എനിക്കറിയാം, ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. ഒന്ന്, ഭരണ ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ. പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ?
2: ശരി സാർ.
5: ആ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, പണിക്കാരിത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്.
8: ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തെന്ന് പറയാം.
5: അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ,
8: വലിയ വ്യത്യാസമില്ല.
5: പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ?
8: ഉവ്.
5: ഇതാരാ?
8: അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്, ആവക കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ.
5: അത് നിനക്ക് മനസ്സിലാവില്ല.
8: പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്, നിനക്ക് മനസ്സിലാവില്ല. എനിക്കിനി മനസ്സിലാവണമെന്നില്ല.
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിലുള്ള ലൈംഗികത എന്ന വികാരത്തെ അനായാസം മറികടക്കാൻ ഇന്ദിരയ്ക്ക് സാധിച്ചിരിക്കുന്നു. റഷീദിനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്ന നിലയിലാണ് ഇന്ദിര കാണുന്നത്. പരോൾ അവസാനിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെയാണ് അവൾ റഷീദിന്റെ വീട്ടിലെത്തുന്നത്. 28 വയസ്സുള്ള ഒരു സ്ത്രീ, 8 വർഷമായി ജയിലിൽ കിടക്കുന്നവൾ, അത്രയും വർഷമായി ഒരു പുരുഷന്റെ ഗന്ധവും നാദവും അനുഭവിക്കാതിരുന്നവൾ, അവൾക്കതിനുള്ള അവസരം കിട്ടിയപ്പോൾ അതിൽ വീണ് അലിഞ്ഞുപോകുമെന്ന് കരുതിയ പുരുഷ കേന്ദ്രീകൃത ലോകത്തിന് തെറ്റുപറ്റി. ഇന്ദിര കൂട്ടുകാരി ശാരദയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഭർത്താവ് രാജൻ പറഞ്ഞ വാക്കുകൾ ഒരു ശരാശരി പുരുഷ സമൂഹത്തിന്റേതാണ്. 8 കൊല്ലം ചെറുബിൾ ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റായി അകന്ന് 8 കൊല്ലം. ഓ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്, എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി. നല്ല ആഹാരം തന്ന് പാട്ടം കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പുണ്ടാകുന്ന കാര്യം എനിക്കറിയാം. ചോഴ്ന്നു നോക്കി മന്ദഹസിച്ച് ശരിയല്ലേ എന്ന് രാജൻ ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ രാജൻ പോയി കിടക്കൂ എന്നാണ് ഇന്ദിര മറുപടി പറയുന്നത്. വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാൻ ആഞ്ഞ കൈകൾ അവൾ പിടിപിടിവിച്ച് കുതിരി മാറുന്നു. അപ്പോൾ ഭീഷണി കലർന്ന സ്വരത്തിൽ രാജൻ പറയുന്നു, ചുമ്മാ നാട്യം കള, നിന്റെയും ആവശ്യമാണെന്ന് എനിക്കറിയാം, ഒച്ചയുണ്ടാക്കാതെ കിടക്ക്. ഈറ്റപ്പുലിയെപ്പോലെ കുർത്തയാകുന്ന അവളുടെ നോട്ടത്തിൽ രാജൻ പതറിപ്പോകുന്നു.
2: വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ, ഇരിക്കും. ജയില് പല ക്ലാസ്സായിട്ടല്ലേ, നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്തുക?
3: വേറെ നല്ലവർത്താനൊന്നും പറയാനില്ലേ,
2: സോറി.
3: കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കാനാണ് അവള് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്.
2: അതിനെന്താ നേരത്തെ സെലിബ്രേറ്റ്? എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാൾ എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പറങ്ങാം, മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം, നല്ല കാട്ടുമയിലിന്റെ ഇറച്ചിയും തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്കാം, എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷിപ്പിക്കാൻ തന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്.
3: മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീന്തിന് എങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സന്തോഷമായിട്ടിരിക്കുന്നേ. എന്തോ നീ തീരെ മാറിയിട്ടില്ല, ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ രണ്ടോ മൂന്നോ മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. രണ്ടു തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ, സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം, പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപമൊന്നും പോരേ കക്ഷിക്ക്. പോരാ, നേരെ ഒരുപാടായി ഉറങ്ങിക്കൂ.
2: ഉറങ്ങിയില്ലേ?
3: ഇല്ല.
2: കിടന്നപ്പോ ഇന്ദിരയെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല എന്തോ? 8 വർഷം ടെറിബിൾ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ?
3: ചിലർക്ക്.
2: ശാരദ കിടക്ക കാണേണ്ട താമസം, ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്ക് ചെറുപ്പം. നല്ല ആഹാരം തന്ന് പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? ചുമ്മാ നാട്ടിയങ്ങളാ.
0: നിന്റെ ആവശ്യം എനിക്കറിയാം. അച്ഛനുണ്ടാക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്
3: മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്ന ആൾക്ക് ശാരദയുടെ വീടായി പോയി.
1: രാജൻ ഉന്നയിക്കുന്നത് പോലെ ഒരു സംശയം അനുജത്തി സാവിത്രിയുടെ ഭർത്താവ് പ്രഭാകരനും പ്രകടിപ്പിക്കുന്നുണ്ട്. ജയിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? രാത്രിയിൽ ഇന്ദിരയുടെ മുറിയിൽ തന്റെ ഭർത്താവിനെ കണ്ട സാവിത്രിയും ഇന്ദിരയെ കാണുന്നത് ഇതേ കണ്ണുകൾ കൊണ്ടാണ്. ബാബുവിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തിട്ട് സാവിത്രി പറയുന്നു, ഇനി നിങ്ങൾക്ക് വാതിലടയ്ക്കാം. 8 കൊല്ലം ആണിനെ കാണാത്ത ആർത്തി തീരട്ടെ. ഇന്ദിര പൊട്ടിക്കരഞ്ഞുപോകുന്നു. മൊട്ടുസൂചികൾ നഖങ്ങൾക്കിടയിലും ലാത്തി ഗർഭപാത്രത്തിലും കുത്തിക്കയറിയപ്പോഴും കരയാത്ത ഇന്ദിര കരഞ്ഞുപോകുന്നു. ഒടുവിൽ എല്ലാവരും ചാർത്തിക്കൊടുത്ത വികാരം റഷീദ് എന്ന പുരുഷനിൽ ഇന്ദിര ബാക്കിവെച്ചു. തിരിച്ചു പോകുമ്പോൾ ഓർക്കാൻ ഈ ചെറിയ ദിവസങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഇന്ദിര ആശ്വസിക്കുന്നുണ്ട്.
3: ബിഎ കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മക്കില്ല.
0: ഇന്നലെയുടെ ജോലി സ്ഥലത്ത് സാർ പോയിട്ടുണ്ടോ?
4: രണ്ടുമൂന്ന് പ്രാവശ്യം.
3: അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ.
0: ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം.
3: ചോദ്യങ്ങൾ എന്നോട് മതി.
0: ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്.
3: സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ?
0: ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു, മറന്നു എടുക്കാൻ. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല 5ാമത്തെയോ 6ാമത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റാൻ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേന്നേതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ നിന്നു. സർക്കാർ വാഹനവും കാത്ത്. അപ്പൊ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. പെൻക്യൂണി വന്ന ബുക്കാണ്.
3: അതോ ഈ ഇന്റർവ്യൂ തമ്മിൽ
0: ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർണാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളായി ബന്ധമുണ്ടാവില്ല എന്നറിയാം.
3: ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി.
0: ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമയത്ൻ എന്നൊരു പല്ലുപൊഴിഞ്ഞ സിംഹം. എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. രാവിലെ ഒരു ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു.
3: കാരണം?
0: ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പടം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവ ഉറപ്പാ. എനിക്ക് വെളുപ്പിന്റെ പോസ്റ്റ് ഓഫീസിൽ അർജുൻ കോൾ.
5: കോളേജ് തുറക്കുമ്പോ ഇന്നലേക്ക് അങ്ങോട്ട് വരാം, അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ട് എന്താ?
6: ഈ പോലീസിലെ റിപ്പോർട്ടിംഗും മറ്റും എത്ര കാലത്തേക്കാണ്?
5: ജോലി കിട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു വേദനാവില്ല.
6: 28ാം വയസ്സിൽ ജീവിതത്തിൽ നിന്നാരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. വായിക്കാൻ കൂടി ഇൻട്രസ്റ്റ് എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ?
3: ചോദിച്ചറിയായിരുന്നില്ലേ?
1: പരോളിനെത്തിയ 14 ദിവസം ഇന്ദിരയ്ക്ക് ചുറ്റും സമൂഹവും കൂടപ്പിറപ്പുകളും ചേർന്ന് പഞ്ചാഗ്നി സൃഷ്ടിച്ചു. ചുറ്റിലും മുകളിലും ചുവട്ടിലും തീയിട്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. റഷീദും മറ്റും ചേർന്ന് അവളുടെ ശിക്ഷാകാലാവധി കുറയ്ക്കാൻ ശ്രമം നടത്തുന്നു. അത് ഫലം കണ്ടു തുടങ്ങവെയാണ് മാളു എന്ന നിസ്സഹായായ പെൺകുട്ടിയുടെ കണ്ണുനീർ ഇന്ദിരയെ വീണ്ടും ചുട്ടുപൊള്ളിക്കുന്നത്, അശാന്തി അവളുടെ മനസ്സിൽ പടർത്തുന്നത്. അവൾക്ക് രാജനെ വെടിവെച്ചു കൊല്ലാതിരിക്കാനാവുന്നില്ല. എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് നിർവ്യാജമായി അവൾ പറയുന്നു. കഥാപാത്ര സൃഷ്ടി എന്ന കലാപരത MD ഇന്ദിരയിലൂടെ ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുന്നു. പൂർണമായും ഇന്ദിരയായി ഭാവസന്നിവേശം ചെയ്യാൻ ഗീത എന്ന അഭിനേത്രിക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. മലയാളി മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തത്ര വിധം ഇന്ദിരയെ ആ അഭിനേത്രി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
0: കാഴ്ചക്കാർ എപ്പോഴും പിടിയെ പോലെ നിൽക്കാറുണ്ടോ?
3: ഞാൻ നോക്കാറില്ല.
0: നടക്കാം, ഞാനുണ്ട്. മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കിയല്ലേ. പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന ഭയം തോന്നില്ലേ പുറത്തു നടക്കുമ്പോ?
3: എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ,
0: മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട്, ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെ നിങ്ങളുടെ കണ്ണിൽ?
3: നിങ്ങളെന്ന് വെച്ചാൽ? ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും.
0: ഒരു തമാശ പറഞ്ഞതാണ്, പെരോൾ നീട്ടിക്കിട്ടിയോ? റമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ.
3: ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ.
0: അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവറാച്ചനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട, ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമല്ല, വെറുതെ പറഞ്ഞാണ്.
3: കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും. പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ആ ഞാനെന്ന് കൂട്ടത്തിൽ ഇറങ്ങിയത്. ഞാൻ അയാളെ പരിചയപ്പെട്ടു.
7: ഇതേതായി കൊച്ചു, പുതിയ വെൽഫെയർ അസിസ്റ്റന്റ്?
8: ഓ, കാട്ടുജാതികളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവറ്റ് നേരെയാവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ.
3: ഓഫീസും ഓഫീസറും എല്ലാം അയാളുടെയാണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തു നിൽക്കും.
0: ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലേ?
3: അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം, അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി.
0: പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം.
3: പറയുന്നത് സത്യമായിരിക്കണം, സത്യം മുഴുവൻ പറയണമെന്നില്ല. എന്നല്ലേ തത്വം പത്രങ്ങളുടെ? അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിലെ വിരുന്നുകളെപ്പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാരെ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ട് നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്.
0: അത് വെറുതെ
3: വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു.
8: വിപ്ലവം എന്റെ അടുത്ത് വേണ്ട വെച്ചേ. ഇവറ്റെ കള്ളുകുടിച്ച് കണ്ടവനെ പിടിച്ച് ഭയത്തുണ്ടാക്കിയത് ഞാനെന്ത് ചെയ്യണം? വേട്ടിയിലും കൊടുക്കണോ?
3: ഇവൾ ഈ വീട്ടിനകത്ത് പോർക്കാൻ പോകുന്നു. അപ്പോഴോ
8: ഉറപ്പിച്ചോ?
3: ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗ്ലാവിൽ തന്നെ വളരട്ടെ.
1: ലൈംഗികത ഈ ചിത്രത്തിൽ ഇന്ദ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത്താവളം മാത്രമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. ചിത്രത്തിലെ പുരുഷലോകമാകട്ടെ ലൈംഗികതയ്ക്കുമേൽ ഒരുപാട് സങ്കല്പ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. നിത്യവിസ്മയങ്ങളായ സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതകളും അവസ്ഥാഭേദങ്ങളും പുരുഷന്റെ ജീവിതത്തിൽ മുഖ്യ അവലംബമായിരിക്കാം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്ഥിരം സങ്കല്പത്തിൽ നിന്ന് ഇന്ദിര എന്ന സ്ത്രീ കഥാപാത്രം വേറിട്ടു നിൽക്കുന്നു. അവറാച്ചനും രാജനും കൊളുത്തിവിടുന്ന കാമത്തിന്റെ കാട്ടുതീ തന്റെ ജീവിതം കൊണ്ട് കെടുത്തിയവളാണ് ഇന്ദിര. ഒരു തരത്തിലുമുള്ള വികാരങ്ങളും അനുഭൂതികളും ഇന്ദിരയെ പിന്നോട്ട് വലിക്കുന്നില്ല. ഇന്ദിരയുടെ ജീവിതം അവളുടേത് മാത്രമല്ല, അവളുടെ കാലത്തിന്റെയും അവളുടെ സമകാലികരുടെയും കൂടിയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പുറത്ത് എന്നെ എല്ലാവരും ചെയർപേഴ്സൺ എന്ന് വിളിക്കും, നേതാവ് എന്ന് വിളിക്കും. ഓഫീസിൽ സീനിയർ സൂപ്രണ്ട് മാഡം എന്നൊക്കെ വിളിക്കും. പക്ഷെ വീട്ടിലെത്തിയാൽ അടുക്കളയിൽ കയറേണ്ടത് ഞാൻ തന്നെയാണ്. വീട്ടിൽ എന്റെ ഒരു കഴിവിനും ഒരു സ്ഥാനവുമില്ല. അവിടെ ഞാൻ പെണ്ണു മാത്രമാണ്. ഇതൊരു സ്ത്രീയുടെ വ്യക്തിപരമായ പരാതിയായി മാത്രം കേൾക്കേണ്ട വാക്കുകളല്ല. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എത്രത്തോളം മാറിയെന്നും എത്രത്തോളം മാറാതെ തുടരുകയാണെന്നും ഒരേ സമയം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സാമൂഹിക വിരോധാഭാസമാണിത്. പുറത്ത് അവൾ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാം. നൂറുകണക്കിന് ആളുകൾ അവളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നുണ്ടാകാം. സ്ഥാപനത്തിന്റെ നിർണായക തീരുമാനങ്ങൾ അവൾ എടുക്കുന്നുണ്ടാകാം. ഒരു യോഗത്തിൽ അവളുടെ ഒരു വാക്ക് നയങ്ങൾ മാറ്റിയേക്കാം. ഓഫീസിൽ അവളുടെ ഒപ്പിന് ഔദ്യോഗിക അധികാരമുണ്ടാകാം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ ആ അധികാരത്തിന്റെ വാതിലടയുന്നു. അവിടെ അവൾ ചെയർപേഴ്സൺ അല്ല, സീനിയർ സൂപ്രണ്ട് അല്ല, നേതാവല്ല, മാഡം അല്ല. അവൾ അടുക്കള നോക്കേണ്ട പെണ്ണ് മാത്രമായി ചുരുങ്ങുന്നു. ഇതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും ആഴമുള്ള ലിംഗവിരോധാഭാസങ്ങളിലൊന്ന്. സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക് കടന്നുവന്നു, വിദ്യാഭ്യാസം നേടി, ജോലി നേടി, സ്ഥാപനങ്ങളുടെ തലപ്പത്തെത്തി. രാഷ്ട്രീയം, ഭരണകൂടം, ശാസ്ത്രം, നിയമം, മാധ്യമം, വ്യവസായം തുടങ്ങി അനവധി മേഖലകളിൽ നേതൃത്വം ഏറ്റെടുത്തു. പക്ഷെ വീട്ടിന്റെ അകത്തളത്തിൽ പഴയ സാമൂഹിക നിയമങ്ങൾ പലപ്പോഴും ഇന്നും അതേപടി തുടരുന്നു. അവളുടെ പദവി മാറി, അവളുടെ ശമ്പളം മാറി, അവളുടെ വിദ്യാഭ്യാസം മാറി, അവളുടെ വസ്ത്രം മാറി, അവൾ സഞ്ചരിക്കുന്ന ലോകം മാറി. പക്ഷെ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വീട്ടുജോലിയുടെ ലിംഗം മാറിയില്ല. ഇന്ത്യയിലെ ടൈം യൂസ് സർവേകളുടെ കണക്കുകൾ ഈ വിരോധാഭാസത്തെ വ്യക്തമായി കാണിക്കുന്നു. 2024 സർക്കാർ കണക്കുകൾ പ്രകാരം 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 1/4 തൊഴിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തപ്പോ പുരുഷന്മാരിൽ പങ്കാളിത്തം അതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതേസമയം സ്ത്രീകൾ പ്രതിഫലം ലഭിക്കാത്ത വീട്ടുജോലികളിലും വലിയ സമയം ചെലവഴിക്കുന്നു. 2019 കണക്കിൽ 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകൾ വീട്ടിലെ അൺപെയ്ഡ് ഡൊമസ്റ്റിക് സർവീസിൽ ശരാശരി ഏകദേശം 315 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ 2024 അത് ഏകദേശം 305 മിനിറ്റ് ആയിരുന്നു. മറ്റൊരു പഠനം 2019 ദേശീയ

ടൈം യൂസ് സർവേ അടിസ്ഥാനമാക്കി കണ്ടെത്തിയത്. ഇന്ത്യയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദിവസവും 3 മണിക്കൂറിലധികം അൺപെയ്ഡ് ഹൗസ് വർക്ക് ചെയ്യുന്നു എന്നതാണ്. ഈ വ്യത്യാസത്തിന് വ്യക്തിഗത സാഹചര്യങ്ങളെക്കാൾ സാമൂഹിക മാനദണ്ഡങ്ങളും വീട്ടുജോലിയുടെ ഉത്തരവാദിത്വം സ്ത്രീകളിൽ നിക്ഷിപ്തമാകുന്ന ഘടനാപരമായ രീതികളുമാണ് പ്രധാന കാരണം എന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. അതായത്, പ്രശ്നം ഒരു സ്ത്രീ അടുക്കളയിൽ കയറുന്നു എന്നതല്ല, എന്തുകൊണ്ടാണ് അവൾ മാത്രം കയറേണ്ടത് എന്നതാണ് ചോദ്യം. ഒരു വീട്ടിൽ രണ്ടുപേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്ന ജോലി മാത്രം എന്തുകൊണ്ട് യഥാർത്ഥ ജോലിയായി കണക്കാക്കപ്പെടുന്നു? വീട്ടിൽ പാചകം ചെയ്യുക, വൃത്തിയാക്കുക, കുട്ടികളെ നോക്കുക, പ്രായമായവരെ പരിചരിക്കുക, സാധനങ്ങൾ വാങ്ങുക, വീട്ടിലെ ആവശ്യങ്ങൾ ഓർത്തുവയ്ക്കുക, ഇവയെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്വാനമാണ്. പക്ഷെ അതിന് പലപ്പോഴും ശമ്പളമില്ല, അതിനാൽ അതിന്റെ മൂല്യവും അദൃശ്യമായി പോകുന്നു. വീട്ടിലെ ഗ്യാസ് തീരുന്നതിന് മുൻപ് പുതിയ സിലിണ്ടർ വേണമെന്ന് ഓർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. കുട്ടിയുടെ പരീക്ഷ അടുത്ത ആഴ്ചയാണെന്ന് ഓർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. ഭർത്താവിന്റെ ഷർട്ട് അലക്കി വയ്ക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. അമ്മയുടെ മരുന്ന് തീരാറായി നോർക്കുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. ആരെങ്കിലും അസുഖപ്പെട്ടാൽ ആദ്യം ഓടിയെത്തുന്ന സ്ത്രീയും ജോലി ചെയ്യുകയാണ്. പക്ഷെ ഈ ജോലിയുടെ ഏറ്റവും വിചിത്രമായ സ്വഭാവം എന്താണെന്നറിയാമോ? അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നീ ജോലി ചെയ്യുകയാണ് എന്ന് ആരും പറയാറില്ല. അത് വീട്ടിലെ കാര്യമല്ലേ? ഇതാണ് പ്രശ്നത്തെ സാധാരണയാക്കി മാറ്റുന്ന വാചകം. വീട്ടിലെ കാര്യമാണെങ്കിൽ അതെല്ലാവരുടെയും കാര്യമാകേണ്ടതല്ലേ? വീട്ടിലെ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുവെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമാകുന്നത് എന്തുകൊണ്ട്? വീട്ടിലെ കുട്ടികൾ എല്ലാവരുടേതാണെങ്കിൽ അവരുടെ പരിചരണം അമ്മയുടെ മാത്രം ചുമതലയാകുന്നത് എന്തുകൊണ്ട്? വീട്ടിലെ വൃത്തിയുള്ള മുറിയിൽ എല്ലാവരും താമസിക്കുന്നുവെങ്കിൽ അത് വൃത്തിയാക്കേണ്ടത് സ്ത്രീയുടെ മാത്രം കടമയാകുന്നത് എന്തുകൊണ്ട്? ഇവിടെയാണ് സ്ത്രീയുടെ സ്വാഭാവിക ഉത്തരവാദിത്വം എന്ന പേരിൽ സാമൂഹികമായി നിർമ്മിച്ചെടുത്ത ഒരു വലിയ കള്ളം പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ അടുക്കളയിൽ ജനിക്കുന്നില്ല. അവൾക്ക് ജനിക്കുമ്പോൾ ചൂലിന്റെയും പാത്രത്തിന്റെയും പാചകപാത്രത്തിന്റെയും ഉത്തരവാദിത്വം ശരീരത്തിൽ പതിപ്പിച്ചിട്ടില്ല, അവരെ പഠിപ്പിക്കുകയാണ്. പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ അമ്മയെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അതേ വീട്ടിലെ ആൺകുട്ടിയോട് പലപ്പോഴും നീയും വീട്ടുജോലി പഠിക്കണം എന്ന് അതേ ശക്തിയിൽ പറയാറില്ല. യൂണിസെഫ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അൺപെയ്ഡ് ഡൊമസ്റ്റിക് ആൻഡ് കെയർ വർക്ക് സംബന്ധിച്ച ലിംഗവ്യത്യാസങ്ങൾ ബാല്യത്തിൽ തന്നെ രൂപപ്പെടാൻ തുടങ്ങുന്നു. പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ വീട്ടുജോലിയും പരിചരണ ചുമതലകളും ഏറ്റെടുക്കുന്നു. ഇത് അവരുടെ പഠനത്തിനും വിശ്രമത്തിനും വ്യക്തിവികാസത്തിനും ലഭിക്കുന്ന സമയത്തെ ബാധിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി വളരുമ്പോൾ അവൾക്കൊരു പ്രത്യേക പരിശീലനം ലഭിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആദ്യം തിരിച്ചറിയുക, സ്വന്തം ആവശ്യങ്ങൾ പിന്നീട് നോക്കുക. അവൾ വിവാഹിതയാകുമ്പോൾ ആ പരിശീലനം കൂടുതൽ ശക്തമാകുന്നു. അമ്മായിയമ്മയുടെ ഇഷ്ടം, ഭർത്താവിന്റെ ഇഷ്ടം, കുട്ടികളുടെ ആവശ്യങ്ങൾ, ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ, വീട്ടിലെ മാനം, സമൂഹത്തിന്റെ സംസാരം, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവൾ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നത്. പക്ഷെ അവളുടെ സ്വന്തം ഇഷ്ടം, അത് പലപ്പോഴും പട്ടികയുടെ അവസാനത്തിലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വലിയൊരു സ്ഥാപനത്തിന്റെ തലവിയായ സ്ത്രീ വീട്ടിലെത്തിയാൽ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയാകുന്നത് അതിശയകരമല്ല. കാരണം അവൾക്ക് രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലാണ് രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ ബാധകമാകുന്നത്. പൊതുമണ്ഡലത്തിൽ അവൾ വ്യക്തിയാണ്, വീടിനകത്ത് അവൾ ലിംഗം മാത്രമാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ വ്യത്യാസം. പുറത്ത് അവളുടെ യോഗ്യത നോക്കുന്നു, വീട്ടിൽ അവളുടെ ലിംഗം നോക്കുന്നു. പുറത്ത് അവളുടെ കഴിവ് വിലയിരുത്തുന്നു, വീട്ടിൽ അവൾ സ്ത്രീയായതിന്റെ കടമ നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. പുറത്ത് അവളുടെ അഭിപ്രായം കേൾക്കുന്നു, വീട്ടിൽ അവളുടെ അഭിപ്രായത്തെക്കാൾ അവളുടെ സേവനമാണ് പ്രധാനമാകുന്നത്. ഇത് സ്ത്രീയുടെ മാത്രം നഷ്ടമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നഷ്ടമാണ്. കാരണം വീട്ടിൽ ഒരു സ്ത്രീയുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുമ്പോൾ സമൂഹം അവളുടെ നേതൃത്വത്തിന്റെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെടുത്തുകയാണ്.

ഒരു ചെയർപേഴ്സൺ വീട്ടിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തവളായി മാറുന്നത് അവളുടെ വ്യക്തിപരമായ പരാജയമല്ല, അവൾക്ക് വീട്ടിനകത്ത് തുല്യമായ അധികാരം നൽകാത്ത ഒരു സംസ്കാരത്തിന്റെ പരാജയമാണ്. ഒരു സീനിയർ ഉദ്യോഗസ്ഥ വീട്ടിലെത്തിയ ശേഷം ആദ്യം ചായ ഉണ്ടാക്കണം എന്ന ഓർമ്മയിൽ മാത്രം കുടുങ്ങിപ്പോകുന്നത് അവളുടെ കഴിവിന്റെ കുറവല്ല, അവളുടെ കഴിവിനെ വീട്ടിലെ സാമൂഹിക ഘടന അംഗീകരിക്കാത്തതാണ്. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്, മെന്റൽ ലോഡ്. സ്ത്രീ അടുക്കളയിൽ പാചകം ചെയ്യുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, അടുക്കളയിൽ എന്തൊക്കെ വേണമെന്ന് ഓർക്കുന്നതും അവളുടെ ചുമതലയാണ്. അരി തീർന്നു, പാൽ വാങ്ങിയോ, കുട്ടിയുടെ ഫീസ് അടച്ചോ, അച്ഛന്റെ മരുന്ന് വാങ്ങിയോ, നാളെ അതിഥികൾ വരുന്നുണ്ടോ, ആരുടെയെങ്കിലും ജന്മദിനമാണോ, വീട്ടിലെ വൈദ്യുതി ബില്ല് അടച്ചോ, ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അദൃശ്യ ജോലി ആരുടേതാണ്? പല കുടുംബങ്ങളിലും അത് സ്ത്രീയുടേതാണ്. അതുകൊണ്ടാണ് ഭർത്താവ് സഹായിക്കാറുണ്ട് എന്ന വാചകം പോലും ചിലപ്പോൾ പ്രശ്നത്തെ മറച്ചുവെക്കുന്നത്. അവൻ സഹായിക്കുന്നതാണോ അതോ അവൻ പങ്കാളിയാണോ? വീട്ടുജോലി സ്ത്രീയുടെ ഉത്തരവാദിത്വവും പുരുഷന്റെ സഹായവുമാണെങ്കിൽ തുല്യത ഉണ്ടാകുന്നില്ല. വീട്ടുജോലി രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണെങ്കിൽ മാത്രമാണ് പങ്കാളിത്തമുണ്ടാകുന്നത്. UN വിമൻ കെയർ വർക്കിനെ സ്ത്രീകളുടെ മാത്രം പ്രശ്നമായി കാണരുതെന്നും അത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിട്ട ഉത്തരവാദിത്വമായി പുനഃസംഘടിപ്പിക്കണമെന്നും വ്യക്തമാക്കുന്നു. വീട്ടിലെ അൺപെയ്ഡ് കെയർ വർക്ക് തിരിച്ചറിയുക, കുറയ്ക്കുക, തുല്യമായി പങ്കിടുക എന്നിവയാണ് അതിന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ചിലത്. ഇവിടെ ഒരു കാര്യവും വ്യക്തമാക്കണം, അടുക്കളയിൽ കയറുന്നത് അപമാനമല്ല, പാചകം ചെയ്യുന്നത് സ്ത്രീയുടെ താഴ്ന്ന സ്ഥാനം തെളിയിക്കുന്നതുമല്ല, ഒരു പുരുഷൻ പാചകം ചെയ്യുന്നതും പുരുഷത്വത്തിന്റെ കുറവല്ല. പ്രശ്നം പാചകത്തിനല്ല, നിർബന്ധത്തിലാണ്. ഒരു സ്ത്രീക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്യട്ടെ, പക്ഷെ ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യണം. അവൾക്ക് ജോലി കൂടുതലുള്ള ദിവസം മറ്റൊരാൾ അടുക്കള ഏറ്റെടുക്കണം. അവൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്റെ കടമ എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഞാൻ ചെയ്യാം എന്ന് പറയാൻ കഴിയണം. അവൾക്ക് ഓഫീസിൽ നൂറുകണക്കിന് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വയം എടുക്കാൻ കഴിയാത്ത ഒരാളെ സൃഷ്ടിക്കുന്നതിൽ എന്ത് അഭിമാനമാണുള്ളത്? യഥാർത്ഥ പുരോഗമന കുടുംബം എങ്ങനെയായിരിക്കണം? അവിടെ സ്ത്രീയുടെ ഔദ്യോഗിക പദവി വീട്ടിലും ബഹുമാനിക്കപ്പെടണം എന്നല്ല, അതിലും പ്രധാനമായി അവളുടെ ഔദ്യോഗിക പദവിയൊന്നുമില്ലെങ്കിലും അവളൊരു പൂർണ്ണ മനുഷ്യനായി ബഹുമാനിക്കപ്പെടണം. അവൾ ചെയർപേഴ്സൺ ആയതുകൊണ്ടല്ല അവൾക്ക് ബഹുമാനം, അവൾ സീനിയർ സൂപ്രണ്ട് ആയതുകൊണ്ടല്ല അവൾക്ക് വിശ്രമം, അവൾക്ക് ശമ്പളമുള്ളതുകൊണ്ടല്ല അവളുടെ തീരുമാനത്തിന് വില, അവൾ മനുഷ്യയായതിനാലാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പുതിയ പാഠം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവൾക്ക് എത്ര വലിയ പദവി ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അളക്കരുത്. വീട്ടിൽ അവൾക്ക് എത്രത്തോളം സ്വന്തം സമയമുണ്ട്, സ്വന്തം പണത്തിന്മേൽ എത്ര നിയന്ത്രണമുണ്ട്, സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ, കുടുംബ തീരുമാനങ്ങളിൽ അവളുടെ ശബ്ദത്തിന് തുല്യമായ വിലയുണ്ടോ, ക്ഷീണിച്ചപ്പോ വിശ്രമിക്കാൻ അവൾക്ക് അനുവാദം ചോദിക്കേണ്ടി വരുന്നുണ്ടോ, അവൾക്ക് ഇന്ന് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇവയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. ഒരു സ്ത്രീയുടെ കയ്യിൽ അധികാരത്തിന്റെ പേന കൊടുത്തിട്ട് വീട്ടിൽ അവളുടെ കയ്യിൽ ചൂൽ മാത്രം കൊടുക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം പൂർത്തിയാക്കിയിട്ടില്ല. പുറത്ത് സ്ത്രീകൾക്ക് കസേരകൾ നൽകുന്നതിന് മുൻപ് വീട്ടിനകത്ത് അവർക്കൊപ്പം കസേര പങ്കിടാൻ സമൂഹം പഠിക്കണം. പുറത്ത് സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ വേദി നൽകുന്നതിന് മുൻപ് വീട്ടിലെ തീരുമാനമേശയിൽ അവരുടെ ശബ്ദം കേൾക്കണം. പുറത്ത് സ്ത്രീയുടെ നേതൃത്വത്തെ ആഘോഷിക്കുന്നതിന് മുൻപ് വീട്ടിൽ അവളുടെ അധ്വാനത്തെ അംഗീകരിക്കണം. കാരണം ഒരു സ്ത്രീ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ അധികാരം വാതിൽക്കൽ അഴിച്ചുവെക്കേണ്ടി വരരുത്. അവൾക്ക് വീട്ടിൽ മാഡം എന്ന് വിളിക്കണമെന്നില്ല, ചെയർപേഴ്സൺ എന്ന് വിളിക്കേണ്ടതില്ല, പക്ഷെ അവളെ ഒരു തുല്യ മനുഷ്യനായി കാണണം. അവൾക്ക് അടുക്കളയിൽ കയറാം, പക്ഷെ മറ്റുള്ളവർക്കും കയറാം. അവൾക്ക് കുടുംബത്തെ നോക്കാം, പക്ഷെ കുടുംബവും അവളെ നോക്കണം. അവൾ മറ്റുള്ളവരുടെ ജീവിതം കരുതലോടെ കൈപിടിച്ചുയർത്താം, പക്ഷെ അവൾ വീഴുമ്പോൾ അവളെ പിടിച്ചുയർത്താൻ മറ്റുള്ളവരും ഉണ്ടാകണം. അതാണ് കുടുംബം. ഒരു സ്ത്രീയുടെ ത്യാഗത്തിൽ മാത്രം നിലനിൽക്കുന്ന വീടല്ല കുടുംബം. എല്ലാവരും പരസ്പരം മനുഷ്യരായി കാണുന്ന ഇടമാണ് കുടുംബം. അതിനാൽ ആ സ്ത്രീയുടെ വാക്കുകൾ വീണ്ടും കേൾക്കാം. പുറത്ത് ഞാൻ നേതാവാണ്, വീട്ടിൽ ഞാൻ പെണ്ണു മാത്രമാണ്. നമ്മുടെ കാലത്തിന്റെ യഥാർത്ഥ പുരോഗതി അവൾക്ക് വീട്ടിലും നേതാവാകണം എന്നതിലല്ല, വീട്ടിൽ അവൾക്ക് നേതാവാകേണ്ട ആവശ്യമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലാണ്. അവൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടതില്ല, അവളെ ആരും നിയന്ത്രിക്കാതിരുന്നാൽ മതി. അവൾക്ക് അധികാരം പിടിച്ചെടുക്കേണ്ടതില്ല, സ്വന്തം ജീവിതത്തിന് മേൽ അവൾക്കുള്ള അധികാരം ആരും കവർന്നെടുക്കാതിരുന്നാൽ മതി. അവൾക്കൊരു സിംഹാസനം വേണ്ട, അവൾക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വാതിൽ മാത്രം മതി. വീട്ടിലെ ഓരോ മുറിയിലും തുല്യമായ മനുഷ്യസ്ഥാനം വേണം. അതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ യഥാർത്ഥ അർത്ഥം. അതാണ് ഒരു കുടുംബം ജനാധിപത്യപരമാകുന്നതിന്റെ തുടക്കം.
അതാണ് സ്ത്രീയും മനുഷ്യനാണ് എന്ന വളരെ ലളിതമായ സത്യം ഒടുവിൽ ജീവിതത്തിൽ നടപ്പാകുന്ന നിമിഷം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുപാതം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ, ഡാറ്റ, വിജ്ഞാനം, നവീകരണം എന്നിവ അധികാരത്തിന്റെ പ്രധാന ഉറവിടങ്ങളായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും 100-ലധികം ഭാഷകളും 80,000-ത്തോളം രജിസ്റ്റർ ചെയ്ത പത്രപ്രസിദ്ധീകരണങ്ങളും 1,000-ത്തിലധികം സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുമാനം 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. അനുകൂലമായ ജനസംഖ്യാ ഘടന, വികസിക്കുന്ന ആഭ്യന്തര വിപണി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ ശക്തവും സ്ഥിരവുമായ വളർച്ചാ സാധ്യതകൾ പ്രകടമാകുന്നതായി IMF വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KV സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറലാക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ഫോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
0: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴൂട്ടുവണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണിത്. മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകി വരുന്ന 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
0: സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം GV രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം PT ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19 20 മഹാനവമിയുമാണ്. 21 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
5: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
0: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 ഫോട്ടോഗ്രഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ അനുമതിയോടെയുള്ള ഫോട്ടോഗ്രഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും നിരോധനമില്ല. തീർത്ഥാടകരുടെ സുഗമമായ ദർശനവും സുരക്ഷയും മുൻനിർത്തിയാണ് തീരുമാനം. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കർഷകർക്കുള്ള സംസ്ഥാനതല ജില്ലാതല അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.adh.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ ഒക്ടോബർ 22 മുൻപായി ബന്ധപ്പെട്ട സർക്കാർ മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400508461 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കതൂക്കം അഥവാ DRC നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്ടോബർ 14 മുതൽ 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04-1-2351-127 9497-487-209 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ coconutboard.gov.in സന്ദർശിക്കുകയോ 0484-2676-2377-2677-267 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 15 മൃഗസംരക്ഷണ കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പവർ ടു കൺട്രോൾ സേ ആകെ പവർ ടു എനേബിൾ പവർ ടു കോമ്പീറ്റ് സേ ആകെ പവർ ടു കൊളബറേറ്റ് പവർ ടു സക്സീഡ് സേ ആകെ പവർ ടു ഹെൽപ് അതർസ് സക്സീഡ് ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിഷൻ കെ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
0: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMCയിൽ നിന്നും HDSനെയും മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
3: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവര്. നാം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109.28 കോടി ആയിരുന്നു. ഇന്റർനെറ്റ് വരിക്കാരിൽ 4,77,00,000 പേർ വയേർഡ് ഇന്റർനെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. 106,64,00,000 പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1,00,000,000 വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാനപ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരഭ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ.
5: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11,00,000 മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111,41,00,000 മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
6: കരുണ സൈ റേഡിയോ 91.2.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിൽ ഞങ്ങൾ എത്തിയ ശേഷമുള്ള ആദ്യത്തെ മഞ്ഞുവീഴ്ചക്കാലം, ആദ്യത്തെ അവധി ദിനം ആഘോഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. രാവിലെ തന്നെ ഞങ്ങൾ ഏതാണ്ട് 10-15 പേർ മഞ്ഞിൽ കളിക്കാനിറങ്ങി. പരസ്പരം മഞ്ഞുവാരിയെറിഞ്ഞും മഞ്ഞിൽ തലകുത്തി മറിഞ്ഞുമൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു. ആദ്യമൊക്കെ ശരിക്കുമുള്ള വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടാണ് മഞ്ഞിലിറങ്ങിയതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കള്ളിൻ്റെ അകമ്പടി കൂടിയായപ്പോൾ പലരും ഗ്ലൗസും മഫ്ലറും ഊരിയെറിഞ്ഞിട്ടായി കളി. സമയം ഏതാണ്ട് ഉച്ചയായി കാണും. പെട്ടെന്ന് ഞങ്ങൾ വല്യച്ഛൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന സുരേഷിന് ആകെ ഒരു പരവേശവും തളർച്ചി. കള്ളിൻ്റെ ആവേശത്തിൽ ആശാൻ ഗ്ലൗസും മഫ്ളറും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു മഞ്ഞിൽ കളി. ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് സുരേഷിൻ്റെ കൈപ്പാദവും വിരലുകളുമൊന്നും അനങ്ങുന്നില്ല. എല്ലാം വെളുത്ത് വിളറി രക്തയോട്ടമില്ലാതെ മരിച്ചതുപോലെ. ഇത് കണ്ടതും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന മേനോൻ ഒറ്റയോട്ടത്തിന് മുറിയിൽ നിന്നും ഒരു ജഗ് തിളയ്ക്കുന്ന ചായയുമായി വന്ന് അത് മുഴുവനും സുരേഷിൻ്റെ കൈകളിലേക്ക് ഒഴിച്ചു. അതെന്തായാലും ഫലിച്ചു. പതിയെ പതിയെ സുരേഷിൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങുകയും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. ചായപ്രയോഗം സുരേഷിൻ്റെ കൈകൾക്ക് പുതുജീവനേകി. പക്ഷേ ആ ചൂട് താങ്ങാൻ അവൻ്റെ കൈകളിലെ തൊലിക്കായില്ല. മുഴുവനും പൊള്ളിയ കൈകളുമായി ഏതാണ്ട് 1.5 മാസത്തോളം മല്ലിടേണ്ടി വന്നു സുരേഷിന്.
2: പട്ടാള കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്. അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം പ്രസന്നകുമാർ.
2: ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ഭാരവാഹിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. അന്ന് മിക്കപ്പോഴും രാത്രി വളരെ വൈകിയേ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. ജാഥ, പ്രകടനം, ഓഫീസിലെ കൂടിയാലോചനകൾ, അങ്ങനെ മിക്കപ്പോഴും സമയം വൈകും. ചിലപ്പോൾ കണ്ണൂരിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിലും പ്രവർത്തനത്തിന്റെ ഭാഗമായി പോവാറുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഒരിക്കലും കയ്യിൽ വെളിച്ചം കരുതാറുണ്ടായിരുന്നില്ല. ഏത് കൂരിരുട്ടത്തും നല്ല പകൽ വെളിച്ചത്തിൽ എന്ന പോലെയായിരുന്നു നടന്നിരുന്നത്. രാത്രി വിശാലമായ ജയിൽ പറമ്പ് കുറുകെ കടന്ന് ജയിൽ പറമ്പിനും ഞങ്ങൾ താമസിച്ചിരുന്ന വീട് നിന്നിരുന്ന പറമ്പിനും ഇടയിലുള്ള വലിയ കാട്ടുകണ്ടിപ്പറമ്പും കടന്ന് ഇതും ഞങ്ങളുടേത് തന്നെയായിരുന്നു. വീട്ടുപറമ്പിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കും എത്താൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ ഇരുട്ടത്തുള്ള ഈ നടത്തത്തിൽ അമ്മ ഏറെ ദുഃഖിതയായിരുന്നു. എപ്പോഴും ഇതിനെക്കുറിച്ച് എന്നോട് ആവലാതി പറയാറുണ്ടായിരുന്നു. എന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളോട് പ്രവർത്തനങ്ങളോട് അമ്മ പൊരുത്തപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെയുള്ള എന്റെ നടത്തത്തോട് അല്പം പോലും യോജിക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. കാട്ടുപറമ്പിൽ ഇടയ്ക്കിടെ വലിയ മൂർഖൻ പാമ്പുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അമ്മയുടെ ആധിയും വർദ്ധിച്ചു വന്നു. ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. അമ്മ വളരെ ചെറുപ്പത്തിലെ വിധവയായി. എനിക്കാണെങ്കിൽ അച്ഛനെ കണ്ട ഓർമ്മയെ ഉണ്ടായിരുന്നില്ല. അമ്മ ഏറെ കഷ്ടപ്പെട്ടായിരുന്നു മക്കളെ വളർത്തിയിരുന്നത്. ഈ വിഷമങ്ങൾക്കിടയിലാണ് ഞാൻ നിമിത്തമുള്ള ഈ പ്രത്യേക വേവലാതി. ഒരു ദിവസം രാത്രി ഏറെ വൈകി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയിൽ വളപ്പ് കഴിഞ്ഞ് കാട്ടുകണ്ടി പറമ്പിലേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. കാട്ടുകണ്ടിയുടെ നടുവിൽ ഒരു എണ്ണ വിളക്ക് കത്തുന്നു. ഈ വിളക്കിന്റെ പ്രകാശത്തിൽ ഒരേക്കറിലധികം വലിപ്പമുള്ള പറമ്പ് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ അവിടെ കുറേനേരം സ്തബ്ധനായി നിന്നു. ദുഃഖം സഹിക്കാൻ കഴിയാതെ അമ്മ അവിടെ കൊണ്ടുവച്ച വിളക്കായിരുന്നു അതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഇപ്പോൾ എന്റെ കൂടെയില്ല. എങ്കിലും രാത്രി കാട്ടുപറമ്പിൽ അമ്മ കത്തിച്ചു വെച്ച വിളക്കിന്റെ വെളിച്ചം ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ഈ വെളിച്ചം കഥകളിലൂടെ മറ്റുള്ളവർക്ക് എന്റെ കഴിവനുസരിച്ച് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
1: നിങ്ങൾ കേട്ടത് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് പ്രസന്നകുമാർ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട്, അമ്മയോർമ്മ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: പോലെ മനസ്സോട് ചേർക്കാം.

വിശ്വസാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ വിശുദമായ റിസറക്ഷൻ എന്ന നോവലിന്റെ മലയാള കഥാപ്രസംഗ ആവിഷ്കരണം ഉയർത്തെഴുന്നേൽപ്പ്.

കറുത്ത കോട്ടും വെള്ള കോളറും ധരിച്ച മൂന്ന് പേർ ആ കോടതി ഹാളിൽ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടു. കോടതി ഹാളിൽ നിന്നവരെല്ലാം വേഗം എഴുന്നേറ്റു. പോലീസുകാരൻ സല്യൂട്ട് അടിച്ചു. ഉയർന്ന പ്ലാറ്റ്ഫോമിൽ തടിച്ച മേശകൾക്ക് പിന്നിൽ ഉയർന്ന പിൻവശമുള്ള കസേരകളിൽ അവർ മൂന്നുപേരും ഉപവിഷ്ടരായി. അതിൽ ഒത്ത മധ്യത്തിരിക്കുന്ന ആൾ സ്വല്പം കട്ടിയാണ്, ഒരു 300-350 pounds ഭാരം വരും, വിറവ് വലിക്കൊടുത്താലും നഷ്ടമില്ല. ഇടതുവശത്തേക്കുന്ന ആള് ഒരു ഇടത്തരം പുള്ളി, വലതുവശത്തേക്കുന്ന ആള് നീക്ഷ വളർത്തി കണ്ണട വച്ച ഒരു 40-കാരൻ. ഇവർ ന്യായാധിപന്മാരാണ്. ഇത് നീതിപീഠമാണ്.

0: ആരാണ് സൈമൺ? ന്യായാധിപന്മാർ പ്രമാണി ചോദിക്കുന്നു. ആരാണ് സൈമൺ? ഹാളിന്റെ ഒരു കോണിൽ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ഞാനാണ്. എന്താ പേര്?
1: സൈമൺ.
0: എത്ര വയസ്സായി?
1: 33.
0: എന്താ ജോലി?
1: ഹോട്ടൽ മാരിട്ടാനിയലാണ്.
0: ഓഹോ, ഹോട്ടൽ മാരിട്ടാനിയൽ. എന്താണ് അവിടെ ജോലി?
1: അവിടെ വരുന്നവർക്ക് വേണ്ടുന്ന അസൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും.
0: അവൻ സൗകര്യം എന്നുള്ളതിന് അസൗകര്യം എന്നേ പറയും. ഓഹോ, അവിടെ വരുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കി കൊടുക്കും അല്ലേ?
1: ഓ

ആരാണ് അടുത്ത പ്രതി? സ്ത്രീ എഴുന്നേറ്റു. എന്താ പേര്? എഫീമിയ. എത്ര വയസ്സായി? 29. കഴിഞ്ഞ ജൂൺ മാസത്തിൽ 29 തികഞ്ഞു, ഇപ്പോ 30 നടപ്പാ. ഓഹോ, എന്താ ജോലി? ഹോട്ടൽ മാരിട്ടാനിയിലാണ്. അവിടെ വരുന്നവർക്കൊക്കെ അസൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണോ? അല്ലേ, ഞാൻ അവിടുത്തെ പരിചാരിക്കുകയാണ്.

0: ആരാണ് അടുത്ത പ്രതി?
1: വീണ്ടും ഒരു സ്ത്രീ എഴുന്നേറ്റു.
0: എന്താ പേര്?
1: എന്റെ പേര് ലൂസി.
0: ലൂസി എന്നല്ലല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ വേറൊരു പേരാണ് എഴുതിയിരിക്കുന്നത്.
1: എന്റെ പേര് ലൂസി എന്ന് തന്നെയാ.
0: അല്ല, നിന്റെ പേര് മറ്റൊന്നാണ്.
1: ആ,
0: കുടുംബപ്പേര് ചേർത്ത് എന്നെ മസ്ലോവ എന്ന് വിളിക്കും.
2: മസ്ലോവ?
0: ഓഹോ,
2: കേട്ട നിമിഷം ആ ന്യായാധിപന്മാർ കണ്ണട വെച്ചാൽ കണ്ണട കയ്യിലെടുത്ത് അവളെ ഉറ്റുനോക്കുന്നു.
0: മസ്ലോവ ഇവളല്ലേ അന്ന് അപ്പച്ചമ്മയുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ വേലക്കാരിയാട്ടുന്നത്?
1: അത് ഇവൾ തന്നെ.
0: എന്താ ജോലി? നിനക്കെന്താണ് ജോലി?
1: അവൾ മിണ്ടുന്നില്ല.
0: പറയൂ, ചോദിച്ച സമാധാനം പറയണം. ഇത് കോടതിയാണ്. എന്താ ജോലി?
1: ആ, കോടതി വരാന്തിൽ ആരോ ഒരുത്തൻ
2: പോലീസുകാരൻ ചെന്നു.
0: ആരാണത്? ആരാ ചിരിച്ചത്?
1: ചിരിച്ചവരാരുമില്ല.
0: മസ്ലോവ, നിനക്കെന്താണ് ജോലി? എന്റെ മന്നെ, ഞാൻ വേശ്യാലയത്തിലാണ്.
1: കണ്ണടക്കാരൻ പിന്നെയും കണ്ണട എടുത്ത് അവിടെ ഉറ്റുനോക്കുന്നു.
2: മസ്ലോവ, ഇവളിപ്പോ വേശ്യാലയത്തിലോ?
0: കുറ്റപത്രം വായിക്കണം.
1: ഒരാൾ ഫയലുമായിട്ട് എഴുന്നേറ്റു.
0: 1905 ജനുവരി 26 ഹോട്ടൽ മാരിട്ടാനിയെ താമസിച്ചൊന്ന് മുതലാളിയുടെ പെട്ടെന്നുള്ള മരണം പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്വേഷണത്തിൽ ആ മരണം

0: സ്വാഭാവികമായ മരണമല്ലെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ വിഷം കഴിച്ചാണ് അയാൾ മരണപ്പെട്ടതെന്നും വ്യക്തമായി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വൈരമോതിരവും അവധിയില്ലാത്ത സ്വത്തും അപഹരിക്കുന്നതിന് വേണ്ടി ആ ഹോട്ടൽ പരിചാരകരായ സൈമൺ, എഫീമിയ, മസ്ലോവ എന്നിവർ ചേർന്ന് അയാൾക്ക് വിഷം കൊടുത്താണ് മരണം സംഭവിച്ചതെന്നും വ്യക്തമായ രേഖകൾ കിട്ടി. സൈമൺ, നിങ്ങൾ മൂന്നാളും ചേർന്ന് ചെയ്ത് കുറ്റമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? യജമാനെ, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവിടെ വരുന്നവർക്ക് വേണ്ടുന്ന അസൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ, ഇരിക്കണം. എഫീമിയ, നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഞാനൊരു കുറ്റം ബഹളം ഉണ്ടാക്കരുത്. നീ കോടതിയാണ്, നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഇല്ലേ, ഇരിക്കൂ. മസ്ലോവ, നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? യജമാനെ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ടൊരു അപരാധം ഞാൻ ചെയ്തിട്ടില്ല. ഈ സൈമണാണ് എന്നെ ചതിച്ചത്. എന്നെ തന്ന വിഷമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് മുതലാളിക്ക് കൊടുക്കുമായിരുന്നില്ല. ഇല്ല, ഞാൻ ആരെയും കൊന്നില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. എന്നെ ശിക്ഷിക്കരുതേ, ഞാൻ നിരപരാധിയാണ്.
1: മുസ്ലോവ, എല്ലാം തുറന്നു പറയും, സത്യമേ ബോധിപ്പിക്കാവൂ. സത്യം പറഞ്ഞാൽ നീ രക്ഷപ്പെടും. യജമാനെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ജോലി വേശ്യാലയത്തിലാണെന്ന്. ഒരു ദിവസം അർദ്ധരാത്രിക്ക് ഞങ്ങളുടെ മാനേജർ എന്നെ തട്ടി വിളിച്ചു. ഡി മസ്ലോബ, അവര് റിക്ഷ വന്ന് നിൽക്കുന്നു എന്നെ കൊണ്ടുപോവാൻ. എവിടെ? ഹോട്ടൽ മാനിട്ടാനി. എന്തിന്? അവിടെ വലിയ മുതലാളി വന്നിരിക്കുന്നു. ചെല്ലേ, ഞാൻ പോയി. ഹോട്ടൽ മാനിട്ടാനിയിൽ ഏഴാമത്തെ തലയിൽ ഒരു മുറിക്കകത്ത് ഞാൻ കയറി. അദ്ദേഹം ഇരിക്കുന്നു, ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോ മുതലാളി വിളിക്കുന്നു. മസ്ലോബ, കയറിയോ? നീ കയറിയോ? ആടി, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല. നീ വാ. നീ ഒരു കലാകായിയാണെന്ന് വിശ്വാസയോഗ്യമായി ഞാൻ അറിഞ്ഞിരിക്കുന്നു. പാടാനും ആടാനും ഒക്കെ നീ സമർത്ഥയാണെന്നാണ്. മസ്ലോബ, കേൾക്കട്ടെ, പാട്.

വെളുപ്പിന് 4 മണിയായിട്ടും ആ മനുഷ്യൻ എന്നെ വിട്ടില്ല. സാർ, ഞാൻ സൈമണോട് ചോദിച്ചു എന്ത് ചെയ്യും. സൈമൺ, അയാൾ എൻ്റെ കയ്യിൽ ഒരു ഗുളിക തന്നു. ഇനി ഇത് പൊടിച്ച് ബ്രാൻഡിക്കകത്ത് കലർത്തി കൊടുക്കും, ഒരു മയക്കുമരുന്നായ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളു. ഞാൻ അങ്ങനെ ചെയ്തു. മുതലാളികൾ കുടിച്ചു, മയങ്ങി ചാഞ്ഞു കിടന്നു, ഉറക്കമായി. ഓരാൻ നിർത്തി ഞാൻ ചോദിച്ചു, മുതലാളി മുതലാളി, എനിക്കൊരു വൈരമോദനം തന്നയാളല്ലേ. മുതലാളി, ഞാൻ പോകുന്നു. മുതലാളി മുതലാളി, അയ്യോ അയ്യോ, മരിച്ചു കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. ഈ സൈമൺ തന്നത് വിഷമാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഞാൻ കൊടുക്കുമായിരുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ചെയ്തവളല്ല, ഞാൻ ആരെയും കൊന്നില്ല. മന്നെ, എന്നെ ശിക്ഷിക്കരുതേ, എന്നെ ശിക്ഷിക്കരുതേ. 10 മിനിറ്റ് കഴിഞ്ഞ് ഈ കേസിന്റെ വിചാരണ തുടരും. ന്യായാധിപന്മാർ 3 പേരും അവളുടെ മുറികളിലേക്ക് പോയി. പോവാൻ നേരത്തും കണ്ണടക്കാരൻ കണ്ണെടുത്ത് അവളെ സൂക്ഷിച്ചു നോക്കി. അതെ, ഇത് അവൾ തന്നെ മസ്രോബ, അവളുടെ കണ്ണുകൾ, അതാണ് എന്റെ ലക്ഷ്യം.

അന്നൊരു പുസ്തകം എഴുതാൻ വേണ്ടിയാണ് അപ്പച്ചമ്മയുടെ വീട്ടിൽ വിശ്രമകാലത്ത് ഞാൻ ചെന്നത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെണ്ണ് എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. മസ്റോബ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. സാർ സാർ, അപ്പച്ചമ്മ വിളിക്കുന്ന ആഹാരം കഴിക്കാൻ. ഞാൻ ചൊല്ലും, ആഹാരം കഴിച്ചും തിരിച്ചുപോയി. അവളെ ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ദിവസം അപ്പച്ചമ്മ ഒന്ന് വിളിക്കുന്നു, മനെ നെഗുൽ. അതെ, അതാണ് അയാളുടെ പേർ. നെക്ലിയുഡോ എന്ന റഷ്യൻ പേരാണ്. അത് ഒതുക്കി ഞാൻ പറയുകയാണ്, നെഗുൽ മനെ, നീ എന്തോ നാടായി എഴുതി തള്ളുന്നത്. ഇങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ട് തല പരുക്കത്തില്ലയോ മോനെ? ഇന്നൊരു നല്ല ദിവസമാ. ഇന്ന് ആരും ഒരു ജോലിയും ചെയ്യുന്ന ദിവസമല്ല, ഇന്നൊരു വിശ്രമ ദിവസമാ. വന്നേ, ഒരു വിശേഷ ദിവസമാ. ഏ, അയൽവീട്ടിലെ കുട്ടികളെല്ലാം അവിടെ വന്ന് നിൽക്കുന്നു. അവർക്ക് കളിക്കാൻ ഒരാളിന്റെ കുറവുണ്ട്. മോനെ, ഞാൻ പറഞ്ഞു നിന്നെ വിളിച്ചോണ്ടിയെല്ലാം. വാ മക്കളെ. നെഗുൽ പുസ്തകമെല്ലാം മടക്കി വെച്ചു, എഴുന്നേറ്റ് ചെന്നു. ആ പുൽത്തകടിയിൽ തൊട്ടയൽ വീട്ടിലെ കുട്ടികളൊക്കെ പുത്തനുടുപ്പും ധരിച്ചു വന്ന് നിൽക്കുന്നു. അവർ കുടുകുടു കളിക്കാൻ നിൽക്കുകയാണ്. കുടുകുടു കളിയുടെ നിയമം അറിയാവല്ലോ. ഒരു കോർട്ടിന്റെ ഒത്ത മധ്യത്ത് നെടുകെ കുറുകെ ഒരു വര വരയ്ക്കും. ആ വരയുടെ ഒരു വശത്തുള്ളത് ഒരു രാജ്യം, മറുവശത്ത് മറു രാജ്യം. രണ്ട് രാജ്യത്തും കുറേ പ്രജകളുണ്ട്. ഒരു രാജ്യത്തെ പ്രജകളിൽ ഒരുത്തൻ മെല്ലെ മുമ്പോട്ട് കയറി വരും. അതത് രേഖ ലംഘിച്ച് അകത്തെ കയറി വരും. വന്ന് ആരെങ്കിലും തൊട്ടിട്ടോടിയാൽ അവൻ ആരെ തൊട്ടോ അയാൾ ചത്തു. അതാണ് ആ കളിയുടെ നിയമം. പക്ഷെ ചത്തുകൊടുക്കാൻ എല്ലാവരും നിന്ന് കൊടുക്കുമോ? ഇവൻ കയറി വരുമ്പോൾ പതുക്കെ പതുക്കെ അവനെ കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും പുറകോട്ട് പോകും. പുറകോട്ട് പോയാൽ എല്ലാവരും വളഞ്ഞിട്ട് അവനെ പിടികൂടും. പിടിച്ചു കഴിഞ്ഞാൽ ചില അല്പപ്രാണികളുണ്ടെങ്കിൽ ആണെങ്കിൽ വിളിച്ചു പറയും, ചത്തു ചത്തു, ഞാൻ ചത്തു ചത്തു ചത്തു ചത്തു. ഇല്ലെങ്കിൽ ചിലരൊക്കെ ദേഷ്യം തീർക്കുന്ന ഈ സമയത്തായിരിക്കും, വൈരാഗ്യം തീർക്കുന്ന ഈ സമയത്തായിരിക്കും ആ ആറാമാലിക്ക് നല്ല താപ്പുതാക്കും. പക്ഷെ ചില സാഹസികന്മാരുണ്ട്, എത്ര ചവിട്ടി കൂട്ടിയാലും അവരെല്ലാം വലിച്ചുകൊണ്ട് മണ്ണിൽ കവൽ കിടന്ന് കവർന്ന് നീന്തി നീന്തി ചെന്ന് ആ വരയിൽ തൊട്ടാൽ അവനെ തൊട്ടവരെല്ലാം ചത്തു. അതാണ് മറ്റൊരു നിയമം. രണ്ട് രാജ്യത്തെയും പ്രജകൾ സന്നദ്ധരായി നിൽക്കുന്നു. ഒരു രാജ്യത്തിന്റെ നേതാവായി മസ്ലോവ, ഇപ്പുറത്ത് മിസ്റ്റർ നെഗുൽ. മസ്ലോവ യൂണിഫോം ധരിച്ചു നിൽക്കുകയാണ്. നെഗുൽ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ, അവളുടെ കരിനീല മെഴികൾ ഞാവൽപ്പഴം പോലെയുണ്ട്. അവളുടെ കവിൾത്തടം പനീർപ്പൂക്കൾ വിടുന്ന മാതിരിയുള്ള കവിൾത്തടം. അവളുടെ ചുണ്ടുകൾ തുടുത്ത ചുണ്ടുകൾ. അവൾ കൈ നിവർത്തിയാൽ ചെമ്പരത്തി പൂവിടുന്ന മാതിരി. കൈ നീട്ടിക്കൊണ്ട് അവൾ തന്നെ ഇതാകേറി

നകുൽ ചോദിച്ചു, തൊട്ടാലോ തൊട്ടാലോ ചത്തു തരാൻ മനസ്സുണ്ടോ, തൊട്ടാലോ തൊട്ടാലോ ചത്തു തരാൻ മനസ്സുണ്ടോ. അവൾ രണ്ടു കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, തൊട്ടോളൂ തൊട്ടോളൂ ചുണയുള്ളവർ തൊട്ടോളൂ, തൊട്ടോളൂ തൊട്ടോളൂ ചുണയുള്ളവർ തൊട്ടോളൂ. പൊടുന്നനെയാൾ അവിടെ കഴിച്ചു പിടിച്ചു, ചോദിച്ചു, തോറ്റില്ലേ തോറ്റില്ലേ തോറ്റാൽ കൂടെ വരില്ലേ, തോറ്റില്ലേ തോറ്റില്ലേ തോറ്റാൽ കൂടെ വരില്ലേ. അത് നിയമമാണ്. എവിടെ വെച്ച് തോറ്റോ ആ തോൽപ്പിക്കപ്പെട്ട രാജ്യത്തെ പ്രജയാണ് അവൾ. ആ ആള് പിന്നെ ആ കുട്ടികൾ പരാതി പറഞ്ഞു, അപ്പച്ചമ്മാ ഇനി ഞങ്ങൾ കളിക്കുന്നില്ല. എന്താ മക്കളെ കണ്ടില്ലേ രണ്ടെണ്ണം പറന്നു.

കാലുവഴുതി നടുവടിച്ചു വീണു. തൊട്ടടുത്ത് നമസ്ലേവ പെട്ടെന്ന് അവൾ അയാളെ വാരിപ്പുണർന്ന് വലിച്ചെഴുതേപ്പിച്ചു. അവൾ പിടിവിട്ടു, അവൾ ലജ്ജിച്ചു പോയി. തൊട്ടടുത്ത് നാൾ വീണപ്പോ അറിയാതെ അവൾ കയറി പിടിച്ചതാണ്. മോനെ, നിന്നെ കളിക്കാൻ വിളിച്ചിറക്കി എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ വരുന്ന് എഴുതോ വായിക്കൊക്കെ ചെയ്യും അല്ലേ? പിള്ളേരെ പോയി, ഇന്നിവിടെ കളിയും പാട്ട് കളിയും വേണ്ട പോയി. അപ്പച്ചമ്മക്ക് വലിയ വിഷമമായി പോയി. അവരകത്തേക്ക് പോയി. മസ്ലോബ ആ ചെടിയുടെ മറവിൽ മറന്നു ചിരിക്കുന്നു. സാരമില്ല സാരമില്ല, നടുവ് തലോടിക്കൊണ്ട് എന്ന് പറയുന്നു. സാരമില്ല സാരമില്ല, ആരെങ്കിലും ചോദിച്ചോ സാരമുണ്ടോന്ന്. ആ പെണ്ണെന്ന് ചിരിക്കുന്നു, അതാണ് സാരമില്ല സാരമില്ല. ഓടിക്കളിച്ചവൾ ആകെ വിയർത്തൊഴുകി. അവിടെ നെറ്റിത്തലത്തിൽ വിയർപ്പുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നു. അവിടെ മുടി, ചുരുണ്ട മുടി ആ നെറ്റിത്തലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ മനോഹരമായി മന്ദഹസിച്ചു. അയാൾ അടുത്തിയെന്നു, അയാൾ അവളെ കെട്ടിപ്പുണർന്നു. അവിടെ കവിൾത്തട്ടിൽ ഒരു ചുംബനം അർപ്പിച്ചു, നിർദോഷമായൊരു ചുംബനം, ഒരു കൊച്ചുകുട്ടിയെ ചുംബിക്കുന്ന മാതിരി. അവൾ അത്ര കൊച്ചുകുട്ടിയാണോ? 10-17 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണല്ലോ. അവൾ കുതിരി മാറി. ആഹാ, ആള് മോശമല്ലല്ലോ, മോശമല്ലല്ലോ ആള്. മസ്ലോവാ, അടുക്കളയിൽ അമ്മ വിളിക്കുന്നു. അവൾ പാഞ്ഞു പോയി. അയാൾ സ്വന്തം മുറിയിൽ ചെന്നിരുന്നു. വായിക്കാൻ പുസ്തകം എടുത്തു വെച്ചു. വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. എഴുതാൻ ശ്രമിച്ചു, മനസ്സ് നേരെ നിൽക്കുന്നില്ല. ആ പുസ്തകത്തിലെല്ലാം, ആ താളുകളെല്ലാം മസ്ലോബയുടെ മനോഹരമായ മുഖം തെളിഞ്ഞു വരുന്നു. അയാൾ എഴുതി, അവളെക്കുറിച്ച് എഴുതി, അവളുടെ കണ്ണുകളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി.

0: സാർ എന്താ പാടുന്നത്?
1: ആ മസ്ലബ, നീ ഇങ്ങ് വന്നു. നിന്നെ കുറിച്ചൊരു പാട്ട് ഇപ്പൊ ഞാൻ എഴുതിയാണ്, നിന്നെ കുറിച്ച്, നിന്റെ കണ്ണുകളെ കുറിച്ച്. ഇതാ വായിച്ചു നോക്ക്. ഏ കടലാസ് അവിടെ നിനക്ക് നീട്ടി ജാലകപ്പഴുതിയിലൂടെ, അവളത് വാങ്ങിച്ചു നോക്കി.
0: എന്നെ കുറിച്ചോ എന്റെ കണ്ണുകളെ കുറിച്ചോ? എന്തായത്? ഞാവൽപ്പഴം, ഞാവൽപ്പഴം പോൽ കരിനീല നീൾമിഴി, എങ്ങനെയാണ് പാടുന്നത്?

0: മനസ്സിലാവാ.
1: അമ്മ അടുക്കളയിൽ വിളിക്കുന്നു. അമ്മയ്ക്ക് സംശയം തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞു. ആ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് ഇതാ ഒരു കുതിരവണ്ടി പാഞ്ഞു വരുന്നു. നകുൽ തന്റെ പെട്ടി കിടക്കയിൽ അത് കൊണ്ടുവച്ചു. അയാൾ ചെന്ന് ഡ്രസ് ചെയ്തു, ഒരു പുസ്തകം കെട്ടെടുത്തു, കക്ഷത്ത് വെച്ചു. അന്ന് അപ്പച്ചമ്മയോട് യാത്ര ചോദിക്കുന്നു. അപ്പച്ചമ്മേ ഞാൻ പോട്ടെ, മറ്റന്നാ കോളേജ് തുറക്കല്ലേ, ഇങ്ങ് പോകാതിരിക്കാൻ പറ്റുമോ? മോനെ അവധി കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരണം, ഞാൻ വയസ്സായിരിക്കാണെന്ന് ഓർമ്മ വേണം. വരാ അപ്പച്ചമ്മേ, സമയം കിട്ടുമ്പോഴൊക്കെ വരാം. ആ മസ്ലബ, നിന്നോട് ഞാൻ യാത്ര ചോദിച്ചില്ല. മസ്ലബ ഞാൻ പോട്ടെ, നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദി. ഞാൻ പോയി വരട്ടെ, അവിടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഞാൻ പോട്ടെ, അവിടെ കവളിയുടെ കണ്ണുനീരൊഴുകുന്നു. ആ കുതിരവണ്ടി നീങ്ങി. അവൾ അകത്തേക്ക് ഓടി, ഓടിച്ചെന്ന് കട്ടിലിൽ വീണു, കരഞ്ഞു. എന്തിനാണെന്നറിയില്ല, വിലപ്പെട്ട എന്തോ ഒന്ന് എന്നേക്കട്ട് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു.

0: രണ്ടു വർഷം കഴിഞ്ഞു. ഒരു ദിവസം പ്രഭാതത്തിൽ ശരിക്കും മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ആ വീട്ടിന്റെ മുഖത്തെ ഓടിക്കയറി വരുന്നു. മോനെ, നഗുൽ, നിന്നെ കണ്ടിട്ട് എനിക്ക് ആളെ മനസ്സിലായാലോ പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷം. നീ എന്നെ അങ്ങ് മറന്നു, വർഷം രണ്ട് കഴിഞ്ഞു മോനെ, നീ ഇവിടെ കയറിയോ?
1: അപ്പൊ ജമ്മേ, കോളേജിൽ നിന്ന് ഇറങ്ങിയ ദിവസം എനിക്ക് ജോലി കിട്ടി, കമ്മീഷൻ റാങ്കിൽ സെലക്ഷൻ കിട്ടി.
0: പിന്നെ ട്രെയിനിങ് അല്ലേ, രണ്ടു വർഷമാണ് ഞാൻ വീട്ടിൽ പോയിട്ട്. ഇപ്പൊ തന്നെ ഞാൻ യുദ്ധരംഗത്തേക്ക് ക്ഷണിക്കപ്പെട്ട് പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴി സമയം ഉണ്ടായിട്ടില്ല. അപ്പച്ചമ്മയെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ആ, തല തോർത്ത് പട്ടാള ഉദ്യോഗസ്ഥൻ, തല തോർത്ത്. എന്നാ ടവൽ
1: തല തോർത്തുമ്പോൾ നഗുവിന്റെ മനസ്സിൽ, അയാളുടെ മനസ്സിൽ ഒരു ഉടക്ക്. ആളിവിടെ ഉണ്ടോ പോയോ? രണ്ടു വർഷമായി, ഉണ്ടോ പോയോ?
0: മസ്ലാബാ, എടി പെണ്ണേ, ഇങ്ങോട്ട് വന്നേ. ഈ നിൽക്കുന്ന ആരാന്ന് നോക്ക്.
1: ഉണ്ട്, ആളുണ്ട്.
0: ആ, നീ വേഗം കാപ്പി ഒരുക്ക് എന്നെ മോനെ കൊടുക്കാൻ.
1: അയാൾ മുറിക്കകത്ത് കയറി. ഡ്രസ് മാറുമ്പോ ആ പെണ്ണ് കറിച്ചൊന്ന് സോപ്പും തോർത്തു വേട്ടു.
0: സാർ, സാർ, ഞാൻ സോപ്പും തോർത്തു.
2: അയാൾ തിരിഞ്ഞു നോക്കി.
0: മുസ്ലിമാ, നീ ആളാകെ മാറിപ്പോയല്ലോ പെണ്ണേ. ഏ, വല്ലാതെ മാറിപ്പോയല്ലോ, അയാൾ തടിച്ചു പോയല്ലോ.
1: സാർ, സുഖമാണോ?
0: എനിക്കോ? എനിക്ക് പരിപൂർണ സുഖമല്ലേ. നിനക്കോ? എനിക്കോ അപ്പച്ചമ്മയ്ക്കും സുഖമാണ്. ഈശ്വര കൃപയാൽ എനിക്കും അപ്പച്ചമ്മയ്ക്കും സുഖമാണ്.
1: ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് നഗുൽ അവളെ കാര്യമായിട്ടൊന്ന് കണ്ടത്. ഒരു പെണ്ണ് ഇങ്ങനെ വളരാമോ?
2: എത്ര ആകർഷകമായ
1: പ്രത്യേകതയാണ് അവളുടെ കണ്ണുകൾക്ക്. അയാൾ നിശ്ചയിച്ചു, ഇന്ന് ഏതായാലും പോകുന്നില്ല.
0: യുദ്ധം തോക്കുന്നെങ്കിലും അങ്ങ് തോക്കട്ടെ, ഇന്ന് ഞാൻ പോകുന്നില്ല. മോനെ, നാളത്തെ ഇടം കഴിഞ്ഞു പോവാം. നാളെ ഉയർത്തെഴുന്നേൽപ്പാ, നാളത്തെ ഇടം കഴിഞ്ഞു പോവാം. അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ. അപ്പച്ചമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നാളെ ഉയർത്തെഴുപ്പ് എഴുന്നേൽപ്പ് കഴിഞ്ഞേ പോന്നുള്ളൂ.
1: ഉയർത്തെഴുന്നേൽപ്പ് ലോകമെമ്പാടും ആഹ്ലാദപൂർവ്വം കൊണ്ടാടുന്ന ഒരു ദിവസം. ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊരു സങ്കല്പമുണ്ടല്ലോ. പള്ളികളെല്ലാം മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു.

ഒരു വീട്ടിലും ആളില്ല, എല്ലാവരും പള്ളിയിലാണ്. പള്ളിയിൽ പോകുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വലിയ വിശ്വാസമുള്ള ആളല്ല മിസ്റ്റർ നഗുൽ. അയാൾ പുസ്തകം വായിച്ചുകൊണ്ട് വീട്ടിലിരുന്നു. അർദ്ധരാത്രി കഴിച്ചപ്പോ വിചാരിച്ചു ഒന്ന് പോയി കളയാം. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പൊഷിഞ്ഞു. അയാൾ പള്ളിയങ്കണത്തിലെത്തി. പള്ളിയുടെ ഹാളിൽ പ്രകാശമായ പ്രകാശമാനമായ ഹാളിൽ ഭക്തജനങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇതാ അവൾ മസ്ലവ ആ വാതിലരികിലുണ്ട്. അപ്പച്ചമ്മയുടെ തൊട്ടു പിറകിൽ പൂവെള്ള വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്നു. ആകാശ നീലമയുള്ള ഒരു നെറ്റ് കൊണ്ടവൾ മുടിമൂടിയിരിക്കുന്നു. അയാൾ അടുത്തിന്ന് വിളിച്ചു, മസ്ലവ മസ്ലവ. അവൾ അറിയുന്നില്ല. അയാൾ അവളുടെ ചുമലി തൊട്ടു, മസ്ലവ. അവൾ തിരിഞ്ഞു നോക്കി, ഇതാ അവളുടെ ദേവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിന്നീട് അവൾ അയാളുടെ മുഖത്ത് നോക്കാണ് പ്രാർത്ഥിച്ചത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമായി. ഭക്തന്മാരെല്ലാവരും എഴുന്നേറ്റു. അവർ പാടിത്തുടങ്ങി.

0: നേരം പുലർന്നു. എല്ലാവരും വീട്ടിലെത്തി. അപ്പച്ചമ്മ അവിടുത്തെ പ്രാതലും കഴിച്ച് ആ പ്രഭുകുമാരൻ ചെന്ന് കട്ടിൽ വീണു. വീണാൽ നാലഞ്ച് പ്രാവശ്യം കുതിക്കുന്ന ആ മെത്തയിൽ ചെന്ന് അയാൾ വീണു. ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോ ആ പെണ്ണി ഇത് വാതിലിൽ തട്ടി. സാർ സാർ, അയാൾ ഞെട്ടി
1: എഴുന്നേറ്റു.
0: സാർ, അപ്പച്ചമ്മ വിളിക്കുന്നു, ആഹാരം തയ്യാറാക്കിയിരിക്കുന്നു.

0: എന്തിനാ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? ആ എനിക്ക് നാണമാകുന്നു.
1: അവൾ അടുക്കളയിലേക്ക് ഓടി, അയാൾ കൂടെ ചെന്നു. ആഹാരം കഴിഞ്ഞു, മുറിയിലെത്തി മേശപ്രതികൾ നേടെ പുസ്തകം എടുത്ത് മറിച്ചു. ഇതാ റുബിയായത്ത്, പേർഷ്യൻ മഹാകവി ഒമർ ഖയ്യാമിന്റെ റുബിയായത്ത്. അയാൾ താളമറിച്ചു, വായിച്ചു.

0: സന്ധ്യയായി. അപ്പച്ചമ്മ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത മുറിയിലുണ്ട് മസ്ലോവ. അവൾ തനിക്ക് വേണ്ടി മെത്ത ഒരുക്കുന്നു. അയാളെ വരന്തയിൽ എങ്ങനെ അസ്വസ്ഥനായിട്ട് നടക്കുന്നു. അയാളെ മനസാക്ഷി മന്ത്രിക്കുന്നു.
1: മാഴാക്കരുതൊരു ജീവിതം അവളൊരു പാവപ്പെട്ടവളല്ലേ, മാഴാക്കരുതൊരു ജീവിതം അവളൊരു പാവപ്പെട്ടവളല്ലേ.
0: മനസാക്ഷി അങ്ങനെ മന്ത്രിക്കുന്നു, മനസ്സ് മന്ത്രിക്കുന്നു.
1: പാഴാക്കരുതി, പാഴാക്കരുതി അസുലഭ നിമിഷം പരമാനന്ദ നിമിഷം, പാഴാക്കരുതി അസുലഭ നിമിഷം പരമാനന്ദ നിമിഷം.
0: അയാളെ മുറിക്കുള്ളിലേക്ക് കടന്നിരുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണ സൈ റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സ്വാഗതം. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ഓർമ്മകളും ചിന്തകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരുമിച്ച് കൂടാറുള്ളത്. തിരക്കുകൾക്കിടയിൽ എപ്പോഴേക്കോ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മളെ തന്നെ തിരികെ പിടിക്കാൻ, അല്പം വർത്തമാനങ്ങൾ പറയാൻ, പാട്ടുകൾ കേൾക്കാൻ ഈ പോക്കുവയിൽ വെളിച്ചം നിങ്ങളുടെ മനസ്സിലേക്കും പടരട്ടെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിലേക്കായി ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്? ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കുവോ? പിന്നെ എന്തോ ഒരു ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട്. ആ, കുഴപ്പമില്ല, പറഞ്ഞോ. കമ്പനിക്കകത്തിരുന്നാണ് വിളിക്കണേ? തിരിക്കമ്പനിയിലോ? ആ, കശുവണ്ടി ഫാക്ടറി. ആ, സോറി സോറി സോറി, മുണ്ടേല കശുവണ്ടി ഫാക്ടറി എനിക്ക് ഓർമ്മയുണ്ട്. സുധ ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ പത്രത്തിലൊക്കെ വായിച്ച് പരാതി, പത്രത്തിൽ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മനഃപൂർവ്വമായിട്ട് എന്നെ ഒഴിവാക്കുന്നതാണോ, എന്നോട് എന്താണ് വൈരാഗ്യം, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ഒരിക്കലും വിളിക്കൂല, അതുവരെ ഞാൻ അറിഞ്ഞു. അതെങ്ങനെയൊക്കെ ഞാൻ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ, പിന്നെ പറയണ്ടേ, കട്ടീസ് ആയിരുന്നാലും വിളിക്കണം.
1: അപ്പൊ
0: ശോചിച്ച് വേറൊന്നും പറഞ്ഞില്ല, ബാക്കിയൊക്കെ ഞാൻ കൈന്നിട്ട് പറഞ്ഞാണ്. നിങ്ങളെ ആൾക്കാര് കംപ്ലീറ്റ് ഇങ്ങ് പോന്ന്,
1: കംപ്ലീറ്റ് എല്ലാം അങ്ങ് പോന്നിട്ടുണ്ട്.
0: കശുവണ്ടി ഫാക്ടറിയിലെ ഒരു സൈഡ് നമ്മൾ ഇങ്ങ് കൊണ്ടുപോന്നു,
1: ഒരാളിങ്ങോട്ട് പോന്നു.
0: അതാരായിരുന്നു ഒരാള്?
1: പത്മമാരി.
0: തിരിച്ച് അങ്ങ് വന്നല്ലേ? ഇന്നിപ്പോ എത്ര പേരുണ്ട് അവിടെ? എല്ലാരും കാര്യമായ പണിയിലാണ്. എന്തായിരുന്നു പിണക്കം?
1: അയ്യോ, ഞാൻ വിളിച്ചു കിട്ടുന്നേ ഇല്ല.
0: കിട്ടാത്തതാണ്, അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്തോ മനഃപൂർവ്വമായി എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. എന്തോ പൂർവജന്മ വൈരാഗ്യമുണ്ട്. വിളിക്കൂ വിളിക്കൂ, വിളിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പൊ കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് സുധമാരുണ്ട്, അല്ല ഇതിപ്പോ നാലാമത്തെ സുധയാണെന്ന്
1: തോന്നുന്നു.
0: കേക്കുന്നുണ്ട് സുധമാര്, ഇവിടെ ഇവിടെ നിറച്ചുമാണ്, വരി വരിയായിട്ട് സുധമാര. അപ്പോ അവിടെ തിരക്കിലാണോ? ഫുഡൊക്കെ കഴിച്ചോ? ചോറൊക്കെ നമ്മള് കൊണ്ടുപോകും. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് വട്ടത്തിന്

0: ആണോ കഴിക്കണേ?
1: ആ എല്ലാരും ഒരുമിച്ചിരുന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പോണത്. അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള സൗകര്യം ഉള്ളത്
0: അവിടെ. എല്ലാരും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കും അല്ലേ? കറി ഒക്കെ കൊണ്ടുവന്ന് പരസ്പരം ഷെയർ ചെയ്യൂലേ?
1: ഓ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും.
0: ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വരുത്തിന്. പിന്നെ അതൊരു സന്തോഷമല്ലേ അല്ലേ?
1: അതൊരു സന്തോഷമാണ്.
0: ഇഷ്ടംപോലെ കറികളൊക്കെ കാണുമല്ലോ, വ്യത്യസ്തമായ രുചികൾ. ഓക്കെ, അപ്പൊ അതങ്ങനെ നടക്കട്ടെ. അപ്പോ ഇന്ന് ഇന്ന് ഏത് പാട്ടാണ് കേക്കണ്ടേ?
1: ഇന്ന് ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്
0: മാഡം. രണ്ടുപേരും പാടുന്നുണ്ടോ?
1: അയ്യോ പാടാ, ടീച്ചർ ഒന്ന് പാടി നോക്കൂ.
0: എനിക്കത് വലിയ പിടിയില്ല, നോക്കാം.

അപ്പം ഈ പാട്ടാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ആ പാട്ട് ആവശ്യപ്പെട്ട ഉടനെ തന്നെ കോള് കട്ടായിരിക്കുകയാണ്. നമ്മൾ കട്ടാക്കിയതല്ല, കട്ടായി പോയതാണ് സുധചേച്ചി. വിഷമമൊന്നും വിചാരിക്കണ്ട. അപ്പോൾ അവിടെ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്, വളരെ മനോഹരമായ ഈ ഒരു പാട്ട്, അവിടെ ജോലി ചെയ്യുന്ന, ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാവർക്കും, സാറിനും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും ഈ ഒരു സയാന വേളയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിനചര്യകളുടെ തിരക്കുകളിലും ഓഫീസുകളുടെ വലിയ ബഹളങ്ങൾക്കും ശേഷം വീടുകളിലേക്ക് മടങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാം കാതോരത്തേക്ക് വീണ്ടും പോക്കുവയിൽ എത്തുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ നടരാനാണ്.
0: ആ, പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല.
1: ഇല്ല, പറയാനുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ എന്നെ പറഞ്ഞു പ്രതികരിക്കില്ല എന്നാണ് പറയണത്.
0: ഞാൻ പറഞ്ഞ
1: ഇല്ല, ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോ കോള് പോയി.
0: താങ്കൾ വിളിച്ച കോൾ പ്രതികരിക്കുന്നില്ല.
1: പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക് പ്രായമുള്ളതുകൊണ്ടായിരിക്കും.
0: ആ, അതാണ്, മുതിർന്ന കുറച്ച് ചെറുപ്പമൊക്കെ ആണെങ്കിൽ പ്രതികരിച്ചേനെ.
1: പിന്നെ വേറെ കാര്യം, ഞാൻ അങ്ങ് ക്ഷമിക്കാം, എന്തറിയോ, പ്രായം കൂടി പോയില്ലേ.
0: അതാണ്, പ്രായം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ പ്രായം ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ട് ആവാം. അതിലുണ്ട് പിന്നെ.
1: ആ, മേടത്തിനും ആതിരയ്ക്കും നമസ്കാരമുണ്ട്. അപ്പൊ ഞാന് കാട്ടുവളത്തിലെ രണ്ടു വരി പാടിയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറയാം.
0: ആ, ശരി, പാടിക്കോ.
1: തുളസി തുളസി വിളികേക്കൂ
2: ആയിരമായിരം ജന്മങ്ങൾ കോടിയും തേയില കാടിൻ.
0: ഓക്കെ, ആ പാടിപ്പാടി അങ്ങ് കൊറേ നേരമായല്ലോ. ഒരു മണിക്കൂറായി. ഞാനാണെങ്കിൽ പാട്ട് പാടുകയാണെന്ന് മറന്നും പോയി. ആ, പറഞ്ഞു. ഇനി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞോളൂ.
1: അടുത്ത് പറയാനുള്ളത്,
0: ആ പറഞ്ഞോളൂ.
1: എനിക്ക് ഷുഗറിന് ചെറിയ
0: ഷുഗറിനാണോ കംപ്ലൈന്റ്? ചേട്ടനാണോ കംപ്ലൈന്റ്? യൂറിനിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ.
1: അപ്പൊ ഒരു ചെറിയ പ്രശ്നം വന്ന് ഞാന് ജാക്കറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു.
0: സ്കാൻ ചെയ്തോ?
1: സ്കാൻ ചെയ്തപ്പോ സന്തോഷമാണ്. എന്താണെന്ന് അറിയോ? ലിവറിൽ രണ്ടുമൂന്ന് കുമിളയുണ്ട്.
0: ലിവറിൽ രണ്ടുമൂന്ന് കുമിളകൾ?
1: കുമിളകളുണ്ട്. അപ്പൊ ഇത്രയും പ്രായം കുറവാകുന്നൊന്നും ചെയ്യാവൂല.
0: ശരി, അപ്പൊ ഡോക്ടർ കുറെ നിർദ്ദേശങ്ങളൊക്കെ തന്നില്ലേ?
1: വേറെ കുഴപ്പമൊന്നുമില്ല.
0: എങ്ങനെ? ഓ, അപ്പൊ അതുകൊണ്ട് അതും അവിടെ ഇരുന്നോട്ട്.
1: അപ്പൊ അങ്ങനെ ഞാനേ അവര് പാട്ട് എന്റെ ഒരു 10-35-40 വർഷത്തെ പഴക്കമുള്ള എന്റെ ദൈവത്തെ കുറിച്ച് ഒരു പാട്ടാണ് നമ്മൾ
0: ചോദിച്ചേതായിരുന്നു. ആ പാട്ട്,
1: സുന്ദരമാണ് പാടിയിട്ടുള്ളത്.
0: തമിഴ് പാട്ടാണ്.
1: ആ പാട്ടാണ് ചോദിച്ചത്.
0: ശരി, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാമോ?
1: ഓ, കേട്ടോ. ചില ആൾക്കാർ പറഞ്ഞാലും എന്റെ കാലം തന്നെ, നിങ്ങൾ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? ഓ, എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു മക്കളും ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഒരു ഭാര്യ ഉള്ളതുകൊണ്ടാണ് നഷ്ടപ്പെട്ട വേറെ ഭാര്യ ഇല്ലാത്തത്.
0: ആഗ്രഹം കൊള്ളാം, ആഗ്രഹം കൊള്ളാം.
1: ഉണ്ടായിരുന്നെങ്കിൽ
0: അങ്ങനെ പറയണ്ടായിരുന്നല്ലേ? അപ്പൊ അതിന് നമുക്ക് അതിനെ കുറിച്ചൊന്ന് ഗൗരവതരമായി ആലോചിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി നടരാജുള്ള ചേട്ടനും റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ആദരിക്കും എനിക്കും എല്ലാവർക്കും. നമ്മൾ അങ്ങനെ ഇന്ന ആളുടെ പേര് പറയണ്ട, എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ടങ്ങ് കേൾക്കാമോ? ഓക്കെ ഓക്കെ ഏട്ടാ, ശരി, ആരോഗ്യമൊക്കെ നോക്കൂ. ശരി, അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നടരാജൻ പിള്ളച്ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. എപ്പോഴും വളരെ രസകരമായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ചെറിയ കൊച്ചു കൊച്ച് അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് പ്രായം തീരെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 1 2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1 2. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.
3: ശക്തി വടിവേനോടു തത്തിമയിലേറി ഷൺമുഖാ ഉനക്ക് കുറയൂളതോ കോവോ. വടിവേനോടു തത്തിമയിലേറി ഷൺമുഖാ ഉനക്ക് കുറയൂളതോ. ശക്തി വടിവേനോടു തത്തിമയിലേറി ഷൺമുഖാ ഉനക്ക്

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ചെറിയ ചെറിയ സന്തോഷങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. പഴയ സൗഹൃദങ്ങളെക്കുറിച്ചും സ്കൂൾ പഠനകാലത്തെക്കുറിച്ചും നമ്മുടെ ഓർമ്മകളും വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആവശ്യപ്പെടാനുള്ള ഒരു അവസരമാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി പകർന്നു തരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ ബെറ്റി.
0: എവിടുന്നാ വിളിക്കണേ?
1: ബെമ്പന്നൂര്
0: വികാസ് നഗർ എന്നാണ്
1: വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിക്കണം. മേഡം കേട്ടിട്ടുണ്ട്,
0: വിജയകുമാരി ബെറ്റിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്.
1: അതെ, ഞാൻ എന്നും കേൾക്കുന്നുണ്ട്.
0: എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് പ്രോഗ്രാം.
1: എന്നും കേൾക്കുന്നുണ്ട്, രാത്രി 11 മണി വരെ കേൾക്കും.
0: പിന്നെ എന്താ വിളിക്കാത്തേ?
1: വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ആ വിജയാണ് എല്ലാം പറഞ്ഞു തന്നത്.
0: അങ്ങനെ വിളിച്ചു, അങ്ങനെ ഭാഗ്യം കൊണ്ട് കിട്ടി. എന്റെയും ഭാഗ്യം കൊണ്ട് എനിക്ക്
1: കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി.
0: ശരി, വിശേഷങ്ങളൊക്കെ പറയും.
1: എനിക്ക് രണ്ട് മക്കളുണ്ട്. മോന്റെ കല്യാണം കഴിഞ്ഞ്, മോളെ കല്യാണം കഴിഞ്ഞ് മോന് രണ്ട് മക്കളുണ്ട്. മോന്റെ മക്കളെ പേര് കേദാർനാഥ്, കാശിനാഥ്.
0: കേദാർനാഥും കാശിനാഥും.
1: മോളെ മക്കളെ പേര് പാർവതി, ലക്ഷ്മി.
0: പാർവതി, ലക്ഷ്മി, എല്ലാം ദൈവങ്ങളുടെ പേരാണ്.

0: മാഡത്തിന് സുഖം തന്നെ?
1: സുഖമാണ്.
0: എനിക്ക് ആദ്യമായിട്ട് കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷായി. പിന്നെ എന്റെ ചേട്ടൻ 2 വർഷമായി മരിച്ചുപോയി. അതിലെനിക്ക് ഭയങ്കര വിഷമമാണ്.
1: അപ്പൊ വീട്ടിലിപ്പോ കൂടെ ആരാ ഉള്ളത്?
0: വീട്ടില് മോനും ഭാര്യയും അവനും അവളും 2 മക്കളും.
1: ബരിചേച്ചി ജോലിക്കെല്ലാം പോകുന്നുണ്ടോ?
0: ഇല്ല, എനിക്കിത് ചെറിയ കടയുണ്ട്.
1: എന്ത് കടയാണ്?
0: ചെറുതായിട്ട് എല്ലാം ഉണ്ട്, പാല് പിന്നെ അരി സാധനങ്ങൾ എല്ലാം ഉണ്ട്.
1: വെമ്പന്നൂര് തന്നെയാണോ ഈ സ്ഥലം?
0: എന്താ,
1: പള്ളിയിലടുത്ത്.
0: മേഡം വന്നിട്ടുണ്ടോ ഇങ്ങോട്ട്?
1: പിന്നെ അങ്ങോട്ടൊക്കെ പോവൂലേ, തിരുവനന്തപുരത്തൊക്കെ?
0: ഓ ഓ ഓ ഓ,
1: നമ്മള് അരുവിക്കര വഴിയാണല്ലോ നമ്മുടെ.
0: അപ്പൊ
1: അവിടെ ഇങ്ങനെ കൊറേ ഒരു ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ.
0: അതിന്റെ
1: അടുത്താണോ?
0: അതിന്റെ അടുത്ത്, വികാസ് നഗർ എന്ന് പറയും, ഇങ്ങോട്ട് കേറി വരുന്ന സ്ഥലത്താണ്.
1: എന്നെ കണ്ടിട്ടില്ലല്ലോ.
0: കണ്ടിട്ടില്ല മാഡം?
1: അപ്പൊ
0: കാണാൻ ഭയങ്കര ആഗ്രഹമാണ്.
1: അപ്രതീക്ഷിതമായിട്ട് ഞാൻ വരും, പക്ഷെ ഞാൻ ആരെന്ന് പറയൂല.
0: ഇല്ല, പറയണ്ട, എനിക്ക് ഇഷ്ടമാണ്.
1: അപ്പൊ സാധനങ്ങളൊക്കെ ചോദിക്കാം, അപ്പോഴത്തേക്കും ശബ്ദം കേട്ടാ മനസ്സിലാവും എന്നറിയാലോ.
0: അപ്പോഴെനിക്ക് മനസ്സിലാവും. ഞാൻ എന്നും കേൾക്കണ, ഞാൻ എന്നും കേൾക്കും. 11 മണി വരെ ഞാൻ കേൾക്കും.
1: കേട്ടിട്ടാണ് കിടക്കും.
0: കേൾക്കും. വിജയകുമാരിയാണ് എനിക്ക് ഇതെല്ലാം പറഞ്ഞൊക്കെ തന്നതും. ഭയങ്കര സ്നേഹമാണ് ആ കുട്ടിക്ക്. നമ്മള് അടുത്തടുത്താണ്.
1: അവളെ
0: വീട് മുകളില് താഴെ, ഇങ്ങോട്ട് താഴെയാണ് എന്റെ വീട്. നമ്മളൊരു കട, ചെറിയ കടയുണ്ട്. പിന്നെ ചേട്ടൻ പോയതുള്ള ഒരു വിഷമമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതൊരു മാനസിക, അപ്പൊ ഇത് കേക്കപ്പോ എനിക്ക് നല്ല ഒരു സന്തോഷമാണ്.
1: അപ്പൊ
0: ഞാൻ ഞാൻ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാൻ വേറെ ഒന്നും ഇടൂല, ഈ പാട്ട് മാത്രമാണ് ഞാൻ
1: കേൾക്കുന്നത്.
0: കേക്കും, എപ്പോഴും കേട്ടോണ്ടിരിക്കും.
1: രേഖാമേഡത്തിന്റെ
0: സംസാരം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ച് എന്തോ വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ എനിക്ക് കിട്ടി
1: ഭാഗ്യമായിട്ട്. അപ്പൊ കട എത്ര മണിക്ക് തുറക്കും?
0: 6:30 തുറക്കും മാഡം.
1: ചായ?
0: ഇല്ല ഇല്ല ഇല്ല, ചായ ഇല്ല, അരി സാധനങ്ങള്.
1: രാവിലെ തുറക്കും.
0: രാവിലെ തുറക്കും. വീട് അടുത്തടുത്ത് തന്നെ, വീടും വീട്ടിൽ കൂടെ തന്നെ കട,
1: വീടോട് ചേർന്നാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വെറുതെ ഇരിക്കാതെ എൻഗേജ്ഡ് ആവാം.
0: അല്ല, ഇത് ഇതുകൊണ്ട് മാഡം മാത്രമാണ് എന്റെ മനസ്സിൽ ഇപ്പൊ ഈ ഈ കട കൊണ്ടാണ് ഞാൻ എല്ലാം, എനിക്ക് ആ വിഷമങ്ങളെല്ലാം മാറണത്. എന്ന് വെച്ചാ ചേട്ടൻ എന്ന് വെച്ചാ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോഴും നമുക്കത് വിചാരിക്കും തോറും നമ്മളെ മനസ്സിന്റെ. പക്ഷെ ഈ കട ആയതുകൊണ്ട് ചേട്ടന് ഞാനും കൂടെ ഈ കടയിലിരുന്നത്. അപ്പൊ ചേട്ടന് പെട്ടെന്ന് ഗൾഫിലായിരുന്നു, ഒരു 10-22 വർഷം ഗൾഫിലായിരുന്നു. അപ്പൊ ചേട്ടൻ ഇനി വന്ന് മക്കളെയൊക്കെ നല്ല രീതിയില മക്കളൊക്കെ എല്ലാം ആക്കിയിട്ട് ചേട്ടന് പെട്ടെന്ന് വയ്യാതായി, കിഡ്നിക്ക് കുഴപ്പം വന്ന്. 1 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്ത് പിന്നെ പെട്ടെന്ന് പോയി.
1: ടെൻഷൻ ആവണ്ട, വിഷമിക്കണ്ട. ഇപ്പൊ എന്നാലും ആ കടയിൽ ഇരിക്കുമ്പോ ചേട്ടന്റെ ഓർമ്മകളും ഒരുമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ലേ?
0: പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പാട്ട് കൊണ്ടാണ് ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മാഡത്തിന്റെ സംസാരങ്ങൾ കേൾക്കപ്പോഴത്തേക്ക് ഞാൻ ഓരോന്നും ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ കേട്ടോണ്ടിരുന്നിരുന്ന് എന്റെ ആ മനസ്സിന്റെ ആ വിഷമങ്ങൾ ഞങ്ങൾ മാറും. രാത്രി ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് കട അടച്ചിട്ട് ചെന്ന് വേറെ ഒന്നും കാണും, ഈ പാട്ടാണ് കേൾക്കണത്. മാഡത്തിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം.
1: അങ്ങനെ അങ്ങനെ പറയണ കേൾക്കുമ്പോഴാണ് നമുക്കൊരു ജീവിതത്തിൽ എന്തൊക്കെയോ നമുക്കൊരു അർത്ഥമുണ്ട് എന്ന് തോന്നുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോ ഒരാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നുള്ളതാണ്.
0: എനിക്ക്
1: വിജയകുമാരിക്ക് നമുക്ക് പൂർണ്ണമായ ഇതിന്റെ ക്രെഡിറ്റ് അങ്ങ് കൊടുക്കാം.
0: എന്റെ ചേട്ടന് വേണ്ടിയാണ് ഈ പാട്ട്.
1: ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടാണോ?
0: ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: ഏത് പാട്ടായിരുന്നു?
0: കരിമുഖിൽ കാട്ടില്, ആ പാട്ടാണ്.
1: പാടില്ലേ രണ്ടുപേരെ?
0: കരിമുഖിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരം

0: ഈ കരയിൽ ഞാൻ മാത്രം.
1: അയ്യോ സങ്കടപ്പെട്ട് ഞാൻ പാടിയാ മതിയായിരുന്നു.
0: മതി
1: ആ പക്ഷേ
0: വന്ന് പാടും.
1: ആ ഞാൻ രണ്ടുപേരും പാടിത്തരട്ടാ. കരയല്ലേ?
0: ഇല്ല.
1: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം

0: എല്ലാ മനുഷ്യരുടെയും ജീവിതം അങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെ ഒന്നിനു പറയുക, ഒന്ന് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ
1: ഉണ്ടാവും,
0: നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് കുറെ സൊല്യൂഷനും ഉണ്ടാവും.
1: ഇപ്പൊ
0: രാവിലെ വന്ന് കടയിലിരിക്കാം, വൈകുന്നേരം അതുവരെ അവനകത്ത് എൻഗേജ്ഡ് ആവാം,
1: അതുവരെ എനിക്ക് ആ ഒരു ഇത് എന്റെ മനസ്സിലുണ്ട്.
0: അതാണ്, ഒരുപാട് ആൾക്കാരെ കാണാം, അവരെടുത്ത് വർത്താനം പറയാം, അപ്പോ റേഡിയോ കേൾക്കാം. പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സത്യങ്ങളാണ്. അത് അതാതിന്റെ സമയത്ത് അത് നടന്നല്ലേ പറ്റൂ.
1: അത്രയും
0: നാള് നമ്മൾ പരസ്പരം സ്നേഹിച്ചു, നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഒരു സമയം എല്ലാവർക്കും ഒരു സമയമുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചേ കാര്യങ്ങളൊക്കെ നടക്കൂ.
1: അപ്പൊ
0: അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇനി അങ്ങോട്ടുള്ള കാലം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ, അവരടുത്ത് അവരെയൊക്കെ സ്നേഹിച്ചും സന്തോഷായിട്ടിരിക്കണം.
1: അതാണ് ഒരു സ്നേഹതയെ ഉള്ളു എനിക്ക് ഏറ്റവും വലുത്. മോക്ക് രണ്ട് മോളാണ്, മോന് രണ്ട്
0: മോൾ, രണ്ട് കൊച്ചു പെൺമക്കളും രണ്ട് കൊച്ചാൺമക്കളും
1: ഉണ്ട്,
0: എല്ലാരും ഉണ്ടല്ലോ നമ്മുടെ ചുറ്റാകെ. ഓക്കേ, അപ്പൊ വളരെ ഹാപ്പി ആയിട്ടിരിക്കും.
1: ഹാപ്പി ആയി മാഡം.
0: ഓക്കേ,
1: അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം.
0: ചിലപ്പോ ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.
1: കേക്കാം.
0: ഓക്കെ
1: ഓക്കെ,
0: ശരി ശരി. ഓക്കെ, തത്സമയ പരിപാടിയിൽ വെമ്പന്നൂരിൽ നിന്ന് ബെറ്റി ചേച്ചിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാവ് വിജയകുമാരി ചേച്ചിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം അവരാണ് നമ്മുടെ ബെറ്റി ചേച്ചിയെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ വിഷമങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഒപ്പം ഉള്ളതാണ് വിഷമങ്ങൾ. വിഷമങ്ങളില്ലാത്തതായി ആരും തന്നെ നമ്മുടെ ലോകത്തില്ല. അപ്പം നമുക്ക് പകരം അതിനെ സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ബദൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പാട്ട് കേൾക്കാം, വർത്തമാനങ്ങൾ പറയാം, കൂട്ടുകാരടുത്ത് സംസാരിക്കാം. അപ്പം എന്തായാലും ചേച്ചി ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ആ ചേട്ടൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. സായാഹ്നങ്ങൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നത് തികച്ച് സ്വാഭാവികമാണ്. ഇഷ്ടമുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് മനോഹരവുമാണ്. ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പകുതി ഭാരം കുറയുന്നു എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ആ, ഗുഡ് ഈവനിങ്. ആരാ? അൻസാർ എല്ലാവരും പറഞ്ഞു വന്ന ഭാഗം കൊല്ലം കൊല്ലം എല്ലാ കൊല്ലവും ഒന്നും ആയിപ്പോയി. ശരി, പറഞ്ഞോളൂ അൻസാർ. കൊല്ലം എന്തൊക്കെയുണ്ട്? ഇപ്പൊ കരുനാഗപ്പള്ളിയിലാണോ, കൊല്ലത്താണോ, എവിടെയാണ്?
1: ഇപ്പൊ
0: കരുനാഗപ്പള്ളിയിലാണ് ഉള്ളത്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: വീട്ടിലാണ്. അപ്പൊ ജോലിക്കൊന്നും പിന്നെ പോയി തുടങ്ങിയില്ല?
1: നമുക്ക് ശമ്പളം കുറവല്ലേ, അതിനൊന്നും നമുക്ക്, നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച ഒരു കുടുംബമാവില്ലേ, പിന്നെ ജോലിയൊക്കെ ചെയ്ത് ശമ്പളമൊക്കെ തോന്നി കിട്ടുന്ന കാലത്തല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ.
0: അപ്പൊ ജോലി കല്യാണമൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല, കല്യാണം കഴിഞ്ഞാൽ ജോലി പിന്നെ ചെലവ് കൂടുതലാവില്ലേ.
0: ഇപ്പൊ ചെലവ് കൂടിയത് കൊണ്ട് കൂടുന്നത് കൊണ്ടാണോ കല്യാണം കഴിക്കാത്ത? ജോലി ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിച്ചില്ല.
1: അത്
0: നല്ലതാ, കാരണം ഒരാളും കൂടെ ആയാൽ നമ്മള് അവരെയൊക്കെ നമുക്ക് ചെലവൊക്കെ നോക്കണ്ടേ?
1: നോക്കണം.
0: ഒരു നല്ല ജോലിയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു മേഖലയിലോട്ട് തിരിയുന്നതായിരിക്കും നല്ലത്.
1: ആ,
0: അന്വേഷിക്കുന്നുണ്ട്.
1: ആ,
0: അന്വേഷിക്കുവൻ കണ്ടെത്തുമെന്നാണല്ലോ തെരഞ്ഞുകൊണ്ടേയിരിക്കും.
1: ആ,
0: അതെ അതെ. അപ്പൊ തെരഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് പറ്റിയ ഒരാൾ എവിടെയോ ഇരിപ്പുണ്ട്. കിട്ടുന്ന ആരെയാലും വളരെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരസ്പരം. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഉഷസേ നീ എന്നെ വിളിക്കുമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുമില്ല.
0: അപ്പൊ ഒന്ന് ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടിക്കോളൂ.
1: എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ലുപ്യാതെ വിരുന്നില്ലെങ്കിൽ കുസുമംഗള ഇവിടെ മലരുകില്ല. പാട്ട്
0: ഓക്കെ. അപ്പൊ ആ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാം.
1: ആ, പി വി മുഹമ്മദ് വടക്കേ വാഞ്ഞൂര്, വേണുഗോപാൽ കിടങ്ങറ ആലപ്പുഴ, ശിവ കുമരകം, ആരാധ വയലാറ്, പിന്നെ മേടത്തിനും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഉഷസേ നീ ഇനി ഉണരുകയില്ലെങ്കിൽ അല്ലേ. വിളിക്കൂല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ പാട്ട് കേട്ടാലോ. അപ്പൊ അന്വേഷണം തുടരൂ, എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. ശരി, ഓക്കെ, ശരി. അപ്പൊ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ അൻസാർ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കോളോ വിളിച്ചിരിക്കുന്നത്. ഒരു ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഡെഡിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കുമായി നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മനസ്സിൽ പതിഞ്ഞ മായാത്ത ചില ഇണങ്ങളിലേക്ക് നമുക്ക് അല്പസമയം മാറി നടക്കാം. തിരക്കുകൾ നിറഞ്ഞ ഈ സന്ധ്യയുടെ മൗനത്തിലേക്ക് അല്പം സംഗീതം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ താനേ വന്നു മൂളുന്ന പഴയൊരു ഗാനം, പഴയ ഓർമ്മകളൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ, ടീച്ചറേ, വിജയകുമാരിയാണ്. എന്റെ കൂട്ടുകാരി ടീച്ചറിന്റെ സംസാരിച്ച് സങ്കടമൊക്കെ പറഞ്ഞു.
0: ആ, ഇപ്പൊ സംസാരിച്ചിരുന്നു.
1: അതാണ്. പിന്നെ ടീച്ചറേ,
0: പറഞ്ഞോ.
1: സുഖമാണോ?
0: സുഖമാണല്ലോ.
1: ഫുഡൊക്കെ കഴിച്ചോ മേഡം?
0: ഫുഡൊക്കെ കഴിച്ചു.
1: ഇന്നലെ സാറിന്റെ രാത്രിയിലത്തെ സുഖനമ്മി പരിപാടി കേട്ട് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്.
0: എന്തായിരുന്നു ഇന്നലെ വിഷയം?
1: ഇന്നലത്തെ വിഷയം കൃഷ്ണനും രാധയും പിന്നെ എന്തൊക്കെയോ കൊറേ ഇങ്ങനെ എന്താണെന്ന് എനിക്കിപ്പോ പറഞ്ഞു തരാനറിയില്ല. അങ്ങനെ കൊറേ സാറിങ്ങനെ എഴുതി വെച്ച് സാർ എന്നിട്ട് പറയണായിട്ട് എനിക്കത് എഴുതി വെച്ചിട്ട് പറഞ്ഞപ്പോഴേ ശരിക്കും അത് എനിക്ക് അതിന്റെ ഇത് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ പറയുമ്പോ എനിക്ക് എല്ലാ ഭാഗവും കിട്ടാറില്ല. അങ്ങനെ ഇന്നലെ ഒത്തിരി സാറ് നല്ല ഇതായിട്ട് സംസാരിച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു ടീച്ചറെ അത് കേൾക്കാൻ.
0: അതൊക്കെ കേട്ടിട്ടാണോ കിടന്നുറങ്ങി?
1: പിന്നെ അത് കേട്ട് ഒരു 12 മണി 1 മണി ആവും ഉറങ്ങുമ്പോ.
0: അത്രേ നേരം?

0: ഒരു മണി രാവിലെ ടീച്ചറെ മോൻ വരുമ്പം.
1: ഓ അങ്ങനെ. അപ്പൊ അത്രയും സമയം വരെ എന്ത് ചെയ്തോണ്ടിരിക്കും?
0: അത്രയും സമയം ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കേട്ട് ചിലപ്പോ ടിവി ഇട്ട് ടിവിയൊക്കെ കണ്ടോണ്ട് അങ്ങനെയും സമയം ഇരിക്കും.
1: 11 മണിയൊക്കെ ആവുമ്പോ കിടന്നുറങ്ങും.
0: അങ്ങനെ ശീലിച്ചു പോയി. കാരണം ഇവൻ വരുമ്പം ചിലപ്പോ 1 മണി 2 മണിയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫോണൊക്കെ ഇട്ടില്ലെങ്കിൽ ടിവി 11 മണി വരെ സാറിന്റെ പരിപാടി കേട്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിവിയിൽ എന്തെങ്കിലും ഒക്കെ കണ്ടു കണ്ട് ഒരു സമയം വരെ ഇരിക്കും. അപ്പൊ അവനും വഴക്ക് പറയും, അമ്മക്ക് അമ്മക്ക് കിടന്നുകൂടെ, അമ്മ ഇത്രയും നേരം എന്തിനിരുന്ന് ഉറക്കം എഴുതിയണത്, ഗുളികയും കഴിച്ചിട്ട് കിടന്നുകൂടെയെന്ന് ചോദിക്കും. പക്ഷെ കിടന്നാലും ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എനിക്ക് ഉറക്കവും വരൂല. മോ എത്തുന്നത് വരെ ഒരു ടെൻഷനാണ്, രാത്രിയല്ലേ. അതാണ് ടീച്ചറെ.
1: പിന്നെ കൂട്ട് നമ്മുടെ ബെറ്റി ചേച്ചി പറഞ്ഞോ,
0: ബെറ്റി ചേച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്റെ ഒരു വിപരീതമാണ്. കാരണം പുള്ളിക്കാരെ ഇപ്പം സുഖമില്ലാതെ മരിച്ചു, അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. കാരണം അങ്ങനെ ഗൾഫിലൊക്കെ ഇരുന്ന് നല്ല കാലം അത്രയും നല്ല രീതിയിലൊക്കെ ജീവിച്ച ഒരിതായിരുന്നു. ചേച്ചിക്കും പെട്ടെന്ന് ആ ഒരു വിയോഗം ഭയങ്കര ഇതായിപ്പോയി.
1: അതേസമയം കുറച്ച് അസുഖമായിട്ടൊക്കെ ഇരുന്നാലും നമ്മളത് മെന്റലി പ്രിപ്പയർഡ് ആവും.
0: ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ്, അതിന് വേണ്ട നല്ല ഒരു കൂട്ടാണ്. എന്തും ഞങ്ങൾക്ക് ടീച്ചറിനോട് പറയും പോലെ തന്നെ എനിക്കും
1: പരസ്പരം
0: പറയാം. അങ്ങനെ ഇതിനുള്ള എല്ലാം ഞാൻ തന്നെ, ഞാൻ പറഞ്ഞു ചേച്ചി നീ വിളിക്കണം, ടീച്ചറിനോട് സംസാരിക്കണം, അപ്പോഴും നിനക്ക് മനസ്സിലാവും. ടീച്ചറിനോട് സംസാരിക്കുമ്പോ നമ്മുടെ മനസ്സിലെ പകുതി ഭാരം കുറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ മെനഞ്ഞാന്നും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലെ നീ വിളിക്കണം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് വിളിച്ച് കിട്ടുകയാണെങ്കിൽ ഫോണും കൊണ്ട് താഴെ ഇറങ്ങി പോകണം, ചേച്ചിയിൽ ഫോൺ കൊടുക്കണം, മാഡത്തിന്റെ സംസാരിക്കണം എന്നൊക്കെ
1: വിചാരിച്ചു.
0: അപ്പൊ ഇന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാനൊന്ന് വിളിച്ചു നോക്കിട്ട് കിട്ടുകയാണെങ്കിൽ സംസാരിക്കും. അപ്പൊ ഞാൻ മോൻ പോവാ ഇറങ്ങിയ സമയത്ത് ഞാൻ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ബെറ്റി ചേച്ചിയുടെ സൗണ്ട് പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ വന്ന് ശകലം
1: അടുത്തടുത്ത് സംസാരിക്കാൻ പറ്റി.
0: പിന്നെ ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് മാഡം. കാരണം ഞാനും ആ ചേച്ചി അങ്ങനെയാണ്, ഞങ്ങൾ ഒരേ നാളാണ്, ഏകദേശം ഒരേ സ്വഭാവമാണ്, അങ്ങനെയൊക്കെയാണ് എന്ത് കാര്യത്തിലും
1: സൗഹൃദം
0: തുറന്ന് പറയാനൊരു ഇതുണ്ട്.
1: നമ്മുടെ വീട്ടുകാരെക്കാളും ഒക്കെ നമുക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ സുഹൃത്തുക്കൾ ഉള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്.
0: ഭാഗ്യമുണ്ട്. പിന്നെ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേരും ഒക്കെ വീട്ടിൽ ഉണ്ട്, അങ്ങനെ നമ്മൾ ചെന്ന് നിന്ന് അങ്ങനെ ഒന്ന് സംസാരിക്കാനൊന്നുള്ള സമയം കിട്ടൂല. കാരണം കടയുണ്ട്,
1: എൻഗേജ്ഡ് ആയിരിക്കട്ടെ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോരോ ചിന്തകൾ വന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത്.
0: പിന്നെ അങ്ങനെ ടീച്ചറിനെ വിളിച്ചത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം കിട്ടിയല്ലോ
1: ചേച്ചിക്ക്
0: പറ്റിയല്ലോ. അതാണ്
1: ജയകുമാരി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞു.
0: ഓ ഇതുവരെ അങ്ങനെ നമ്മളിവിടെ എല്ലാവരുടെയും കൂട്ടി തന്നെ ടീച്ചറെ. നമുക്ക് ആരുമായിട്ട് ഒരു
1: ആരാണ് നമുക്ക് ഒരു ആവശ്യത്തിന് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ.
0: അല്ലേ, നമുക്ക് കാരണം നമ്മുടെ അയൽപക്കത്തുള്ളവരെല്ലാരും എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും അങ്ങനത്തെ ആ ഒരു സ്വഭാവം ആയതുകൊണ്ട് എല്ലാവർക്കും എന്റെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്
1: മോഹൻലാൽ പറയുന്ന പോലെ എന്താന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ശരി, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ അത് പുലർത്തിക്കൊണ്ട് പോവാനാവട്ടെ.
0: പിന്നെ ടീച്ചറിന് രണ്ടു വരി പാടണ്ടേ, വലിച്ചു നീട്ടി പാടിയില്ലെങ്കിൽ രണ്ടു വരി പാടിയില്ലെങ്കിൽ എനിക്കൊരു ഒരു മനസ്സിനൊരു ഇതാണ്.
1: പാടിക്കോളൂ,
0: പാടട്ടെ, രണ്ടു വരി
1: പാടിക്കോളൂ. പിന്നെന്താ?

0: മംഗളം നേരുന്നു ഞാൻ.
1: അപ്പൊ ഓക്കെ, ഞാനും മംഗളം നേരുന്നു. ഓക്കെ, രണ്ട് സുഹൃത്തുക്കൾക്കും എന്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട്, ഈ പാട്ടാണോ കേക്കണ്ടേ?
2: ഈ പാട്ടല്ല ടീച്ചറെ, മറ്റേ പാലപ്പൂവ എന്നുള്ള പാട്ടാണ് അതിലൂടെ പറഞ്ഞത്.
1: ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ
2: അതിലെ
1: വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ?
2: ഓക്കെ
1: ഓക്കെ,
2: ബൈ ബൈ.
1: ശരി. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ വെമ്പന്നൂരിൽ നിന്ന് വിജയകുമാരി ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ രണ്ട് തൊട്ടു മുമ്പ് വിളിച്ച ബെറ്റി ചേച്ചി അവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്, കരുണാസായ റേഡിയോയുടെയും പ്രിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ പാലപ്പൂവയം തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാം നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരമുണ്ടല്ലോ മാഡം.
0: ആ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
1: നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന് മാനന്തം ദിലാനൂരാണ്.
0: നവരാത്രി ആശംസകൾ തിരിച്ചങ്ങോട്ടും നേരുന്നു.
1: ഓ, സന്തോഷമായി.
0: ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ നവരാത്രി ഉത്സവം നടക്കുകയാണെന്ന് മൂന്നാം ദിവസം.
1: അതെ അതെ, അതുപോലെ തന്നെ കണ്ണൂരും അങ്ങനെയുണ്ട്. കണ്ണൂർ ഇപ്പൊ രാത്രി പകല് പോലെ ഉള്ളത്,
0: ഭയങ്കര പ്രകാശത്തിലാണ്.
1: ഭയങ്കര പ്രകാശത്തിലാണ് എല്ലാ വിശേഷങ്ങളെല്ലാം, അതിന്റെ ഉത്സവം. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സമൂഹ ഭക്ഷണങ്ങളുണ്ട്, സദ്യയുണ്ട്.
0: അപ്പൊ എല്ലാ ദിവസവും സദ്യ കഴിക്കാൻ പോകുന്നുണ്ടോ?
1: എല്ലാ ദിവസവും ഇടവെറ്റ് പോയിനില്ല ഇതുവരെ. ഇനിയിപ്പോ നാളെ മറ്റന്നാൾ മുതൽ അങ്ങനെ അങ്ങ് പോകണോ? അവനെ
0: വേറെ ഒന്നും നോക്കുന്നില്ല, അങ്ങടെ അങ്ങ് പോവാ.
1: കിട്ടുന്ന ഭാഗ്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുതല്ലോ മേഡം.
0: നഷ്ടപ്പെടുത്താൻ പാടില്ല,
1: നഷ്ടപ്പെടുത്താൻ പാടില്ല.
0: അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല,
1: ഒരു കാര്യമില്ല. ദേവി നമുക്കെല്ലാം വേണ്ടിയിട്ട് തരുന്ന സദ്യയല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മളത് ഉപയോഗപ്പെടുത്തണല്ലോ.
0: തീർച്ചയായിട്ടും.
1: അപ്പം പിന്നെ അതുപോലെ തന്നെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: കുട്ടികളുടെ അരങ്ങേറ്റം ഒക്കെ നടക്കുന്ന സമയമാണല്ലോ ഇത്.
1: അതെ അതെ,
0: ഇവിടെയും ഡാൻസും പാട്ടും ഇങ്ങനെ കമ്മലും മാലയും വളയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവ ഭയങ്കര സാധാരണ ഉത്സവത്തിന്റെ അത്രയും തിരക്കില്ല, എന്നാൽ കൂടിയും വൈകുന്നേരങ്ങളിൽ ഒരു രസമുണ്ട്.
1: അതുപോലെ തന്നെ പോലീസ് മൈതാനിൽ, കണ്ണൂർ പോലീസ് മൈതാനിൽ കൂടെ സർക്കസും കൂടിയുണ്ട്.
0: അപ്പൊ അതും കാണാൻ പോയോ?
1: ഇല്ല, അത് പോയില്ല, അതെടുത്തു. അത് ഏതായാലും കുറച്ച് തിരക്കുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ കരുതി.
0: കുറച്ചു ദിവസം ഉണ്ടാവുമല്ലോ. ശരി, അപ്പൊ എല്ലാം ആസ്വദിക്കൂ. എന്തിനൊക്കെ വരുന്നത് നമുക്ക് മനുഷ്യർക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും ഒരുമിച്ച് കൂടാനും ഉല്ലസിക്കാനും ഒക്കെയാണ്,
1: പരമാവധി
0: പ്രയോജനപ്പെടുത്തുക.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: പിന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അയ്യോ ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
1: ഒരു കാര്യവുമില്ല.
0: അതെ.
1: പിന്നെ അതുപോലെ തന്നെ പറയുന്നത് വെച്ചാൽ, കണ്ണൂർ എന്ന ഒരു ബസ് ഉണ്ട്, അത് 100 രൂപയാണോ പറയുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാല് മൊത്തം രാത്രി കാലങ്ങളിൽ നവരാത്രി ആഘോഷത്തിന്റെ പരിപാടികൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ കാണാൻ
0: വേണ്ടിയിട്ടുള്ള.
1: അതെ അതെ, ബസ്സിനിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സംവിധാനം വന്നിട്ടുണ്ട് എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞിപ്പോ.
0: അപ്പൊ അതും പരീക്ഷിക്കണം.
1: അതും പരീക്ഷിക്കും,
0: നമുക്ക് പരീക്ഷിക്കാനാണ് അതെല്ലാം വരണത്. നമ്മളെ പരീക്ഷിക്കാനോ നമുക്ക് പരീക്ഷിക്കാനോ ഒക്കെയാണ് വരുന്നത്. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: രാവിന്റെ തോളിൽ.

0: കേൾക്കാം, കാരണം ഈ പാട്ട് ശരിക്കും രാത്രി കേൾക്കാനാണ് അതിന്റെ ഒരു സുഖം.
1: യെസ്, അപ്പൊ 7 മണിക്ക് ശേഷം ഇത് കേൾക്കണം.
0: തീർച്ചയായിട്ടും കേൾക്കും.
1: ശരി, അപ്പോ കടയിൽ തിരക്കൊക്കെ കുറഞ്ഞോ?
0: കുറച്ചൊക്കെ തിരക്ക് കഴിഞ്ഞു. ഈ പാട്ട് നവരാത്രി ആഘോഷമല്ലേ, അപ്പൊ നവരാത്രിയോട് അനുബന്ധിച്ചിട്ട് ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞോമനകൾക്ക് കണ്ണൂർ ജില്ലയിലെ ആനന്ദൻ മാമന്റെ വക ഞാൻ ഈ പാട്ട് കണ്ടെത്തിക്കുന്നു.
1: ശരി, അപ്പൊ ഓക്കെ ആനന്ദൻ മാമ, നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി ശരി. അപ്പോൾ പോക്കുവൽ തത്സമയ പരിപാടിയിൽ കണ്ണൂരിൽ നിന്ന് ആനന്ദൻ തിലാനൂർ എന്ന് പ്രത്യേകിച്ചും എല്ലാ കൊച്ചുമക്കൾക്ക് വേണ്ടി ആനന്ദൻ തിലാനൂർ മാമൻ്റെ വകയായി ഒരു പാട്ട്, രാത്രികാലങ്ങളിൽ കേൾക്കാൻ കൊള്ളാവുന്ന മനോഹരമായ ഒരു പാട്ട്. അപ്പോൾ അത് നമുക്ക് നവരാത്രി ദിവസമായ ഇന്ന് അത് എല്ലാവർക്കുമായിട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഗുഡ് ഈവനിങ്. ആരാ?
1: ഞാൻ
0: പറഞ്ഞോളൂ ബിന്ദു. മെസ്സേജിലൂടെ മാത്രമാണ് സാധാരണ കൂടുതൽ കേൾക്കാറും കാണാറും ഉള്ളത്. കാണാറില്ല, കേൾക്കാറുള്ളത്. വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ മെസ്സേജുകൾ ഇങ്ങനെ തുരുതുരാന്ന് അവിടെ നിന്ന് വരുന്നുണ്ട്. മെസ്സേജ് ആവുമ്പോ പാട്ടൊക്കെ വെച്ചിരുന്നുണ്ടല്ലോ നമ്മള്. പറഞ്ഞോ ബിന്ദു, എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: ഞാൻ
0: എനിക്കറിയാം, ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നല്ലോ. സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. ഫുൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. നമ്മുടെ ഫോട്ടോയിലൊക്കെ നിങ്ങൾ ഉണ്ട്. രണ്ടുപേരുണ്ട്, ബാലകൃഷ്ണൻ ചേട്ടനും ഉണ്ട്, ബിന്ദു ഉണ്ട്. വായിച്ചു, കൊറേ അവിടെയുള്ള കൊറേ മേസ്തിരിമാർക്കൊക്കെ മെസ്സേജ് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. വിവാഹ വാർഷികത്തിന് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ വർത്തമാനം പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ അപ്പൊ ഇന്ന് ബിന്ദു ഇപ്പൊ വീട്ടിലാണോ? ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഉള്ളി ഹൗസ് വൈഫ്. ആ, സുഖമാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: ഞാനൊരു കാലം സർജറി കഴിഞ്ഞ് അങ്ങനെ ഇപ്പൊ ജീവിതത്തിലാണ്.
0: എന്ത് പറ്റിയ കാലില്?
1: മുട്ട തേയ്മാനായിരുന്നു.
0: ഓ, അങ്ങനെ മാറ്റിവെച്ചതാണോ?
1: മാറ്റിവെച്ചു.
0: ഓ, ഏത് ഹോസ്പിറ്റലാ ചെയ്തേ?
1: സെക്കന്ദരാബാദ് മൾട്ടി ഹോസ്പിറ്റലില്.
0: സെക്കന്ദരാബാദ്. ഇപ്പൊ എത്ര നാളായി ചെയ്തിട്ട്?
1: രണ്ടു മാസം കഴിഞ്ഞു.
0: ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നില്ലേ?
1: നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു കാൽഫാ കൂടെ കാൽമുട്ട് മടങ്ങി വരാനുണ്ട്.
0: അവര് പറയുന്ന പോലെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം അല്ലേ?
1: ചെയ്യുന്നുണ്ട് ഇപ്പൊ.
0: പതിയെ പതിയെ നടക്കാം.
1: ഇപ്പൊ
0: പറഞ്ഞതുപോലത്തെ കാര്യങ്ങളെല്ലാം പാലിച്ചു പോണം. എന്നിട്ട് പഴയതുപോലെ ഓടിച്ചാടിയൊക്കെ നടക്കാൻ പറ്റണം.
1: നടക്കണം.
0: പറ്റു, ഇത്രയൊക്കെ ആയില്ലേ? എല്ലാം ശരിയാവും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പാട്ടിലാ, ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പഴയ പാട്ടാണ്. ഈ ജീവിതം ഒരു പാരാവാരോ എന്നുള്ള ഒരു പാട്ട്. പഴയത്
0: ഈ ജീവിതം ഒരു പാരാവാരം. കാലൊക്കെ വയത്തോണ്ടാണ് ഈ പാട്ട് ചോദിച്ചേക്കണേ.
1: ഇല്ല, രാവിലെ ഇന്ന് ഇടയ്ക്ക് കേട്ട റേഡിയോയില്.
0: അപ്പൊ ഒന്നുകൂടെ കേക്കണോന്ന് തോന്നി. ആയിക്കോട്ടെ. ബാലകൃഷ്ണ ചേട്ടൻ പറഞ്ഞു, ജീവിതം, ഈ ജീവിതം ഒരു പാരാവാരം. എന്താ പാരാവാരം എന്ന് പറഞ്ഞാൽ?
1: അതെനിക്കറിയില്ല.
0: പാരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ്. ജീവിതം കടല് പോലെയാണെന്നാണ്. ആർക്കും അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല. ഇങ്ങനെ പരന്ന് അങ്ങനെ കിടക്കുകയല്ലേ. എവിടെയാണ് ഇതിന്റെ ആദ്യം, എവിടെയാണ് ഇതിന്റെ അവസാനം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. അതാണ് ജീവിതം ഒരു പാരാവാരം.
1: അപ്പൊ
0: ചേട്ടനോട് പറയണം, എന്താണ് പാരാവാരം എന്ന് പറഞ്ഞു കൊടുക്കണേ. ശരി, അപ്പൊ കാലൊക്കെ വളരെ പെട്ടെന്ന് സുഖമായി. നമ്മുടെ അടുത്ത റേഡിയോ ദിനത്തിനൊക്കെ വരാൻ വളരെ ചടുലമായി, സ്മാർട്ടായിട്ട് വരാനാവട്ടെ. ശരി, നമ്മുടെ കണ്ണമ്പള്ളിയിലോ? ഇനി ചെയ്യേണ്ടവരൊന്ന് ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ആരൊന്ന്
1: വെളിപ്പെടുത്താവൂ.
0: ചായയൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് പറയണം, ഞാൻ ചേട്ടനെ കാണാൻ വന്നതാണ്, ഞാൻ ഇന്ന ആളാണെന്ന് ഇങ്ങോട്ട് പറയണം.
1: അങ്ങനെ
0: ഞെട്ടിപ്പിക്കണം.
1: അതല്ല, അന്ന് നഷ്ടമല്ലേ അവർക്ക്?
0: പിന്നെ പിന്നെ
1: എല്ലാ ആൾക്കാരും പോയി ചാവടിച്ചിട്ടും.
0: ആരാധകരൊക്കെ നല്ലത് തന്നെയാണ്, ആരാധകരും സെലിബ്രിറ്റിയും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിത പ്രശ്നമാണെന്നൊരിതും കൂടെ വേണം. രവിചേട്ടനത് കേൾക്കുന്നുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിലും ഇത് കേട്ടെങ്കിലും നന്നാവട്ടെ. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ച് വളരെ പെട്ടെന്ന് വളരെ സ്മാർട്ടായി ഓടി നടക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: അപ്പൊ പോക്കൽ തത്സമയ പരിപാടിയിൽ ബിന്ദു തച്ചോട്ടാവിൽ നിന്നാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. പുരിഷ്ടഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പോക്കുവെല്ലിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്? എറണാകുളത്ത് നിന്ന് സ്വപ്നയാണല്ലേ? ആ, പറഞ്ഞോളൂ സ്വപ്ന, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? ആ സമയത്താണ് എന്നെ വിളിച്ചിരുന്നത് അല്ലേ? ഓ, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് വിളിച്ചു. അതിനുശേഷം ഇത്രയും ഗ്യാപ്പ് വന്നു.
1: ഇടയ്ക്ക് വിളിക്കണ്ട, പക്ഷെ കിട്ടണല്ലോ. അതല്ലേ,
0: എന്താ ഇപ്പൊ ചെയ്യാ?
1: അങ്ങനെയൊക്കെയാണ്.
0: എക്സ്ചേഞ്ച് ബെല്ലും ഒക്കെ വരും ഇതിനകത്തെ. സ്വപ്നയ്ക്ക് സുഖമാണല്ലോ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? എങ്ങനെ പോകുന്നു?
1: സ്റ്റിച്ചിങ്
0: അല്ലേ? ആ, അപ്പൊ ഓണത്തിനൊക്കെ ഒരുപാട് സ്റ്റിച്ചിങ് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും സമയത്തിന് കൊടുത്ത് തീർക്കാൻ പറ്റിയോ? വെറുതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ട് പിടിക്കണ്ടല്ലോ. കാരണം ഓണത്തിനൊക്കെ ഇങ്ങനെ പുതിയതൊക്കെ തച്ചിടാനുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും എല്ലാരും കൊണ്ടുവരുന്നതേ.
1: അപ്പൊ
0: നമ്മള് സമയത്തിന് കൊടുത്തില്ലാച്ചാൽ പ്രശ്നാവില്ലേ? ഉറക്കമില്ലാതെ രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്ത് തീർത്തു. ഓണം ഇപ്പൊ ഓണം വരുമ്പോ ടെൻഷനാണല്ലേ?
1: ഓണമൊന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിലും തിരക്കായിരുന്നു, കല്യാണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തിരക്ക് തന്നെയായിരുന്നു. ആ ഒരു ചിങ്ങമാസം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഇത്രയാണ് ഇത്തിരി നല്ല വർക്കുണ്ട്, പെൻഡിങ് കിട്ടുന്ന ഉണ്ട്. അപ്പൊ അങ്ങനെ
0: ആ തിരക്ക് വരട്ടെ.
1: അതെ അതെ,
0: നമ്മളിപ്പോ നമുക്ക് കാശ് വേണ്ടേ?
1: അതെ അതെ.
0: അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ.
1: തുന്നിത്തരാനായിട്ട് ഒരാളുണ്ട്. തുന്നിത്തരല്ലേ?
0: മീൻസ് നമ്മുടെ ഈ ഹുക്ക് വെക്കുക, ബട്ടൺ ഹോൾ വെക്കുക.
1: നമുക്ക് അവരത്ര ഇതായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവര് അത്ര ഇതായിട്ട് ചെയ്യണില്ല. അപ്പൊ കംപ്ലൈന്റ് വരുമ്പോ പിന്നെ ആൾക്കാര് മടിയും. നമ്മള് തന്നെ ആകുമ്പോ ഞാൻ കുറച്ച് സമയം എടുത്താണേലും നല്ല രീതിയിലാക്കിയേ കൊടുക്കുള്ളൂ, കാരണം കംപ്ലൈന്റ് ഉണ്ട്.
0: ഓ, നമ്മളോട് സ്വപ്നയാണ് ഇപ്പോ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് നിന്ന്. പക്ഷേ കോള് കട്ടായി പോയി. നമ്മളെ ഓഗസ്റ്റ് 15-നാണ് വിളിച്ചത്. അതിനുശേഷം ഓണവിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കാമെന്ന് കേട്ടിരുന്നതാണ്. പക്ഷേ പലപ്പോഴും കോള് കണക്റ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഇഷ്ടഗാനം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ് സ്വപ്ന. റേഡിയോ കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട ഒരു ശ്രോതാവാണ്. അപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് നമ്മളോടൊരു പ്രിയ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. അപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടി ഒരുപാട് ശ്രോതാക്കൾ നമ്മളോട് വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഈ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് സ്വപ്നയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കോള് കട്ടായി പോയിടയ്ക്ക്. അപ്പം ഇലക്കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്നുള്ള മനോഹരമായ ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഈ

ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. അപ്പം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇപ്പോൾ സ്വപ്ന നമ്മളോട് കേൾക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തത്സമയ പരിപാടിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങൾ ഫോണിലൂടെ നമ്മളോട്, മെസ്സേജിലൂടെയൊക്കെ നമ്മളോട് വർത്തമാനം പറഞ്ഞു. വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ജീവിതം എത്ര കഠിനമാണെങ്കിലും ഈ സായനത്തിലെ ചെറിയ കുളിർക്കാറ്റും ഒരു ചൂട് ചായയുടെ മണവും പോലെ നമ്മെ സന്തോഷിപ്പിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വിഷയങ്ങളുമായി, പുതിയ വർത്തമാനങ്ങളുമായി, പുതിയ പാട്ടുകളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അതുവരെ ചുറ്റുമുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമ്മാനിക്കുക, സുരക്ഷിതരായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഈ ഒരു കോളിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. സ്വപ്ന ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കർഷകർക്കുള്ള സംസ്ഥാനതല ജില്ലാതല അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.adh.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ ഒക്ടോബർ 22 മുൻപായി ബന്ധപ്പെട്ട സർക്കാർ മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ തീറ്റപ്പുൽകൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400508641 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കതൂക്കം അഥവാ DRC നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്ടോബർ 14 മുതൽ 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04-531-137-947-4872 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ coconutboard.gov.in സന്ദർശിക്കുകയോ 04-234-7667-266-2377-267 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 15 മൃഗസംരക്ഷണ കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മുതൽ 5 വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04912815454 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: ജീവിതത്തിന്റെ ഉറവിടമായ നദികളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്ന പ്രവണത നമ്മുടെ സംസ്കാരത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. പുഴകളെ ദൈവമായി ആരാധിക്കുകയും ജീവനാഡിയായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അതേ പുഴകളെ മാലിന്യ തൊട്ടിയായി കാണുന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. വികസനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പരിസ്ഥിതി ബോധത്തിന്റെ കാര്യത്തിൽ നാം എത്ര പിന്നിലാണെന്ന് ഓരോ പുഴയോരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നദികളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ എങ്ങനെയാണ് ഒരു വലിയ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നദികൾ വെറുമൊരു ജലപ്രവാഹമല്ല, അവ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ വീട്.

0: തെളിനീരൊഴുകിയിരുന്ന പുഴകളിൽ ഇന്നൊഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കാണുമ്പോൾ അത് വരും തലമുറയോട് നാം ചെയ്യുന്ന ക്രൂരതയായി മാറുന്നു. കുടിക്കാൻ ശുദ്ധജലം കിട്ടാതെ വലയുന്നൊരു കാലത്ത് ലഭ്യമായ ജലസ്രോതസ്സുകൾ കൂടി മലിനമാകുന്നത് ആത്മഹത്യാപരമാണ്. നിയമങ്ങൾ കൊണ്ടോ പിഴകൾ കൊണ്ടോ മാത്രം മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഈ ദുശ്ശീലങ്ങൾ. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരേണ്ട പരിസ്ഥിതി ബോധമാണത്. പുഴയെ സ്നേഹിക്കാൻ പഠിക്കുക എന്നത് ജീവനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നതിന് പകരം അവ കൃത്യമായി ശേഖരിക്കാനും പുനരുപയോഗിക്കാനുമുള്ള സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വിനോദയാത്രകൾക്കിടയിലോ യാത്രകൾക്കിടയിലോ ഉപയോഗിക്കുന്ന കുപ്പികൾ തിരികെ കൊണ്ടുപോയി നിശ്ചിത മാലിന്യപ്പെട്ടികളിൽ നിക്ഷേപിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും നാം കാണിക്കണം. നദികളെ ശുദ്ധമായി സൂക്ഷിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായാണ് നാം കാണേണ്ടത്. പുഴ മരിക്കുന്നു എന്നാൽ മനുഷ്യൻ മരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനാൽ ഇനി ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും പുഴയിലേക്ക് എറിയാതിരിക്കാൻ നാം ഉറച്ച തീരുമാനമെടുക്കണം. തെളിനീരൊഴുകുന്ന പുഴകളും പച്ചപ്പുള്ള തീരങ്ങളും വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. പുഴകളെ ശ്വാസം മുട്ടിക്കരുത്, അവയെ ജീവിക്കാൻ അനുവദിക്കുക.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷത്തിൽ ഇന്ന് മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ സ്വന്തം പേര് തങ്കലിപികളിൽ എഴുതി ചേർത്ത തിരക്കഥാകൃത്താണ് മധുമുട്ടം. എന്നാൽ ആ പ്രശസ്തിയുടെ കൊടുമുടിയിലും ഒട്ടും ആവലാതികളില്ലാതെ വിവാദങ്ങളിൽപ്പെടാതെ നിശബ്ദനായി ജീവിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ മറ്റ് പല എഴുത്തുകാരിൽ നിന്ന് സിനിമക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ഒറ്റ സിനിമ മതി മലയാള ചലച്ചിത്ര ശാഖയിൽ അദ്ദേഹത്തിന് സ്ഥാനം അടയാളപ്പെടുത്താൻ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മുട്ടം എന്ന ഗ്രാമത്തിൽ ആലുമൂട്ടിൽ തറവാട്ടിൽ 1951 ഓഗസ്റ്റ് 1 മധുമുട്ടത്തിന്റെ ജനനം. കുഞ്ഞുപണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഏവൂർ പ്രൈമറി സ്കൂളിലും കായംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലുമായിരുന്നു. തുടർന്ന് നങ്ങ്യാർകുളങ്ങര TKM കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. സ്വാതന്ത്ര്യസമരസേനാനിയും എഴുത്തുകാരനും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന AP ഉദയഭാനുവിന്റെ തറവാടായ ചരിത്രപ്രസിദ്ധമായ ആലുമൂട്ടിൽ മേടയ്ക്ക് സമീപമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. നാടകങ്ങൾ എഴുതിയും അഭിനയിച്ചുമാണ് മധു തന്റെ കലാജീവിതത്തിന് തുടക്കമിട്ടത്. തന്റെ സാഹിത്യ ശ്രമങ്ങളെക്കുറിച്ച് തികച്ചും ലളിതവും വിനീതവുമായ നിലപാടാണ് മധുമുട്ടത്തിനുള്ളത്. ഞാൻ കഥകളൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എന്റെ മനസ്സിലേക്ക് എപ്പോഴും മുഹൂർത്തങ്ങളാണ് വരിക. അത് നാടകീയമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. സിനിമയുടെ ക്യാൻവാസാണ് മനസ്സിലേക്ക് വരിക. സാഹിത്യം എന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതിലേക്കൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അധ്യാപകനായിരിക്കുമ്പോൾ കുങ്കുമം വാരികയിൽ അദ്ദേഹം എഴുതിയ സർപ്പം തുള്ളൽ എന്ന കഥ സംവിധായകൻ ഫാസിലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് 1986 എന്നെന്നും കണ്ണേറ്റന്റെ എന്ന സിനിമയായി മാറുകയും ചെയ്തു. ഈ ചിത്രത്തിലെ കാക്കയും കീക്കയും കാക്കത്തെമ്പറാട്ടിയും എന്ന ശ്രദ്ധേയമായ ഗാനം എഴുതിയതും മധുമുട്ടമായിരുന്നു. പിന്നീട് 1988 കമൽ സംവിധാനം ചെയ്ത കാക്കത്തിക്കാവിലെ അപ്പൻ താടികൾ എന്ന ചിത്രത്തിന്റെ കഥയും അദ്ദേഹം രചിച്ചു. രാജവാഴ്ചക്കാലത്ത് ആലുമൂട്ടിൽ മേടയിൽ നടന്ന ഒരു കൊലപാതകവും അതിനു പിന്നിലെ കുടുംബ വഴക്കുകളും തറവാട്ടിലെ സവിശേഷമായ അന്തരീക്ഷവുമെല്ലാം മധുമുട്ടത്തിന്റെ മനസ്സിൽ കഥയുടെ അലയൊലികൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ ചരിത്ര സംഭവത്തിന്റെ നേരിട്ടുള്ള ആവിഷ്കാരമായിരുന്നില്ല മണിച്ചിത്രത്താഴ്. സ്വന്തം തറവാട്ടിൽ പുരാതന കാലത്ത് നടന്നതായി അമ്മ പറഞ്ഞുകേട്ട കഥയെ അടിസ്ഥാനമാക്കി മധുമുട്ടത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും ഫാസൽ നൽകിയ ചലച്ചിത്ര രൂപമായിരുന്നു മണിച്ചിത്രത്താഴ്. 1993 December 25 റിലീസ് ചെയ്ത ഈ ചിത്രം ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ഫിലിം അവാർഡ് നേടി. 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജനമനസ്സുകളിൽ ഒട്ടും മങ്ങാത്ത മാന്ത്രിക ത്രില്ലർ അനുഭവവുമായി ഈ ചിത്രം നിലനിൽക്കുന്നു. ചിത്രത്തിലെ വരുവാനില്ല ആരെമിങ്ങ ഒരു നാളുമെന്ന വിഖ്യാത ഗാനം മധുമുട്ടം മുൻപ് മലയാള നാട് വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയായിരുന്നു. മണിച്ചിത്രത്താഴ് തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ കഥാകൃത്തായ മധുമുട്ടത്തിന് അർഹമായ അംഗീകാരമോ പ്രതിഫലമോ ലഭിച്ചില്ല എന്നത് വലിയൊരു അനീതിയായി ശേഷിക്കുന്നു. ചിത്രനിർമ്മാണ വേളയിൽ തന്നെ കഥയുടെ പകർപ്പവകാശം ഫാസിലിന് കൈമാറപ്പെട്ടിരുന്നതിനാൽ മറ്റു ഭാഷകളിലെ റീമേക്ക് അവകാശം ഫാസിൽ വിറ്റെങ്കിലും അതിന്റെ ലാഭവിഹിതമോ മറ്റു ഭാഷകളിൽ കഥാകൃത്തിന്റെ പേരോ നൽകപ്പെട്ടില്ല. ഒടുവിൽ കേസ് നടത്താൻ സാമ്പത്തിക ശേഷിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു. പിന്നീട് ഹിന്ദിയിൽ മാത്രം പേര് നൽകപ്പെട്ടു. മണിച്ചിത്രത്താഴിനു ശേഷം ഭരതൻ ഇഫക്റ്റ്, കാണാക്കൊമ്പത്ത് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയെങ്കിലും അവ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചുമില്ല. തന്റെ എഴുത്തുകൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും കോടിക്കണക്കിന് മനുഷ്യരെ ആനന്ദിപ്പിച്ച ഈ വലിയ കലാകാരൻ ഇന്ന് മുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെറിയൊരു വീട്ടിൽ ആഡംബരങ്ങളൊന്നുമില്ലാതെ അവിവാഹിതനായി ഏകാന്ത ജീവിതം നയിക്കുകയാണ്. സപ്തതി വർഷങ്ങളിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആഘോഷിക്കാതെ കണ്ടില്ലെന്ന് നടിച്ചപ്പോഴും ഏതൊരു വിവാദങ്ങളിലും പെടാതെ തന്റെ നിശബ്ദതയിൽ അദ്ദേഹം സംതൃപ്തനാണ്. കാരണം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മണിച്ചിത്രത്താഴും നാഗവല്ലിയും രാമനാഥനും മധുമുട്ടമെന്ന മാന്ത്രികനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാതിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനം ഓടിച്ചാലും 500,000 രൂപയുടെ വാഹനം ഓടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ഒരാളിന്റെ ഹൃദയത്തിലെ നന്മ ആദ്യം തെളിയുന്നത് കണ്ണുകളിലാണ്. അവിടെ കനിവുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും നല്ല മനുഷ്യഗുണം. പുക എവിടെയാണോ ഇല്ലാത്തത്, അവിടെ തീയുമില്ല. ആർക്കാണോ ദാക്ഷിണ്യമില്ലാത്തത്, അവന് കണ്ണുകളില്ല. നീതിപൂർവകമല്ലാത്ത പ്രവർത്തികൾ കൊണ്ട് ശിക്ഷാർഹമാ വിധം തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുജനങ്ങളോടുപോലും രാജാവ് ദയാദാക്ഷിണ്യമുള്ളവനും ക്ഷമയുള്ളവനുമായിരിക്കണം. ക്ഷമയാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വവും ഭൂഷണവും. നല്ല നയമുറ്റ ദാക്ഷിണ്യശീലം കൊണ്ടുള്ള സംസ്കാരത്തെ മാനിക്കുന്നവൻ, തന്റെ സുഹൃത്തുക്കളായി ഭാവിച്ചു കൂടുന്നവർ ഭക്ഷണത്തിലോ പാനീയത്തിലോ നഞ്ചു കലർത്തുന്നത് നേരിട്ട് കണ്ടാൽ പോലും കണ്ണടച്ച് നിരസിക്കാതെ അത് വാങ്ങിക്കഴിക്കുവാനും വീണ്ടും അവരോട് സ്നേഹഭാവത്തിൽ കഴിയുവാനും തയ്യാറാവണം. ഉത്തമ സുഹൃത്തുക്കൾ ഒരിക്കലും വഞ്ചിക്കുകയില്ല. കണ്ണിൽ യാതൊരു കനിവുമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മരങ്ങളെ പോലെയാണവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 13-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1975 ഒക്ടോബർ 13, US നേവി ഫിലാഡൽഫിയയിൽ സ്ഥാപിതമായിരിക്കുന്നു. 1792 ഒക്ടോബർ 13, അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. 1884 ഒക്ടോബർ 13, ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക അക്ഷാംശരേഖയെ ആധാരമാക്കുന്ന സമ്പ്രദായം ദേ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. 1911 ഒക്ടോബർ 13, സിസ്റ്റർ നിവേദിത ഡാർജിലിംഗിൽ വെച്ച് നിര്യാതയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യ രാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ ഉത്തര ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ, അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം നെയ്യാറ്റിങ്കര വാസുദേവൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി സൂര്യഗായത്രി പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ദേവ് പഗലയും ബിർജുവും ചേർന്ന് പാടിയ ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19-വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ ത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുപിഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIR നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്ട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഐശ്വര്യ ലഭിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ചിത്രാസിംഗ് ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ഇരിക്കുകയാണ്. എന്തോ പൂർവ്വ ജന്മ വൈരാഗ്യമുണ്ട്.
1: സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ട് വയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യ കപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ചെറിയ ചെറിയ സന്തോഷങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. പഴയ സൗഹൃദങ്ങളെക്കുറിച്ചും സ്കൂൾ പഠനകാലത്തെക്കുറിച്ചും നമ്മുടെ ഓർമ്മകളും വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആവശ്യപ്പെടാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി പകർന്നു തരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: ഞാൻ ബെറ്റിയാണ്.
1: ഞാൻ ബെറ്റി. എവിടുന്ന വിളിക്കണേ?
2: വെമ്പന്നൂര് വികാസ് നഗറിന്നാണ് വിളിക്കുന്നത്.
1: വെമ്പന്നൂര് വികാസ് നഗറിക്കര.
2: ആദ്യമായിട്ട് വിളിക്കണം. വേറെ കേട്ടിട്ടുണ്ട്. മിനിങ്
1: വിജയകുമാരി ബെറ്റിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്.
2: അത് തന്നെ മാഡം.
1: ഞാൻ ഓർക്കും.
2: ലേഖ മാഡം അല്ലേ?
1: ഓ അതെ.
2: ഞാൻ എന്നും കേൾക്കുന്നുണ്ട്.
1: എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്.
2: എന്നും കേൾക്കുന്നുണ്ട്. രാത്രി 11 മണി വരെ കേൾക്കും.
1: പിന്നെ എന്താ വിളിക്കാത്തെ?
2: വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ആ വിജയാണ് എല്ലാം പറഞ്ഞു തന്നത്.
1: അങ്ങനെ വിളിച്ചു. അങ്ങനെ ഭാഗ്യം കൊണ്ട് കിട്ടി. എന്റെയും ഭാഗ്യം കൊണ്ട് എനിക്ക് സംസാരിക്കാം.
2: ഭാഗ്യം കൊണ്ട് കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി.
1: ശരി, വിശേഷങ്ങളൊക്കെ പറയും.
2: എനിക്ക് 2 മക്കളുണ്ട്. മോന്റെ കല്യാണം കഴിഞ്ഞു, മോളെ കല്യാണം കഴിഞ്ഞ്. മോന് 2 മക്കളുണ്ട്. മോന്റെ മക്കളെ പേര് കേദാർനാഥ്, കാശിനാഥ്.
1: കേദാർനാഥും കാശിനാഥും.
2: മോളെ മക്കളെ പേര് പാർവതി, ലക്ഷ്മി.
1: പാർവതി, ലക്ഷ്മി.

0: എല്ലാം ദൈവങ്ങളുടെ പേരാണ്.
1: ദൈവങ്ങളുടെ പേരാണ്. മാഡത്തിന് സുഖം തന്നെ?
0: സുഖമാണ്.
1: എനിക്ക് ആദ്യമായിട്ട് കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്റെ ചേട്ടൻ 2 വർഷമായി മരിച്ചുപോയി. അതിലെനിക്ക് ഭയങ്കര വിഷമമാണ്.
0: അപ്പൊ വീട്ടിലിപ്പോ കൂടെ ആരാ ഉള്ളത്?
1: വീട്ടില് മോനും ഭാര്യയും അവളും 2 മക്കളും.
0: പരിചേച്ചി ജോലിക്കെല്ലാം പോകുന്നുണ്ടോ?
1: ഇല്ല, എനിക്കൊരു ചെറിയ കടയുണ്ട്.
0: എന്ത് കടയാണ്?
1: ചെറുതായിട്ട് എല്ലാം ഉണ്ട്, പാല് പിന്നെ അരി സാധനങ്ങൾ എല്ലാം ഉണ്ട്.
0: വെമ്പന്നൂര് തന്നെയാണോ ഈ സ്ഥലം?
1: എന്താ,
0: പള്ളിയിലടുത്ത്.
1: മാഡം വന്നിട്ടുണ്ടോ ഇങ്ങോട്ട്?
0: പിന്നെ അങ്ങോട്ടൊക്കെ പോവൂലേ, തിരുവനന്തപുരത്തൊക്കെ?
1: ഓ ഓ ഓ ഓ,
0: നമ്മളെ അരുവിക്കര വഴിയാണല്ലോ നമ്മുടെ. അപ്പൊ അവിടെ ഇങ്ങനെ കൊറേ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ.
1: അതിന്റെ
0: അടുത്താണോ?
1: ആ, അതിന്റെ അടുത്ത്. വികാസ് നഗർ എന്ന് പറയും, ഇങ്ങോട്ട് കേറി വരുന്ന സ്ഥലത്താണ്.
0: എന്നെ കണ്ടിട്ടില്ലല്ലോ.
1: കണ്ടിട്ടില്ല മാഡം?
0: അപ്പൊ ഒരു
1: കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്.
0: അപ്രതീക്ഷിതമായിട്ട് ഞാൻ വരും, പക്ഷെ ഞാൻ ആരെന്ന് പറയൂല.
1: എനിക്ക് ഇഷ്ടമാണ്.
0: അപ്പൊ സാധനങ്ങളൊക്കെ ചോദിക്കാം, അപ്പഴത്തേക്കും ശബ്ദം കേട്ടാ മനസ്സിലാവും എന്നറിയാലോ.
1: അപ്പഴെനിക്ക് മനസ്സിലാവും. ഞാൻ എന്നും കേക്കണ, ഞാൻ എന്നും കേക്കും. 11 മണി വരെ ഞാൻ കേക്കും.
0: കേട്ടിട്ടാണ്
1: കേക്കും. വിജയകുമാരിയാണ് എനിക്ക് ഇതെല്ലാം പറഞ്ഞൊക്കെ തന്നതും. ഭയങ്കര സ്നേഹമാണ് ആ കുട്ടിക്ക്. നമ്മൾ അടുത്തടുത്താണ്.
0: അവളെ
1: വീട് മുകളിൽ താഴെ, ഇങ്ങോട്ട് താഴെയാണ് എന്റെ വീട്. നമ്മളൊരു കട, ചെറിയ കടയുണ്ട്. പിന്നെ ചേട്ടൻ പോയതുള്ള ഒരു വിഷമമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അത് ഒരു മാനസിക, അപ്പൊ ഇത് കേക്കപ്പോ എനിക്ക് നല്ല ഒരു സന്തോഷമാണ്.
0: അപ്പൊ
1: ഞാൻ പിന്നെ ഞാൻ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാൻ വേറെ ഒന്നും ഇടൂല, ഈ പാട്ട് മാത്രമാണ് ഞാൻ
0: കേൾക്കുന്നത്.
1: കേക്കും, എപ്പോഴും കേട്ടോണ്ടിരിക്കും.
0: രേഖാ
1: മേഡത്തിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ച് എന്താ വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ എനിക്ക് കിട്ടി
0: ഭാഗ്യമായിട്ട്. അപ്പൊ കട എത്ര മണിക്ക് തുറക്കും?
1: 6:30 തുറക്കും മാഡം.
0: ചായ?
1: ഇല്ല ഇല്ല ഇല്ല, ചായ ഇല്ല, അരി സാധനങ്ങള്.
0: രാവിലെ
1: രാവിലെ തുറക്കും. വീട് അടുത്തടുത്ത് തന്നെ, വീടും വീട്ടിൽ കൂടെ തന്നെ കട,
0: വീടോട് ചേർന്നാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വെറുതെ ഇരിക്കാതെ എൻഗേജ്ഡ് ആവാം.
1: അല്ല, ഇത് ഇതുകൊണ്ട് മാഡം മാത്രമാണ് എന്റെ മനസ്സിൽ ഇപ്പൊ ഈ ഈ കട കൊണ്ടാണ് ഞാൻ എല്ലാം, എനിക്ക് ആ വിഷമങ്ങളെല്ലാം മാറണത്. എന്ന് വെച്ചാ ചേട്ടൻ എന്ന് വെച്ചാ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോഴും നമുക്കത് വിചാരിക്കും തോറും നമ്മളെ മനസ്സിന്റെ അകത്ത്. പക്ഷെ ഈ കടയായോണ്ട് ചേട്ടന് ഞാൻ കൂടെ ഈ കടയിൽ ഇരുന്നത്. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് ഗൾഫിലായിരുന്നു, ഒരു 10-22 വർഷം ഗൾഫിലായിരുന്നു. അപ്പൊ ചേട്ടൻ വന്ന് മക്കളെയൊക്കെ നല്ല രീതിയില മക്കളൊക്കെ എല്ലാം ആക്കിയിട്ട് ചേട്ടന് പെട്ടെന്ന് വയ്യാതായി, കിഡ്നിക്ക് കുഴപ്പം വന്ന്. 1 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്ത് പിന്നെ പെട്ടെന്ന് പോയി.
0: ടെൻഷൻ ആവണ്ട, വിഷമിക്കണ്ട. ഇപ്പൊ എന്നാലും ആ കടയിൽ ഇരിക്കുമ്പോ ചേട്ടന്റെ ഓർമ്മകളും ഒരുമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ലേ?
1: പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പാട്ട് കൊണ്ടാണ് ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മാഡത്തിന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്നും ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ കേട്ടോണ്ടിരുന്നിരുന്ന് എന്റെ ആ മനസ്സിന്റെ ആ വിഷമങ്ങൾ ഞങ്ങൾ മാറും. രാത്രി ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് കട അടച്ചിട്ട് ചെന്ന് വേറെ ഒന്നും കാണും, ഈ പാട്ടാണ് കേൾക്കണത്.
0: കേൾക്കും
1: മാഡത്തിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം.
0: അങ്ങനെ അങ്ങനെ പറയണ കേൾക്കുമ്പോഴാണ് നമുക്കൊരു ജീവിതത്തിൽ എന്തൊക്കെയോ നമുക്കൊരു അർത്ഥമുണ്ട് എന്ന് തോന്നുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോ ഒരാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നുള്ളതാണ്.
1: എനിക്ക് ഭയങ്കര സന്തോഷമായി.
0: ക്രെഡിറ്റ് എല്ലാം കൊടുക്കുന്നത് വിജയകുമാരിക്ക്. നമുക്ക് പൂർണ്ണമായ ഇതിന്റെ ക്രെഡിറ്റ് അങ്ങ് കൊടുക്കാം.
1: എന്റെ ചേട്ടന് വേണ്ടിയാണ് ഈ പാട്ട്.
0: ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടാണോ?
1: ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: ഏത് പാട്ടായിരുന്നു?
1: കരിമുഖിൽ കാട്ടില്, ആ പാട്ടാണ്.
0: പാടില്ലേ രണ്ടുപേരെ?
1: കരിമുഖിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബര.

0: കരയിൽ ഞാൻ മാത്രം.
1: അയ്യോ സങ്കടപ്പെട്ട് ഞാൻ പാടിയ മതിയായിരുന്നു.
0: മതി
1: ആ, പക്ഷെ
0: ഞാൻ ഒന്ന് പാടും.
1: ആ ഞാൻ രണ്ടുപേരും പാടിത്തരട്ടാ. കരയല്ലേ?
0: ഇല്ല.
1: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കടലിൽ മാത്രമായി. അപ്പൊ അതല്ല, എല്ലാ മനുഷ്യരുടെയും ജീവിതം അങ്ങനെയാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒന്നിനു പറയോ, ഒന്ന് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ
0: ഉണ്ടാവും.
1: നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് കുറെ സൊല്യൂഷനും ഉണ്ടാവും.
0: ഇപ്പൊ
1: രാവിലെ വന്ന് കടയിലിരിക്കാം, വൈകുന്നേരം അതുവരെ അവനകത്ത് എൻഗേജ്ഡ് ആവാം.
0: അതുവരെ എനിക്ക് ആ ഒരു ഇത് എന്റെ മനസ്സിലുണ്ട്.
1: അതാണ് ഒരുപാട് ആൾക്കാരെ കാണാം, അവരുടെ അടുത്ത് വർത്താനം പറയാം, അപ്പോ റേഡിയോ കേൾക്കാം. പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സത്യങ്ങളാണ്. അത് അതാതിന്റെ സമയത്ത് അത് നടന്നല്ലേ പറ്റൂ. അത്രയും നാള് നമ്മൾ പരസ്പരം സ്നേഹിച്ചു, നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഒരു സമയം എല്ലാവർക്കും ഒരു സമയമുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചേ കാര്യങ്ങളൊക്കെ നടക്കൂ.
0: അപ്പൊ
1: അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇനി അങ്ങോട്ടുള്ള കാലം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ, അവരടുത്ത് അവരെയൊക്കെ സ്നേഹിച്ചും സന്തോഷമായിട്ടിരിക്കണം.
0: അതാണ് ഒരു സ്നേഹം. അതേ ഉള്ളു എനിക്ക് ഏറ്റവും വലുത്. മോക്ക് രണ്ട് മോളാണ്, മോന് രണ്ട് മോൾ,
1: രണ്ട് കൊച്ചു പെൺമക്കളും രണ്ട് കൊച്ചു ആൺമക്കളും എല്ലാരും ഉണ്ടല്ലോ നമ്മുടെ ചുറ്റാകെ. അപ്പൊ വളരെ ഹാപ്പി ആയിട്ടിരിക്കും.
0: ഹാപ്പി ആയി മാഡം.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം.
1: ചിലപ്പോ ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.
0: കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ,
1: ശരി ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. സയാനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നത് തികച്ച് സ്വാഭാവികമാണ്. ഇഷ്ടമുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് മനോഹരവുമാണ്. ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പകുതി ഭാരം കുറയുന്നു എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ആ, ഗുഡ് ഈവനിങ്. ആരാ? അൻസാർ എല്ലാവരും പറഞ്ഞു തന്ന ഭാഗം. കൊല്ലം കൊല്ലം എല്ലാ കൊല്ലവും ആയിപ്പോയി. ശരി, പറഞ്ഞോളൂ അൻസാർ. കൊല്ലം എന്തൊക്കെയുണ്ട്? ഇപ്പൊ കരുനാഗപ്പള്ളിയിലാണോ, കൊല്ലത്താണോ, എവിടെയാണ്?
1: കരുനാഗപ്പള്ളിയാണ്. കൊല്ലം ജില്ലയുടെ ബോർഡറാണ് കരുനാഗപ്പള്ളി.
0: ഇപ്പൊ കരുനാഗപ്പള്ളിയിലാണ് ഉള്ളത്.
1: അതെ.
0: ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: വീട്ടിലാണ്. അപ്പൊ ജോലിക്കൊന്നും പിന്നെ പോയി തുടങ്ങിയില്ല?
1: നമുക്ക് ശമ്പളം കുറവല്ലേ, അതിനൊന്നും നമുക്ക്, നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച ഒരു കുടുംബമാവില്ലേ, പിന്നെ ജോലിയൊക്കെ ചെയ്ത് ശമ്പളമൊക്കെ തോന്നി കിട്ടുന്ന തരത്തിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ.
0: അപ്പൊ ജോലിയൊക്കെ, കല്യാണമൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല, കല്യാണം കഴിഞ്ഞാൽ ജോലി ശമ്പളം പിന്നെ ചെലവ് കൂടുതലാവില്ലേ.
0: ഇപ്പൊ ചെലവ് കൂടിയത് കൊണ്ട് കൂടുന്നത് കൊണ്ടാണോ കല്യാണം കഴിക്കാത്ത? ജോലിയില്ലാത്തതുകൊണ്ട് കല്യാണം കഴിച്ചില്ല. അത് നല്ലതാ, കാരണം ഒരാളും കൂടെ ആയാ നമ്മള് അവരെയൊക്കെ നമുക്ക് ചെലവൊക്കെ നോക്കണ്ടേ?
1: നോക്കണം.
0: ഒരു നല്ല ജോലിയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു മേഖലയിലോട്ട് തിരിയുന്നതായിരിക്കും നല്ലത്. ആ, അന്വേഷിക്കുന്നുണ്ട്. ആ, അന്വേഷിക്കുവൻ കണ്ടെത്തുമെന്നാണല്ലോ. തെരഞ്ഞുകൊണ്ടേയിരിക്കും. ആ, അതെ അതെ, തെരഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് പറ്റിയ ഒരാൾ എവിടെയോ ഇരിപ്പുണ്ട്. കിട്ടുന്ന ആരെയായാലും വളരെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരസ്പരം. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഉഷസേ നീ എന്നെ വിളിക്കുമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുമില്ല. വിശ്വാസ പാടിയ പാട്ട്.
0: അപ്പൊ ഒന്ന് ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടിക്കോളൂ.
1: ഉഷസേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. സ്വന്തം ലുപ്യാനിരുന്നില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാം.
1: ആ, പി വി മുഹമ്മദ് വടക്കേ വാഞ്ഞൂര്, വേണുഗോപാൽ കിടങ്ങറ ആലപ്പുഴ, ശീവ കുമരകം ആരാധ വയലാറ്, പിന്നെ മേടത്തിനും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഉഷസേ നീ ഇനി ഉണരുകയില്ലെങ്കിൽ, അല്ലേ? വിളിക്കൂല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ പാട്ട് കേട്ടാലോ. അപ്പൊ അന്വേഷണം തുടരും, എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. ശരി, ഓക്കെ, ശരി. അപ്പൊ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ അൻസാർ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കോളോ വിളിച്ചിരിക്കുന്നത്. ഒരു ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഡെഡിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കുമായി നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മനസ്സിൽ പതിഞ്ഞ മായാത്ത ചില ഇണങ്ങളിലേക്ക് നമുക്ക് അല്പസമയം മാറി നടക്കാം. തിരക്കുകൾ നിറഞ്ഞ ഈ സന്ധ്യയുടെ മൗനത്തിലേക്ക് അല്പം സംഗീതം ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ താനെ വന്നു മൂളുന്ന പഴയൊരു ഗാനം, പഴയ ഓർമ്മകളൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ, ടീച്ചറെ, വിജയകുമാരിയാണ്. എന്റെ കൂട്ടുകാരി ടീച്ചറിന്റെ സംസാരിച്ച് സങ്കടമൊക്കെ പറഞ്ഞു.
0: ആ, ഇപ്പൊ സംസാരിച്ചിരുന്നു.
1: അതാണ്. പിന്നെ ടീച്ചറെ,
0: പറഞ്ഞു. സുഖമാണല്ലോ?
1: ഫുഡൊക്കെ കഴിച്ചോ? മേഡം
0: ഫുഡൊക്കെ കഴിച്ചു.
1: ഇന്നലെ സാറിന്റെ രാത്രിയിലത്തെ സുഖനമ്മി പരിപാടി കേട്ട് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്.
0: എന്തായിരുന്നു ഇന്നലെ വിഷയം?
1: ഇന്നലത്തെ വിഷയം കൃഷ്ണനും രാധയും, പിന്നെ എന്തൊക്കെയോ കുറെ ഇങ്ങനെ എന്താണെന്ന് എനിക്കിപ്പോ പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ കുറെ സാറിങ്ങനെ എഴുതി വെച്ച് സാറ് എന്നിട്ട് പറയണായിട്ട് എനിക്കത് എഴുതി വെച്ചിട്ട് പറഞ്ഞപ്പോഴേ ശരിക്കും അത് എനിക്ക് അതിന്റെ ആ ഇത് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ പറയുമ്പോ എനിക്ക് എല്ലാ ഭാഗവും കിട്ടാറില്ല. അങ്ങനെ ഇന്നലെ ഒത്തിരി സാറ് നല്ല ഇതായിട്ട് സംസാരിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു ടീച്ചറെ അത് കേൾക്കാൻ.
0: അതൊക്കെ കേട്ടിട്ടാണോ കിടന്നുറങ്ങി?
1: പിന്നെ അത് കേട്ട് ഒരു 12 മണി 1 മണി ആവും
0: ഉറങ്ങുമ്പോഴേക്കാവും
1: ടീച്ചറെ മോൻ വരുമ്പം.
0: അത്രയും
1: സമയം ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കേട്ട് ചിലപ്പം ടിവി ഇട്ട് ടിവി ഒക്കെ കണ്ടോണ്ട് അങ്ങനെയും സമയമായിരിക്കും.
0: 11 മണിയൊക്കെ ആവുമ്പോ കിടന്നുറങ്ങും.
1: അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. കാരണം എവൈ വരുമ്പം ചിലപ്പം 1 മണി 2 മണിയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫോണും കേട്ടില്ലെങ്കിൽ ടിവി 11 മണി വരെ സാറിന്റെ പരിപാടി കേട്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിവിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഒരു സമയം വരെ ഇരിക്കും. അപ്പൊ അവനും വഴക്ക് പറയും, അമ്മക്ക് അമ്മക്ക് കിടന്നുകൂടി, അമ്മ ഇത്ര നേരം എന്തിനു ഉറക്കം എഴുതിയണത്, ഗുളിയം കഴിച്ചിട്ട് കിടന്നുകൂടിയെന്ന് ചോദിക്കും. പക്ഷെ കിടന്നാലും ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എനിക്ക് ഉറക്കവും വരൂല. മോ എത്തുന്നത് വരെ ഒരു ടെൻഷനാണ്, രാത്രിയല്ലേ. അതാണ് ടീച്ചറേ.
0: പിന്നെ അതുവരെയുള്ള കൂട്ട് നമ്മുടെ ബെറ്റി ചേച്ചി പറഞ്ഞ റേഡിയോ തന്നെ.
1: ബെറ്റി ചേച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്റെ ഒരു വിപരീതമാണ്. കാരണം പുള്ളിക്കാരെ ഇപ്പം സുഖമില്ലാതെ മരിച്ചു, അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. കാരണം അങ്ങനെ ഗൾഫിലൊക്കെ ഇരുന്ന് നല്ല കാലം അത്രയും നല്ല രീതിയിലൊക്കെ ജീവിച്ച ഒരു ഇതായിരുന്നു. ചേച്ചിക്കും പെട്ടെന്ന് ആ ഒരു വിയോഗം ഭയങ്കര ഇതായിപ്പോയി.
0: അതേസമയം അസുഖമായിട്ടൊക്കെ ഇരുന്നാലും മെന്റലി പ്രിപ്പയർഡ് ആവും.
1: ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ്, അതിന് വേണ്ട നല്ല ഒരു കൂട്ടാണ്. എന്തും ഞങ്ങൾക്ക് ടീച്ചറിനോട് പറയും പോലെ തന്നെ എനിക്കും
0: പരസ്പരം
1: പറയാം. അങ്ങനെ ഇതിനുള്ള എല്ലാം ഞാൻ തന്നെ, ഞാൻ പറഞ്ഞു ചേച്ചി നീ വിളിക്കണം, ടീച്ചറിനോട് സംസാരിക്കണം, അപ്പോഴും നിനക്ക് മനസ്സിലാവും. ടീച്ചറിനോട് സംസാരിക്കുമ്പോ നമ്മുടെ മനസ്സിലെ പകുതി ഭാരം കുറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ മെനഞ്ഞാന്നും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലെ നീ വിളിക്കണം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് വിളിച്ച് കിട്ടുകയാണെങ്കിൽ ഫോണും കൊണ്ട് താഴെ ഇറങ്ങി പോകണം, ചേച്ചിയിലെ ഫോൺ കൊടുക്കണം, മാഡത്തിന്റെ സംസാരിക്കണം എന്നൊക്കെ
0: വിചാരിച്ചു.
1: അപ്പൊ ഇന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊന്ന് വിളിച്ചു നോക്കിട്ട് കിട്ടുകയാണെങ്കിൽ സംസാരിക്കും. അപ്പൊ ഞാൻ മോൻ പോവാറിയുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ബെറ്റി ചേച്ചിയുടെ സൗണ്ട് പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ വന്ന് ശകലം
0: രണ്ട് സുഹൃത്തുക്കൾക്കും അടുത്തടുത്ത് സംസാരിക്കാൻ പറ്റി.
1: ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് മാഡം. കാരണം ഞാനും ആ ചേച്ചി അങ്ങനെയാണ്, ഞങ്ങൾ ഒരേ നാളാണ്, ഏകദേശം ഒരേ സ്വഭാവമാണ്, അങ്ങനെയൊക്കെയാണ് എന്ത് കാര്യത്തിലും
0: സൗഹൃദം
1: തുറന്ന് പറയാനൊരു ഇതുണ്ട്.
0: നമ്മുടെ വീട്ടുകാരെക്കാളും ഒക്കെ നമുക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ സുഹൃത്തുക്കൾ ഉള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്.
1: ഭാഗ്യമുണ്ട്. പിന്നെ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന് നിന്ന് അങ്ങനെ ഒന്ന് സംസാരിക്കാനെന്നുള്ള സമയം കിട്ടൂല, കാരണം കടയുണ്ട്.
0: എൻഗേജ്ഡ് ആയിരിക്കട്ടെ, അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോരോ ചിന്തകൾ വന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത്.
1: പിന്നെ അങ്ങനെ ടീച്ചറിനെ വിളിച്ചത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം കിട്ടിയല്ലോ ചേച്ചി.
0: അതെ അതെ, പറഞ്ഞു പറഞ്ഞു
1: പറ്റിയല്ലോ.
0: ജയകുമാരി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞു.
1: ഓ, ഇതുവരെ അങ്ങനെ നമ്മളെവിടെ എല്ലാവരുടെയും കൂട്ടിയല്ലേ ടീച്ചറെ, നമുക്ക് ആരുമായിട്ട് ഒരു പഴക്കോ ഒരു പണക്കമോ ഒന്നും ഉള്ള ഒരു
0: ഇതാണ്. നമുക്ക് ഒരു ആവശ്യത്തിന് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ.
1: അല്ലെ, നമുക്ക് കാരണം നമ്മുടെ അയൽപക്കത്തുള്ളവരെല്ലാരും എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും അങ്ങനത്തെ ആ ഒരു സ്വഭാവം ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്.
0: മോഹൻലാൽ പറയുന്ന പോലെ എന്താണെന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ശരി, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ അത് പുലർത്തിക്കൊണ്ട് പോവാനാവട്ടെ.
1: പിന്നെ ടീച്ചറിന് രണ്ട് വരി പാടണ്ടേ, വലിച്ചു നീട്ടി പാടിയില്ലെങ്കിൽ രണ്ട് വരി പാടിയില്ലെങ്കിൽ എനിക്കൊരു ഒരു മനസ്സിനൊരിതാണ്.
0: പാടിക്കോളൂ,
1: പാടട്ടെ രണ്ട് വരി
0: പാടിക്കോളൂ. പിന്നെന്താ
1: എവിടെയാണെങ്കിലും.

0: അപ്പൊ ഓക്കെ, ഞാനും മംഗളം നേരുന്നു. ഓക്കെ, രണ്ട് സുഹൃത്തുക്കൾക്കും എന്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട്, ഈ പാട്ടാണോ കേക്കേണ്ടത്?
1: ഈ പാട്ടല്ല ടീച്ചറെ, മറ്റേ പാനപ്പൂവ എന്നുള്ള പാട്ടാണ് അതിലൂടെ പറഞ്ഞത്.
0: ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലല്ലേ?
1: അതിലെ അതിലെ
0: വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ?
1: ഓക്കെ
0: ഓക്കെ,
1: ബൈ
0: ബൈ. ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാം നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരമുണ്ടല്ലോ മാഡം.
0: നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
1: നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന് മാനന്തണ്ടിലാണ്.
0: നവരാത്രി ആശംസകൾ തിരിച്ചങ്ങോട്ടും നേരുന്നു.
1: ഓ, സന്തോഷമായി.

0: ഇവിടെയും ഡാൻസും പാട്ടും ഇങ്ങനെ കമ്മലും മാലയും വളയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവ ഭയങ്കര സാധാരണ ഉത്സവത്തിന്റെ അത്രയും തിരക്കില്ല, എന്നാൽ കൂടിയും വൈകുന്നേരങ്ങളിൽ ഒരു രസമുണ്ട്.
1: സംഗീത കച്ചേരിയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ പോലീസ് മൈതാനിൽ, കണ്ണൂർ പോലീസ് മൈതാനിൽ കൂടെ സർക്കസും കൂടിയുണ്ട്.
0: അപ്പൊ അതും കാണാൻ പോയോ?
1: ഇല്ല, അത് പോയില്ല, അതെടുത്ത് പോകും. അതേതായാലും കുറച്ച് തിരക്കുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ കരുതി.
0: കുറച്ചു ദിവസം ഉണ്ടാവുമല്ലോ.
1: അതപ്പോ ഈ നവരാത്രി ആഘോഷത്തിലൂടെ അനുസരിച്ചിട്ട് തന്നെ സർക്കസ് ഒക്കെ വരുത്തു കണ്ണൂര്.
0: ശരി, അപ്പൊ എല്ലാം ആസ്വദിക്കും. എന്തെങ്കിലും ഇതിനൊക്കെ വരുന്നത് നമുക്ക് മനുഷ്യർക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും ഒരുമിച്ച് കൂടാനും ഉല്ലസിക്കാനും ഒക്കെയാണ്.
1: പരമാവധി
0: പ്രയോജനപ്പെടുത്തുക.
1: തീർച്ചയായിട്ടും.
0: പിന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അയ്യോ ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
1: അതെ. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് വെച്ചാൽ, കണ്ണൂർ എന്ന ഒരു പിന്നെ ബസ്സുണ്ട്, അത് 100 രൂപയാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാല് മൊത്തം രാത്രി കാലങ്ങളിൽ നവരാത്രി ആഘോഷത്തിന്റെ പരിപാടികൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ കാണാൻ
0: വേണ്ടിയിട്ടുള്ള,
1: അതെ, ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സംവിധാനം വന്നിട്ടുണ്ട് എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞിപ്പോ.
0: അപ്പൊ അതും പരീക്ഷിക്കണം.
1: അതും പരീക്ഷിക്കും.
0: നമുക്ക് പരീക്ഷിക്കാനാണ് അതെല്ലാം വരണത്. നമ്മളെ പരീക്ഷിക്കാനോ നമുക്ക് പരീക്ഷിക്കാനോ ഒക്കെയാണ് വരുന്നത്. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: രാവിന്റെ തോളിൽ
0: പാടി പാടി ണങ്ങളോരോ നക്ഷത്രം ചിമ്മി അല്ലേ?
1: രാവേ,
0: ഒരുപാട് പഴയ പാട്ട്, അടുത്തിടയ്ക്കൊക്കെ അത് കേട്ടിട്ടില്ല എന്നുള്ളതാണ്.
1: അതെ, ഒരുപാട് നാളെ മേഡം ഈ പാട്ട് കേട്ടി. ശരിക്കും മേഡം ഈ പാട്ട് ഇനി ഇന്ന് രാത്രി ഇങ്ങനെ രാത്രിയത്തെ അത്താലം കഴിഞ്ഞ് ഇങ്ങനെ ചാരി കസേല ഇരുന്ന രീതിയിൽ എല്ലാം ഈ പാട്ട് ഒന്ന് കേൾക്കണം ഒരിക്കലും കൂടി.
0: അപ്പൊ വീട്ടിൽ പോയി 7 മണിക്ക് വീണ്ടും ചാരി കസേല ഇങ്ങനെ ചാരി കിടന്ന് ആകാശത്തേക്ക് മിഴികൾ നട്ടിരിക്കുക. നക്ഷത്ര കണ്ണുകൾ ചിമ്മി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കാരണം ഈ പാട്ട് ശരിക്കും രാത്രി കേൾക്കാനാണ് വലിയൊരു സുഖം.
0: യെസ്. അപ്പൊ 7 മണിക്ക് ശേഷം ഇത് കേൾക്കണം.
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പോ കടയിൽ തിരക്കൊക്കെ കുറഞ്ഞോ?
1: കുറച്ചൊക്കെ തിരക്ക് കുറഞ്ഞു. ഈ പാട്ട് നവരാത്രി ആഘോഷമല്ലേ, അപ്പൊ നവരാത്രിയോടനുബന്ധിച്ചിട്ട് ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞോമനകൾക്ക് കണ്ണൂർ ജില്ലയിലെ ആനന്ദൻ മാമന്റെ വക ഞാൻ ഈ പാട്ട് കണ്ടെത്തിക്കുന്നു.
0: ശരി, അപ്പൊ ഓക്കെ ആനന്ദൻ മാമ, നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചർ.
0: ഗുഡ് ഈവനിങ്. ഇതാരാ?
1: ഞാൻ തച്ചട്ടൻ ബിന്ദു ആണ്.
0: ആ പറഞ്ഞോളൂ ബിന്ദു. മെസ്സേജിലൂടെ മാത്രമാണ് സാധാരണ കൂടുതൽ കേൾക്കാറും കാണാറുമുള്ളത്? കാണാറില്ല, കേൾക്കാറുള്ളത്.
1: വിളിക്കാറുണ്ട്, കിട്ടാറില്ല.
0: വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ മെസ്സേജുകൾ ഇങ്ങനെ തുരുതുരാന്ന് അവിടെ നിന്ന് വരുന്നുണ്ട്.
1: ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് നമ്മൾ കിട്ടുന്നുണ്ട്.
0: ആ മെസ്സേജ് ആകുമ്പോൾ പാട്ടൊക്കെ വെച്ചിരുന്നുണ്ടല്ലോ നമ്മള്.
1: പണ്ടുണ്ട്, വായിക്കുന്നുണ്ട് മെസ്സേജ്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്.
0: പറഞ്ഞോ ബിന്ദു, എന്തൊക്കെയുണ്ട്, സുഖമാണോ?
1: ഞാന്
0: എനിക്കറിയാം, ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നല്ലോ.
1: അതെ അതെ,
0: സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. ഫുൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. നമ്മുടെ ഫോട്ടോയിലൊക്കെ നിങ്ങളുണ്ട്. രണ്ടുപേരുണ്ട്, മഹാലക്ഷ്മി ചേട്ടനും ഉണ്ട്, ബിന്ദു ഉണ്ട്. വായിച്ചു, കൊറേ അവിടെയുള്ള കൊറേ മേസ്തിരിമാർക്കൊക്കെ മെസ്സേജ് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്.
1: കഴിഞ്ഞ മാസം മോളൊരു
0: മെസ്സേജ്, വിവാഹ വാർഷികത്തിന് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ വർത്തമാനം പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ.
1: അതെ
0: പറഞ്ഞ. അപ്പൊ ഇന്ന് ബിന്ദു ഇപ്പൊ വീട്ടിലാണോ?
1: വീട്ടാണ്.
0: ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഉള്ളി ഹൗസ് വൈഫ്. ആ സുഖമാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: ഞാനൊരു കാലിലൊരു സർജറി കഴിഞ്ഞ് അങ്ങനെ ഇപ്പം ജീവിതത്തിലാണ്.
0: എന്ത് പറ്റിയ കാലില്?
1: എന്റെ മുട്ട തേയ്മാനായിരുന്നു.
0: ഓ, അങ്ങനെ മാറ്റിവെച്ചതാണോ?
1: മാറ്റിവെച്ചു.
0: ഓ, ഏത് ഹോസ്പിറ്റലാ ചെയ്തേ?
1: സെക്കന്ദരാബാദ് മൾട്ടി ഹോസ്പിറ്റലില്.
0: സെക്കന്ദരാബാദ്. ഇപ്പൊ എത്ര നാളായി ചെയ്തിട്ട്?
1: രണ്ടു മാസം കഴിഞ്ഞു.
0: രണ്ടു മാസം കഴിഞ്ഞ് ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നില്ലേ?
1: നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാൽഫാവ കൂടെ കാൽമുട്ട് മടങ്ങി വരാനുണ്ട്.
0: അവര് പറയുന്നത് പോലെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം അല്ലേ?
1: ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇപ്പൊ.
0: പതിയെ പതിയെ നടക്കാം.
1: നടക്കാം ഇപ്പൊ.
0: അപ്പൊ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളെല്ലാം പാലിച്ചു പോണം.
1: അതെ.
0: എന്നിട്ട് പഴയതുപോലെ ഓടിച്ചാടിയൊക്കെ നടക്കാൻ പറ്റണം.
1: നടക്കണം.
0: പറ്റും. ഇത്രയൊക്കെ ആയില്ലേ? എല്ലാം ശരിയാവും. ശരി. അപ്പൊ പിന്നെ ഏത് പാട്ട് വേണം?
1: പാട്ടില് ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പഴയ പാട്ടാണ്. ഈ ജീവിതം ഒരു പാരാവാരം എന്നുള്ള ഒരു പാട്ട്. പഴയത്
0: ഈ ജീവിതം ഒരു പാരാവാരം. കാലൊക്കെ വയത്തോണ്ടാണ് ഈ പാട്ട് ചോദിച്ചേക്കണേ?
1: അങ്ങനെയല്ല, രാവിലെ ഇന്ന് ഇടയ്ക്ക് കേട്ട റേഡിയോയില്.
0: അപ്പൊ ഒന്നുകൂടെ കേക്കണോന്ന് തോന്നി. ആയിക്കോട്ടെ. മഹാലക്ഷ്മി ചേട്ടൻ പറഞ്ഞു ജീവിതം, ഈ ജീവിതം ഒരു പാരാവാരം. എന്താ പാരാവാരം എന്ന് പറഞ്ഞാൽ?
1: അതെനിക്കറിയില്ല.
0: പാരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ്. ജീവിതം കടല് പോലെയാണെന്നാണ്. ആർക്കും അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല. ഇങ്ങനെ പരന്ന് അങ്ങനെ കിടക്കുകയല്ലേ. എവിടെയാണ് ഇതിന്റെ ആദ്യം, എവിടെയാണ് ഇതിന്റെ അവസാനം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. അതാണ് ജീവിതം ഒരു പാരാവാരം.
1: അപ്പൊ
0: ചേട്ടനോട് പറയണേ, എന്താണ് പാരാവാരം എന്ന് പറഞ്ഞു കൊടുക്കണേ. ശരി. അപ്പൊ കാലൊക്കെ വളരെ പെട്ടെന്ന് സുഖമായി. നമ്മുടെ അടുത്ത റേഡിയോ ദിനത്തിനൊക്കെ വരാൻ വളരെ ചടുലമായി സ്മാർട്ടായിട്ട് വരാനാവട്ടെ. ശരി.
1: ചേട്ടൻ കഴിഞ്ഞിട്ട്
0: രവിചേട്ടനെ നമ്മുടെ കണ്ണമ്പള്ളിയിലോ? പൈസ വാങ്ങിക്കാൻ തന്നെ രവിചേട്ടൻ തന്നെ വലിയ കുഴപ്പം. ഇനി ചെയ്യേണ്ടവരൊന്ന് ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ആരൊന്ന് വെളിപ്പെടുത്താവും. ചായയൊക്കെ കുടിച്ച് പൈസയെ കൊടുത്തിട്ട് പറയണം, ഞാൻ ചേട്ടനെ കാണാൻ വന്നതാണ്, ഞാൻ ഇന്ന ആളാണെന്ന് അങ്ങോട്ട് പറയണം.
1: അങ്ങനെ
0: ഞെട്ടിപ്പിക്കണം.
1: അതല്ല, അന്ന് നഷ്ടമല്ലേ അവർക്ക്.
0: പിന്നെ പിന്നെ
1: എല്ലാ ആൾക്കാരും പോയി ചാവടിച്ചിട്ടും.
0: ആരാധകരൊക്കെ നല്ലത് തന്നെയാണ്, ആരാധകരും സെലിബ്രിറ്റിയും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിത പ്രശ്നമാണെന്നൊരിതും കൂടെ വേണം. രവിചേട്ടനത് കേൾക്കുന്നുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിലും ഇത് കേട്ടെങ്കിലും നന്നാവട്ടെ. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ച് വളരെ പെട്ടെന്ന് വളരെ സ്മാർട്ടായി ഓടി നടക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ഞാൻ എറണാകുളത്ത് നിന്ന് പറഞ്ഞുണ്ടോ?
0: എറണാകുളത്ത് നിന്ന് സ്വപ്നയാണല്ലേ? ആ, പറഞ്ഞോളൂ സ്വപ്ന, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
1: ശേഷം മാഡം, സുഖം. അങ്ങനെ പോകുന്നു. ഓണം കഴിഞ്ഞു മുമ്പ് വിളിച്ചാണ്, ഓഗസ്റ്റ് 15 വിളിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നേ ഇല്ല. ഭയങ്കര പാട് കിട്ടാൻ.
0: ആ സമയത്താണ് എന്നെ വിളിച്ചിരുന്നത് അല്ലേ?
1: ഓഗസ്റ്റ് 15 ലാസ്റ്റ് വിളിച്ചത്.
0: ഓ, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് വിളിച്ചു. അതിനുശേഷം ഇത്രയും ഗ്യാപ്പ് വന്നു.
1: ഇടയ്ക്ക് വിളിക്കണ്ട, പക്ഷെ കിട്ടണല്ലോ. അതല്ലേ,
0: എന്താ ഇപ്പൊ ചെയ്യാ?
1: ഒരു അങ്ങനെയൊക്കെയാണ്.
0: അവനെ എക്സ്ചേഞ്ച് ബെല്ലും ഒക്കെ വരും ഇതിനകത്തെ.
1: പിന്നെ മാഡത്തിന് സുഖം?
0: ആ സുഖം. സ്വപ്നയ്ക്ക് സുഖമാണല്ലോ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? എങ്ങനെ പോകുന്നു?
1: സ്റ്റിച്ചിങ്
0: അല്ലേ? ഓണത്തിനൊക്കെ ഒരുപാട് സ്റ്റിച്ചിങ് ഒക്കെ കിട്ടിയോ?
1: ഓണത്തിന് നല്ല തിരക്കായിരുന്നു.
0: നല്ല തിരക്ക്. എല്ലാവർക്കും സമയത്തിന് കൊടുത്ത് തീർക്കാൻ പറ്റിയോ? അതാണ് വെറുതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ട് പിടിക്കണ്ടല്ലോ. കാരണം ഓണത്തിനൊക്കെ ഇങ്ങനെ പുതിയതൊക്കെ തച്ചിടാനുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും എല്ലാരും കൊണ്ടുവരുന്നത്.
1: അപ്പൊ
0: നമ്മള് സമയത്തിന് കൊടുത്തില്ലാച്ചാൽ പ്രശ്നാവില്ലേ? ഉറക്കമില്ലാതെ രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്ത് തീർത്തു.
1: കഴിഞ്ഞു കിട്ടിയാ മതിയെന്നുണ്ടായിരുന്നല്ലോ ഓണം.
0: ഓണം ഇപ്പൊ ഓണം വരുമ്പോ ടെൻഷനാണല്ലേ?
1: ഓണത്തിനൊന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിലും തിരക്കായിരുന്നു, കല്യാണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തിരക്ക് തന്നെയായിരുന്നു. ആ ഒരു ചിങ്ങമാസം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെയുള്ള തിരക്കുണ്ടായിരുന്നു. ഇപ്പഴാണ് ഇത്തിരി നല്ല വർക്കുണ്ട്, പെൻഡിങ് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ
0: ആ തിരക്ക് വരട്ടെ. നമ്മളിപ്പോ നമുക്ക് കാശ് വേണ്ടേ?
1: അതെ അതെ.
0: അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ.
1: മീൻസ്
0: നമ്മുടെ ഈ ഹുക്ക് വെക്കുക, ബട്ടൺ ഹോൾ വെക്കുക.
1: നമുക്ക് അവരത്ര ഇതായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവര് അത്ര ഇതായിട്ട് ചെയ്യണില്ല. അപ്പൊ കംപ്ലൈന്റ് വരുമ്പോ പിന്നെ ആൾക്കാര് മടിയും. നമ്മള് തന്നെ ആകുമ്പോ ഞാൻ കുറച്ച് സമയം എടുത്താണേലും നല്ല രീതിയിലാക്കിയേ കൊടുക്കുള്ളൂ. കാരണം കംപ്ലൈന്റ്.
0: ഓ, നമ്മളോട് സ്വപ്നയാണ് ഇപ്പോ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് നിന്ന്. പക്ഷേ കോള് കട്ടായി പോയി. നമ്മളെ ഓഗസ്റ്റ് 15 വിളിച്ചത്. അതിനുശേഷം ഓണവിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കാം എന്ന് കേട്ടിരുന്നതാണ്. പക്ഷേ പലപ്പോഴും കോള് കണക്ട് ആക്കാൻ പറ്റിയില്ല. അപ്പോ ഒരു ഇഷ്ടഗാനം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. അപ്പൊ എറണാകുളത്ത് നിന്നുള്ള നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ് സ്വപ്ന. റേഡിയോ കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട ഒരു ശ്രോതാവാണ്. നമ്മളോടൊരു പ്രിയ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്കത് കേൾക്കാം. അപ്പൊ പോക്കുവയിൽ തത്സമയ പരിപാടി ഒരുപാട് ശ്രോതാക്കൾ നമ്മളോട് വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഈ പോക്കുവയിൽ തത്സമയ പരിപാടി അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് സ്വപ്നയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കോള് കട്ടായി പോയി ഇടയ്ക്ക്. അപ്പൊ ഇലക്കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്നുള്ള മനോഹരമായ ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ

ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. അപ്പൊ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇപ്പോൾ സ്വപ്ന നമ്മളോട് കേൾക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തത്സമയ പരിപാടിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങൾ ഫോണിലൂടെ നമ്മളോട്, മെസ്സേജിലൂടെയൊക്കെ നമ്മളോട് വർത്തമാനം പറഞ്ഞു. വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ജീവിതം എത്ര കഠിനമാണെങ്കിലും ഈ സായനത്തിലെ ചെറിയ കുളിർക്കാറ്റും ഒരു ചൂട് ചായയുടെ മണവും പോലെ നമ്മെ സന്തോഷിപ്പിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും. വരും ദിവസങ്ങൾ പുതിയ പുതിയ വിഷയങ്ങളുമായി, പുതിയ വർത്തമാനങ്ങളുമായി, പുതിയ പാട്ടുകളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അതുവരെ ചുറ്റുമുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമ്മാനിക്കുക, സുരക്ഷിതരായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് പോക്കുകൾ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഈ ഒരു കോളിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. സ്വപ്ന ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കർഷകർക്കുള്ള സംസ്ഥാനതല ജില്ലാതല അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.adh.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ ഒക്ടോബർ 22 മുൻപായി ബന്ധപ്പെട്ട സർക്കാർ മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400508641 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കതൂക്കം അഥവാ DRC നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്ടോബർ 14 മുതൽ 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04-1-3531-7 9497-487-2 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ coconutboard.gov.in സന്ദർശിക്കുകയോ 04-234-7667-2-2-7-7-2-6-7 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 15 മൃഗസംരക്ഷണ കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04-9-1-2-8-1-5-4-5-4 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ടെസ്സ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ടെസ്സ കെ എബ്രഹാം നഗരത്തിലെ ഏതോ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എന്ന രീതിയിൽ നമുക്കൊക്കെ സുപരിചിതമായ നാമധേയം ടെസ്സ കെ എബ്രഹാം. എന്നാൽ ഈ പേര് മലയാള ചലച്ചിത്രത്തിൽ അടയാളം ചെയ്ത് ആസ്വാദകരുടെ അന്തരംഗങ്ങളിൽ ഒരു നടുക്കം തന്നെ ഉളവാക്കുന്ന വിധം പ്രകാശമാനമാക്കിയത് ആഷിഖ് അബുവാണ്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ സദാചാരത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടാതെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വാസനകളെക്കുറിച്ചും ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്ത സംഘർഷങ്ങളെക്കുറിച്ചും സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചിത്രം. നമുക്കു ചുറ്റുമുള്ള ലോകവും മാറുന്നു, മാറുന്ന ലോകത്തെ നിർവചിക്കുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് ചിത്രം പ്രസക്തമാവുന്നത്. മനുഷ്യപ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യവും വർത്തമാന ജീവിതത്തിന്റെ തകർച്ചയും ചലച്ചിത്രം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നു. ജീവിതം കൂടുതൽ ഹിംസാത്മകമായതുകൊണ്ട് അപ്രതീക്ഷിതമായ കടന്നാക്രമണങ്ങളെ നേരിടാൻ ഏകാഗിയായ ടെസ്സ എന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ നേളുകളെപ്പോലും യാഥാർത്ഥ്യമാണെന്ന് അവൾ വിശ്വസിച്ചു. ഭാവിയെപ്പോലെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവൾക്കില്ല. നിസ്സഹായതയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അവൾ ഉണർന്നെണീക്കുന്നത് ഒരു പ്രതികാരദാഹിയായിട്ടല്ല, പകരം പെണ്ണിന്റെ സഹനം ഒരു ദൌർബല്യമായി കാണരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലായാണ്. അതുകൊണ്ടാണ് ടെസ്സ കെ എബ്രഹാം എക്കാലത്തും ശക്തികേന്ദ്രമായ ഒരു സ്ത്രീ കഥാപാത്രമായി നിലനിൽക്കുന്നത്.

0: വിദേശത്ത് നഴ്സിംഗ് ജോലിക്ക് ശ്രമിക്കുന്ന അനേകായിരം കോട്ടയംകാരായ പെൺകുട്ടികളിൽ ഒരാളാണ് ടസാക്കെ എബ്രഹാം. കാനഡയിലേക്കുള്ള ജോലി തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അവൾ റിക്രൂട്ട് ഏജൻസി നടത്തുന്ന സിറിൽ സി മാത്യുവിന്റെ അടുക്കലെത്തുന്നത്. കാനഡയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുത്ത ശേഷം അവർ തമ്മിൽ സുഹൃത്തുക്കളാകുന്നു. അവൾ സിറിലിന് സന്തോഷ സൂചകമായി പാർട്ടി നൽകാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതകൾ മാത്രമുള്ള ടെസ സിറിലിന്റെ പ്രത്യക്ഷത്തിലുള്ള നിഷ്കളങ്കമായ ചിരിയിൽ തന്റെ മനസ്സിന്റെ താക്കോൽ അയാൾക്ക് നൽകുന്നു.
1: അപ്പൊ 2012 ശരിക്കും ലോകം അവസാനിക്കും?
2: ലോകം അവസാനിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിസംബറോടെ പല മാറ്റങ്ങളും നടക്കും. അതെന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. But our planet is not going to be the same after 2012.
1: Ayyo. Appa cheyanalla adukku pettana cheythu irukkanam.
2: Correct. End office varuna pala pengutigalum parayunnathu nurse jolly or thankless job aanu.
1: Aanu. Enikku engana onnittilla. Jolly cheyanana athana nanni. Chelappa nalla tipsum kittum. Kaashana avashala samayane vaangiy cheyyum. Kochile mudhile njan aaravunnulla kaaryathil enikku oru samshayam undayirunnilla. ഞാൻ ജനിച്ചതേ നഴ്സാൻ വേണ്ടിയാ. സിറിലും ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല, പക്ഷേ
2: എന്റെ അമ്മ ഒരു നഴ്സായിരുന്നു.
1: നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പോയി പരിചയതാ. അപ്പൊ തോന്നി ഇഷ്ടാണെന്ന്, ഇപ്പൊ തോന്നുന്നു വിവരക്കേടാണെന്ന്.
2: എന്തായിരുന്നു അയാളുടെ പേര്?
1: ബെന്നി. നല്ല ആളാണെന്ന് തോന്നി. അതുവരെ എനിക്കറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല.
2: എനിക്കും ആദ്യം മുതലേ പറഞ്ഞു തോന്നിയ ഒരു കാര്യമുണ്ട്.
1: തന്നെയല്ലേ ഞാനും പറയുന്നത്.
2: ഭാവിയല്ല, ഭാവി. ഭാവി.
1: ഭാവി.
2: ഭാവി.
1: അതുതന്നെയല്ലേ ഞാനും പറയുന്ന ഭാവി.
2: ശരിയാ.
1: എന്നാണേ
2: ബ്യൂട്ടിഫുൾ.
1: അതുതന്നെയല്ലേ ഞാനും പറയുന്നത്.
2: ഓക്കെ, കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്.
0: അടുത്ത സ്റ്റെപ്പിൽ കല്യാണം എന്ന സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലിചാടി എന്ന പേരുമായി നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സിറിലിനോട് പറയാതെ ഒരു മനസമാധാനവും കിട്ടുന്നില്ല. ടെസ സിറിലിനോട് ഒരു കാമുകനോടൊന്നു പോലെ മനസ്സ് തുറന്ന് സംസാരിച്ചു. വെളുത്തു കാണുന്നതെല്ലാം പാലാണെന്നും ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ലവരാണെന്നും ടെസ ഒരിക്കൽ കൂടി വിശ്വസിച്ചു. കാനഡയിലേക്ക് പോകാൻ ഇനി കുറച്ചു ദിവസം കൂടിയേയുള്ളൂ. അതുവരെ സിറിലിന്റെ ഒപ്പം താമസിക്കാൻ ടെസ തീരുമാനിച്ചു. ബാർ ഹോട്ടലിൽ വെച്ച് ടെസയെ സ്പർശിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ സിറിൽ മർദ്ദിച്ച ശേഷം ടെസയെയും കൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലമിട്ടു. പിറ്റേ ദിവസം സിറിൽ വീട്ടിൽ വന്നില്ല. വിഷമിച്ചു നിൽക്കുന്ന ടെസയുടെ അടുക്കിലേക്ക് സിറിലിന്റെ ബോസ് ഹെഗ്ഡേ എത്തുന്നു. സിറിൽ തന്റെ ഫാം ഹൌസിൽ സുരക്ഷിതനായി ഉണ്ടെന്നും

0: രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങു വരുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ടയാൾ ടെസയെ തലക്കടിച്ചു വീഴ്ത്തി ബലാത്സംഗം ചെയ്തു. തലയിൽ 3 സ്റ്റിച്ചുണ്ട്. വിരൽ ഒടിയുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ടെസയുടെ അടുക്കൽ സിറിൽ പൊട്ടിത്തെറിച്ചു.
1: Like I said, I've spoken to them. I need your support. Come on, Cyril is my boy. Talk to them and update me. Please, Sulpa, adjust Madi. Call me back.
2: Sir, Cyril.
1: Innala payyamaru aayittu oru incident undayille. Cyril geri adichathu Karnataka Rakshana Vedhiyude secretary-yude maganeyanu. Avarippa avante kai vettan nadakkuva. You don't panic, ma. This is the way they talk. സംഭവം ഇപ്പൊ ഡിസ്കസ് ചെയ്ത് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടു ദിവസവും മാറി നിൽക്കുന്ന സേഫ്. സിറിൽ ഇപ്പൊ എന്റെ ഫാം ഹൗസിലുണ്ട്. അവിടെ കവറേജ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഫോണിൽ കിട്ടത്തില്ല. ഐ വിൽ കോൾ ദി ലാൻഡ് ലൈൻ. ഹലോ ഹലോ, സിറിലേക്ക് ഫോൺ വിട്.
2: ഹലോ സിറിൽ.
3: കാര്യങ്ങളൊക്കെ എത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: ഞാൻ ആകെ പേടിച്ചു പോയി സിറിൽ.
3: ഐനോ. ഇപ്പൊ ഹെഗ്ഡേ സാർ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടു ദിവസത്തിനകം വീട്ടിലേക്ക് വരാം. ഓക്കെ.
2: കൈ എങ്ങനെയുണ്ട്?
3: ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഐ ആം ഫൈൻ. നീ പേടിക്കാതിരിക്കേ, രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം. You take care.
2: Sir. I love you.
4: Tessa is our kid. Cyril matured ആയി ഈ സിറ്റുവേഷനെ കാണണം. തനിക്ക് സംഭവിച്ചത് ഒരു വലിയ ഡിസാസ്റ്റർ അല്ലെന്ന് ടെസ്സയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സിറിലാണ്. നമ്മുടെ ഡോക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ് കുറച്ചു പേർക്ക് മാത്രമേ ഈ ഇൻസിഡന്റിനെ പറ്റി അറിയൂ. കാനഡയ്ക്ക് വിസ കൺഫേം ആയി ടിക്കറ്റ് വന്നിരിക്കുന്ന ഈ സമയത്ത് ടെസ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. പുറത്തതറിഞ്ഞാൽ മീഡിയാസൊക്കെ ഹോസ്പിറ്റലിന്റെ ഗുഡ്വില്ലിനെ പറ്റി മാനേജ്മെന്റ് കൺസേൺഡ് ആണ്. നോ നോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്.
3: താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്.
2: സിറിൽ, ടെസയുടെ തലയിൽ 3 സ്റ്റിച്ചുണ്ട്. അവളുടെ വിരൽ ഒടിഞ്ഞിരിക്കുക. ശരീരം മുഴുവൻ കടി കിട്ടിയ പാടുകളും ഉണ്ട്. അവസ്ഥയിൽ അവൾക്ക് ആവശ്യം നിന്നെയോ? നീ അത് മനസ്സിലാക്കി അവളുടെ അടുത്തൊന്ന് ചെന്നിരിക്കുക. പ്ലീസ്, പ്ലീസ്.
5: എല്ലാരും എന്നോട് പറഞ്ഞു പ്രാക്ടിക്കൽ ആവാൻ, എനിക്ക് പറ്റില്ല പ്രാക്ടിക്കൽ ആവാൻ.
2: പ്ലീസ് സിറിൽ, പോകുന്നത് വരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പുള്ളൂ. ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ള വഴി ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്.
5: ഇതൊക്കെ എങ്ങനെ നോർമൽ ആവാൻ പറ്റുന്നു സാർ? മനസ്സിൽ നല്ല മുഖം പോകുന്നില്ല.
2: കണ്ണടയ്ക്കുമ്പോ വേദന ശിഖരൻ എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റും, അറിയോ?

0: കുറച്ചു ദിവസത്തിന് ശേഷം ടെസ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആലിംഗനത്തിൽ അമർന്നു നിന്നുകൊണ്ട് സിറിൽ ഹെഗ്ഡേക്ക് മെസ്സേജ് അയച്ചു, ടെസ റെഡിയായിരിക്കുന്നു. സിറിൽ ഇല്ലാത്ത സമയം ഹെഗ്ഡേ പൂച്ചെണ്ടുമായി അവിടെ എത്തി. ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. പോകാൻ നേരം അയാൾ ടെസയോട് ചോദിച്ചു, ഒരിക്കൽ കൂടി ശാരീരികമായി ബന്ധപ്പെടാൻ അവസരം നൽകുമോ എന്ന്. ഭയന്നു നിലവിളിച്ച ടെസയെ അയാൾ വീണ്ടും ബലാത്സംഗം ചെയ്തു. കാനഡയിലേക്ക് പോകാതെ ഹെഗ്ഡേയുടെ പ്രതികാരം ചെയ്യണം എന്ന ചിന്തയാണ് ടെസയ്ക്ക്. ടെസയുടെ ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് സിറിൽ പോലീസിനെ അറിയിച്ച് അവളെ ജയിലിലടച്ചു. ജയിലിൽ വച്ച് സുബൈദ എന്ന തടവുകാരിയിൽ നിന്ന് സിറിലിനെയും ഹെഗ്ഡേയും പറ്റി ടെസ മനസ്സിലാക്കുന്നു. പെൺകുട്ടികളെ പ്രണയിച്ചു വലയിലാക്കി ഉന്നതർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിക്കുന്ന ആളാണ് സിറിൽ എന്ന തിരിച്ചറിവിൽ ടെസ തകർന്നുപോയി. സുബൈദയുടെ സഹായത്തോടെ ടെസ ജാമ്യത്തിലിറങ്ങി. ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിനേശൻ എന്ന ബിസിനസ്സുകാരൻ ഹെഗ്ഡേയോട് പ്രതികാരം ചെയ്യാൻ ടെസയെ സഹായിച്ചു. വരിഞ്ഞുകെട്ടി കാലിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചാണ് അവൾ ഹെഗ്ഡേയെ കൊന്നത്. പ്രാർത്ഥന എന്ന പേരിൽ ഒരു മോഡൽ ഗേളിന്റെ വേഷത്തിൽ സിറിലിന്റെ അടുക്കലെത്തിയെങ്കിലും ടെസ പിടിക്കപ്പെട്ടു.
1: ടെസ, ഉനക്ക് ഇതെല്ലാം സേരത്തിക്ക് വെളിയിൽ ഒരു ഹെൽപ്പ് വേണം. എന്നോട് ഫ്രണ്ട് ദിനേഷ് ഓർത്താർക്കാം, അറിമുഖപ്പെടുത്തി
2: വെക്കറേ. എന്തായാലും കുറച്ചുനാൾ ജയിലിൽ കിടന്നു വെറുതെ ആയില്ല. ചെയ്യുമ്പോ നീറ്റ് ആയിട്ട് ചെയ്യണം, നാച്ചുറൽ ഡെത്ത് ആയിട്ട് തോന്നണം. സുബൈദ പഴയൊരു ഫ്രണ്ടാ, അയൽ ഹെൽപ്പ് ചെയ്യൂ.
3: ഒന്നും വെറുതെ വേണ്ട.
2: ഒന്നും വെറുതെ കിട്ടില്ല ടെസ, കുറച്ചൊക്കെ പ്രേമിക്കണം. മനുഷ്യരെല്ലാവരും എപ്പോഴും പ്രേമിക്കണം. എത്ര പേരെ പ്രേമിക്കാമോ അത്ര പേരെ പ്രേമിക്കണം.
3: ജിൻസി വിളിക്കാറുണ്ടോ?
2: യെസ്, ഇടയ്ക്ക് വിളിക്കും.
3: ഞാൻ ജിൻസി അല്ല. രണ്ട് പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ട് ഡ്രഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയവളാ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തപ്പോ വരുന്നൊരു ധൈര്യമല്ലേ, അത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലിപ്പോ.
2: Everything's fine.
4: Yeah, everything's fine. I'll talk to you later, yeah? Bye.
5: That'll be your last phone call.
4: Why?
5: There's no network coverage after this. Even if you scream, no one will hear you.
4: Are you gonna make me scream?
5: You wanna scream? Come in. What's happening here?
4: No one's gonna hear you, even if you scream. Have fun.
5: I'm a patient. I'm not all right. ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നേഴ്സ് അല്ലേ? യു ഷുഡ് ബി നോയിങ് ഇറ്റ്. നിനക്കറിയാമല്ലോ അത്. I'm a patient. ഞാൻ രോഗിയാണ്. Please don't hurt me. Please don't hurt me.
3: നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം.
1: ടെസയുടെ അഭിനയത്തിൽ അയാൾ വിശ്വസിച്ചു. രാത്രിയിൽ സിറിൽ കഴിച്ച മദ്യത്തിൽ ഉറങ്ങാനുള്ള മരുന്ന് കലർത്തിയ ശേഷം അയാളുടെ ലിംഗം അവൾ മുറിച്ചു മാറ്റി. സിറിലിനെ എന്തു ചെയ്യണമെന്ന് അവൾ കുറെ ആലോചിച്ചു. അയാളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുപോലും ആലോചിച്ചു. എന്നിട്ടും ഇതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അയാൾക്ക് മരുന്ന് നൽകി മുറിവ് സുഖപ്പെടുത്തിയ ശേഷം അവൾ കാനഡയിലേക്ക് പോയി. അതിനു മുൻപ് സിറിൽ തന്നോട് ചെയ്തതെന്തെന്ന് അവൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പ്രാർത്ഥന എന്ന പേരിൽ വേഷം മാറിയെത്തി പിടിക്കപ്പെട്ടപ്പോൾ അവൾ വിചാരിച്ചു അത് തന്റെ അന്ത്യമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്കാണ് വേഷം കെട്ടി വരുന്നതെന്ന് അവൾ ആലോചിച്ചില്ല. സിറിൽ അവളെ കൊല്ലാതെ വിട്ടത് അയാളുടെ ഉള്ളിലെവിടെയോ ഇപ്പോഴും അവൾ ഉള്ളതുകൊണ്ടാണ്. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തയായ പുതിയ ടെസയെ സൃഷ്ടിച്ചത് സിറിൽ തന്നെയാണ്. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവളെ ജയിലിലേക്ക് അയച്ചതാണ്. അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് മുറിവേറ്റ, മരണം മുന്നിൽ കണ്ട, കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങളെയാണ്. അപ്പോൾ അവൾക്കും തോന്നി ഇതൊക്കെ തന്നെ കൊണ്ടും പറ്റുമെന്ന്. ടെസയ്ക്ക് നഷ്ടപ്പെട്ടത് അവളെ വിറ്റുതിന്ന ഒരുത്തനെയാണ്. പക്ഷേ സിറിലിന് നഷ്ടപ്പെട്ടത് അവനെ സ്നേഹിച്ച ഒരാളെയാണ്.

0: അതിജീവിക്കാനുള്ള ടെസയുടെ വാശിയാണ് പുതിയ കരുനീക്കങ്ങൾക്ക് അവളെ പ്രേരിപ്പിച്ചതും ഒരു പുതിയ ടെസയെ സൃഷ്ടിച്ചതും. മനസ്സിനേറ്റ മുറിവ് ഒരു പ്രചോദനമാണ്. വ്യവസ്ഥാപിത വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ധീരചിന്ത ടെസ പ്രകടിപ്പിക്കുന്നു. രണ്ട് വിഭിന്ന ജീവിത സംസ്കാരങ്ങളുടെ ചിഹ്നങ്ങൾ സിറിലിന്റെയും ടെസയുടെയും വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. സിറിലിന് നേഴ്സ് എന്നുള്ളത് പുരുഷന് ഏതവസരത്തിലും ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. എത്ര വന്നാലും നീയൊരു നേഴ്സാ, നീ വെറും പെണ്ണാ. സിറിലിന്റെ വാക്കിന്റെ പിന്നിൽ ഒരു തകർന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചീയുന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണവ. ഉറക്കത്തിൽ സിറിലിന്റെ ലിംഗം മുറിച്ചു മാറ്റിയ ശേഷം അരികിൽ കാത്തിരുന്ന ടെസ ഒട്ടും രസിക്കാത്ത ജീവിത സത്യങ്ങൾ പറയുന്നു.
1: Good morning.
2: No. It's good afternoon, Cyril. Hangover alla. Cyril ippa sedated aanu. ഇന്നലത്തെ അവസാന ഗ്ലാസിൽ ഷാംപെയിൻ മാത്രമായിരുന്നില്ല. മയക്കത്തിൽ ഞാൻ സിറലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. മെഡിക്കൽ ടേംസിൽ ഇതിന് പീനക്ടമി എന്ന് പറയും. യൂറിനേറ്റ് ചെയ്യാനൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വിഷമമുണ്ടാവും, പിന്നെ ശീലാക്കുള്ളു. അധികം അനങ്ങരുത്. രണ്ട് ലെയർ സ്റ്റിച്ചുണ്ട്. ലോക്കൽ അനസ്തീഷ്യ എഫക്റ്റ് എന്തായാലും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും അല്ലേ? വേദന മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ? വികാരം ഉണ്ടാവും നിനക്ക്, പക്ഷെ നീ സെലിബ്രേറ്റ് ചെയ്ത് ബിസിനസ് ആക്കിയ സെക്സിനെ നിനക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നീ ഇനിയൊരു പെണ്ണിന്റെ മുന്നിൽ നിൽക്കില്ല. ഹലോ,
3: എന്തായി? കഴിഞ്ഞില്ലേ?
2: ഇല്ല, സിറിൽ എന്നോട് ചെയ്തത് എന്താന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാതെ ഇത് തീരില്ല. ഞാൻ വിളിക്കാം. കഴിച്ചോ? ആന്റിബയോട്ടിക്സ് ആണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനോ? വേണ്ടേ?
4: എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം?
2: അല്ല, എന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം. ഈ മുറിവ് മാറുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഐ ടേക്ക് ഗുഡ് കെയർ ഓഫ് യു. ഒന്നില്ലേലും ഞാനൊരു കോട്ടയംകാരി നേഴ്സല്ലേ. നീ എപ്പോഴും ഒരാളെ കൊല്ലണ കാര്യം പറഞ്ഞില്ലേ?
4: എനിക്ക് അയാളെ കൊല്ലണം.
2: അയാളെ ഞാൻ കൊന്നു.
4: യു എൻജോയിങ് ദിസ് റൈറ്റ്?
2: നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? ജീവിതത്തിൽ ആദ്യം ഈ കാര്യങ്ങൾ കൺട്രോളിലല്ലാതെ വരുമ്പോ ദേഷ്യം വരും.
4: നിനക്കെന്നെ മനസ്സിലായിട്ടില്ല?
2: മനസ്സിലായിട്ടുണ്ട്. യു ആർ എ പിംപ്. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചവൻ.
4: അതെ, ഒരുപാട് പേരെ. ഇനി ഞാൻ ചെയ്യും. This is my money. എന്നെ ഇങ്ങനെ ആക്കിയിട്ട് നീ ജീവനോട് ഇവിടുന്ന് പോകും തോന്നുന്നുണ്ടോ?
2: എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ പോയി ജീവിച്ചിരിപ്പില്ല സിറിൽ.
5: സിറിൽ സാറ്, വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്.
2: ഞങ്ങൾ കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. സിറിൽ നല്ല ഉറക്കത്തിലാണ്. രണ്ടു ദിവസം എന്തായാലും ലീവിലായിരിക്കും.
6: അല്ല,
2: ദൈവം എന്റെ കൂടിയാ സിറിൽ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നതിന്റെ വിശ്വാസം കൊണ്ടാ ഇന്നലെ നീ എന്നെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ അവസാനമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്ക് ആ വേഷം കിട്ടി വരുന്നതെന്ന് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ നീ എന്നെ കൊന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ സിറൽ? നിന്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോഴും ഞാനുണ്ട്. നിനക്കെന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ സിറൽ? ഇപ്പൊ നിന്റെ മുന്നിലിരിക്കുന്ന ടെസ്സ ഉണ്ടാക്കിയത്

0: എനിക്ക് അയച്ചതാ. ഞാൻ ചുറ്റും നോക്കിയപ്പോ മുറിവേറ്റ മരണം മുന്നിൽ കണ്ട് കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. ഇപ്പൊ എനിക്കും പറ്റുന്ന എനിക്ക് വിശ്വാസമായി.
1: ജീവിതം ഒരു സ്വർഗവും താൻ അതിലെ ഒരു മാലാഖയുമാണെന്ന് ടെസ വിചാരിച്ചിരുന്നു. സിറിലിന്റെ വശീകരിക്കുന്ന ചിരിയുടെ പിന്നിലെ അപരിചിത ഭാവം ടെസയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. സിറിലിന്റെ ചിരിയിൽ മനുഷ്യന്റെ കപടമുഖത്തിന്റെ മുഴുവൻ ഭാവങ്ങളും തെളിഞ്ഞു കാണാം. ഒരു സന്ദേഹത്തിന്റെ നിഗൂഢതയും അതിലുണ്ട്. തത്വവിചാരത്തിന്റെ യുക്തിക്കപ്പുറമുള്ള ആഴമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ചിത്രം കടന്നുപോകുന്നു. കത്തിത്തീരുന്ന ജീവിതത്തിന്റെ പുക ഈ കഥയിലുണ്ട്. കോടിപ്പോയ ഒരു ചിരിയുടെ ദുരന്ത കാളിമയും ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. ഹെഗ്ഡേ ടെസയോട് പറയുന്നു, ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നഴ്സല്ലേ? ടെസ പറഞ്ഞു, നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ. കവറിൽ കോബ്രയാണ്, അധികം അനങ്ങിയാൽ അത് കൊത്തും. വിഷം ബാധിക്കുന്നത് ശ്വസിക്കാൻ സഹായിക്കുന്ന ഡയഫ്രത്തിനെയാണ്. ശ്വാസം മുട്ടിയാണ് മരിക്കുക. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. കൊത്തി പേടിക്കരുത്, ബ്ലഡ് പ്രഷർ കൂടിയാൽ മരണം പെട്ടെന്നുണ്ടാവും. എനിക്കറിയാം നീ പേടിച്ചു. ഇനി ഞാനിവിടെ ഇരുന്ന് നീ മരിക്കുന്നത് കാണും. അയാൾ മരിക്കുമ്പോൾ ടെസ അയാളുടെ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിസ്സഹായ അവസ്ഥയിൽ ഹെഗ്ഡേ ടെസയെ രണ്ടാമട്ടവും ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ, എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാവട്ടെ. ആ നിസ്സഹായത ഹെഗ്ഡേയുടെ മരണത്തിനു മുന്നിൽ വേറൊരവസ്ഥയിൽ പ്രതികരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ടെസ വെറുതെ ഒരു കഥാപാത്രമാവുകയല്ല, കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. അതുകൊണ്ട് തന്നെ തിരശീലയിൽ നിന്ന് ടെസ മാഞ്ഞുപോയാലും ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോവുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. എന്റെ ഒരു സുഹൃത്ത് വിവാഹമോചിതയാണ്. അവർക്കൊരു പ്രണയമുണ്ടായി. അതറിഞ്ഞ അവരുടെ ഒരു ബന്ധു ചോദിച്ചത് ഇവർക്കത് എന്തിൻ്റെ കേടാണ് എന്നാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരല്ലേ, മര്യാദയ്ക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് മര്യാദ കേടാണോ? മക്കളും ചെറുമക്കളും ഒന്നും അവരുടെ കൂടെയില്ല, വല്ലപ്പോഴും വരും. അങ്ങനെ അതിഥികളായി വരുന്ന അവരിൽ നിന്ന് ഇവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? എന്ത് സുരക്ഷിതത്വമാണ് കിട്ടുന്നത്? പ്രണയമുള്ള ആളോടൊപ്പം താമസിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. അതറിഞ്ഞ് അവരുടെ ഒരു മകൻ എന്തൊക്കെയോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ നാണം കെടുത്താനാണോ ഉദ്ദേശ്യം എന്ന് ചോദിച്ചു. അമ്മയ്ക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവുന്നത്, മകൻ എങ്ങനെയാണ് നാണക്കേടാവുന്നത് എന്നെനിക്കിന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ അമ്മയോ അമ്മുമ്മയോ ആയാൽ അവർ പ്രണയിക്കാനേ പാടില്ലെന്ന് പറയുന്നതാണ് മര്യാദയെങ്കിൽ അത് മൂടുപടമിട്ട കപട മര്യാദയാണ്. അല്ലാതെന്ത് പറയാൻ അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

അച്ഛനോ അമ്മയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അതൊന്നും ഒരു പ്രശ്നമേയല്ല എന്ന് കരുതുന്ന മക്കളുണ്ട്. അതേസമയം അച്ഛനൊരു കൂട്ടുവേണം, അന്വേഷിച്ചോട്ടെ, അതുമല്ലെങ്കിൽ അമ്മ മറിച്ചൊന്നും പറയരുത്, ഞങ്ങൾ മാട്രിമോണിയലിൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന മക്കളുമുണ്ട്. പ്രണയം മറ്റെല്ലാം പോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും മനുഷ്യന് ആവശ്യം വേണ്ടൊരു തീവ്ര വികാരമാണ്, മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഭാവതലങ്ങൾ മാറുന്നു എന്നു മാത്രം. കൗമാരത്തിൽ ഒരാളിനുള്ള പ്രണയമായിരിക്കില്ല വാർദ്ധക്യത്തിൽ എന്നു മാത്രം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എത്രയോ പേർ പ്രണയിക്കുന്നു. ചിലർ പ്രകൃതിയെ പ്രണയിക്കുന്നു, ചിലർ മൃഗങ്ങളെ പ്രണയിക്കുന്നു, മറ്റു ചിലർ പക്ഷികളെ, പൂക്കളെ, യാത്രകളെ, എഴുത്തിനെ, കലകളെ, റേഡിയോയെ, പാട്ടിനെ. എങ്കിലൊരു പുരുഷനെ സ്ത്രീയെ പ്രണയിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു പാട്ട് കേൾക്കാം.

മധ്യവയസ്സിലോ മറ്റോ ഒറ്റയ്ക്കായി പോകുന്നവരുടെ ഏകാന്തതയും സങ്കടങ്ങളും ഒരുപക്ഷെ അവരെ ചുറ്റി നിൽക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലായി എന്നു വരില്ല. അവർക്ക് അവരുടെ കാര്യമാണ് പ്രധാനം. മകൻ പറയുന്നത്, അമ്മയ്ക്കൊരു കൂട്ടുകാരനുണ്ടായാൽ ഞാനെങ്ങനെ ഭാര്യയുടെ ബന്ധുക്കളുടെ മുഖത്തു നോക്കും എന്നാണ്. അച്ഛനൊരു കൂട്ടുകാരിയുണ്ടായാൽ ഞാനെങ്ങനെ തല ഉയർത്തി നടക്കും എന്നാണ്. അച്ഛൻ ഇപ്പോഴും പൂതി തീർന്നിട്ടില്ല അല്ലേ എന്നാണ്. ഈ ചോദ്യങ്ങളൊന്നും ഒരു വികസിത സമൂഹത്തിൽ ഉണ്ടാവില്ല. നമ്മളും അവരും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. നമുക്ക് രതി പാപമാണ്, ഭക്തിയാണ് പ്രധാനം. മധ്യവയസ്സിലെങ്ങാനും ഇണമരിച്ചുപോയാൽ പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊള്ളണം. പക്ഷെ ഇതൊന്നും പുതിയ പിള്ളേരിൽ നടപ്പില്ല കേട്ടോ. അവർ ചോദ്യങ്ങൾ ചോദിക്കും, ജീവിതത്തെ പ്രായോഗികമായി കാണും. വരും തലമുറയിൽ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഒരു പാട്ട് കേൾക്കാം.

ശരിക്കും മധ്യവയസ്സ് കഴിയുമ്പോഴാണ് സ്നേഹം പൂക്കുകയും അത് അതിൻ്റെ അനന്തമായ നീലാകാശത്ത് ചേരുകയും ചെയ്യുന്നത്. ആകാശം അജ്ഞാതവും അനാദിയുമായി തുടരുന്നതുപോലെ നിത്യമായ സ്നേഹത്തിൽപ്പെട്ട് മനസ്സ് സ്വതന്ത്രമാവുക തന്നെ വേണം. കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരുമായി ഇനി ആരെ കാണിക്കാനാണ് ഒരുങ്ങുന്നതും വൃത്തിയായി നടക്കുന്നതും എന്ന് ചോദിക്കുന്ന കുലധർമ്മിണികളായ സ്ത്രീകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറന്നുപോകരുത്. അവരോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഇതുവരെ ഒരുങ്ങിയത് ആരെയെങ്കിലും കാണിക്കാനാണോ? വൃത്തിയായി നടക്കുന്നതും ഒരുങ്ങുന്നതും ആരെയെങ്കിലും കാണിക്കുന്നു എന്നതിനപ്പുറം സ്വയം മതിപ്പുണ്ടാവുക എന്നതുകൂടിയല്ലേ? അതും അങ്ങനെ നിൽക്കട്ടെ. യൂകാമും ഹൈ റെസൊല്യൂഷൻ ക്യാമറയും സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കുന്നു എന്നും മറന്നുപോകരുത്. മുഖം മിനുക്കൽ ഭർത്താവിന് വേണ്ടി മാത്രമല്ലെന്നും സമൂഹത്തിന് മുന്നിലെ തന്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണെന്നും സ്ത്രീകൾ തിരിച്ചറിയുന്നുണ്ടെന്നും മറന്നുപോകരുത്. ഒരു പാട്ട് കേൾക്കാം.

എന്താണ് ചില ബന്ധങ്ങളുടെ നിർവചനം? അത്ര എളുപ്പമല്ല ചിലർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയാതെ വരുന്ന ചില ബന്ധങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ അടയാളപ്പെടുത്തലുകളൊന്നുമില്ലാതെ തുടരുന്നത് തന്നെയാണ് നല്ലത്. ഒരമ്മ എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ കയ്യിലൊരു കടലാസുണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിന്റെ മക്കൾ പോലും സ്നേഹിക്കുന്നില്ല എന്നെനിക്കുറപ്പുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ എത്ര വർഷം ജോലി ചെയ്തു. നീയിപ്പോൾ ഒറ്റയ്ക്കാണ്, ഞാനും. സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നതുപോലെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നമുക്കൊരുമിച്ച് യാത്ര ചെയ്തുകൂടെ എന്ന് സ്വന്തം കാമമില്ലാത്ത കാമുകൻ. 60 കഴിഞ്ഞ ആ ടീച്ചറിന്റെ കണ്ണുകളിൽ ഒരു ചോദ്യചിഹ്നം കൊരുത്തു കിടക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു തന്നെ ആ മാഷിന് മറുപടി എഴുതാൻ ഞാൻ പറഞ്ഞു. മറുപടിക്കിടയിൽ ഇനി ഇത്തിരി കാമുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നെഴുതാൻ മറക്കരുതെന്നും ഞാൻ ടീച്ചറിനെ ഉപദേശിച്ചു. ടീച്ചറും മാഷും സന്തോഷത്തോടെ പ്രണയഭരിതരായി ശംഖുമുഖം കടപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടു. മാഷിൻ്റെ മകൻ എനിക്കയച്ച രോഷം കലർന്ന വാട്സാപ്പ് സന്ദേശം ഞാൻ 100 കഷണങ്ങളായി കടലിലേക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഒരു പാട്ട് കേൾക്കാം.

ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറൊന്നില്ല. അനാവശ്യമായ മര്യാദകളും അതിനു മുകളിൽ വെച്ച് കെട്ടുന്ന ധർമ്മങ്ങളും ഭാവനകൾ മാത്രമാണ്. യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ സ്വതന്ത്രമായി ശ്വസിക്കണം. വിലക്കുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ആനന്ദം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒറ്റപ്പെടലിനേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, വിധവകളും വിധുരരും മാട്രിമോണിയൽ കോളത്തിൽ കൂട്ടുകാരെ അന്വേഷിക്കുന്ന കാലം എന്നാണ് വരിക എന്നത്. അതിന് അധികകാലം വേണ്ടി വരില്ല. ഒരു പാട്ട് കേൾക്കാം.

കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും. രസകരമായ സംഭവങ്ങൾ, ദുഃഖകരമായ സംഗതികൾ, വിചിത്രമായ കാര്യങ്ങൾ. ഒരിക്കൽ രണ്ട് മധ്യവയസ്കർ ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. പേരക്കുട്ടിയാണ്. അമിത വികൃതി ഉണ്ടാക്കുന്നു എന്നതാണ് പ്രശ്നം. കുറച്ച് വർഷങ്ങൾ കുട്ടിയുടെ അച്ഛനും അമ്മയുമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. കുട്ടി അപ്പൂപ്പനെ അച്ചാച്ചനെന്നും അമ്മൂമ്മയെ അമ്മാമയെന്നുമാണ് വിളിച്ചത്. ഞാൻ ചോദിക്കാതെ തന്നെ അവർ പറഞ്ഞു, എനിക്കൊരു മകൻ, ഇവൾക്ക് ഒരു മകൾ. അവർ കല്യാണം കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്, ഇവളും വീട്ടിലൊറ്റയ്ക്ക്. പിള്ളേരുടെ വിവാഹം കഴിഞ്ഞ് അവർ ഡൽഹിയിലോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കേരള എക്സ്പ്രസ്സിൽ ഒരുമിച്ചാണ് പോയത്. തിരിച്ചു വന്നതും ഒരുമിച്ച്. പേട്ടയിൽ ഇറങ്ങി ഓട്ടോ വിളിക്കുമ്പോൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച ഞങ്ങൾ ഇന്നോളം ഒരുമിച്ച് തന്നെയാണ്. പ്രണയമായ ആർദ്രമായി ഒരുമിച്ച്. അന്ന് അത് കേൾക്കുമ്പോൾ ആ ഞായറാഴ്ചയ്ക്ക് കുറെ കൂടി സൗന്ദര്യമുണ്ട് എന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. എത്ര നല്ല വാക്കുകൾ, പ്രണയമായ ആർദ്രമായി ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടു പേർ. ഒരു പാട്ട് കേൾക്കാം.

ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കുറച്ചുനാൾ കഴിഞ്ഞ് മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ അത് ഭർത്താവിനോട് കാണിക്കുന്ന നീതികേടാണെന്ന് വിശ്വസിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അങ്ങനെ വിശ്വസിച്ചു വച്ചിരിക്കുന്ന സമൂഹവുമുണ്ട്. ചിതയില ചൂടാറിയിട്ടില്ല, അതിനു മുമ്പേ അവൻ വേറെ കെട്ടിയിരിക്കുന്നു എന്ന് പരിഹസിക്കുന്നവരുണ്ട്. വിധുരൻ വിധുരനായി തുടരണം, അല്ലെങ്കിൽ അവൻ കാമാർത്ഥനാണ്. അപരിഷ്കൃതമായ മാനസികാവസ്ഥകളിൽ നിന്ന് നമ്മൾ എന്താണ് മോചിതരാവുന്നത്? ഒറ്റപ്പെടുമ്പോൾ ഒരു കൂട്ടുവേണമെന്ന് തോന്നുന്നവർക്ക് അത് വിലക്കുന്ന സമൂഹം പ്രാകൃത സമൂഹമാണ്. കപട സദാചാരത്തിൻ്റെ കാവലുകളാണവർ. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചു ജീവിക്കട്ടെ, പ്രണയിച്ചു ജീവിക്കട്ടെ. പാകതയുള്ള ഏത് പ്രണയവും നിലനിൽക്കുക തന്നെ ചെയ്യും, അത് 40 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലും. 65 കഴിഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്നപ്പോൾ അയാളുടെ മകൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്യുന്നതും പറയുന്നതുമൊന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ്. സുഹൃത്തെ, തനിക്ക് രതി വിലക്കപ്പെട്ടപ്പോൾ കരുത്തുള്ളതും പ്രണയമുള്ളതുമായ ഏത് പുരുഷനെയും സ്വീകരിച്ചുകൊള്ളൂ എന്ന് ഭാര്യയോട് പറഞ്ഞ പാണ്ഡുവിൻ്റെ ഇതിഹാസമുള്ള രാജ്യത്തിൻ്റെ മഹത് സംസ്കാരം നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതിയെന്ന് ഞാൻ അയാളോട് പറയുന്നു. ഈ രാത്രി ഒരു പാട്ട് കേട്ടാലോ?

പ്രണയമാണ് അമൃതം, ജീവിതം ഹൃദ്യം. മധുരമാം യാത്രകൾ ഒടുങ്ങാതിരിക്കുവാൻ നക്ഷത്രമെണ്ണിയും നിലാവിൽ മുങ്ങിയും ഞാനീ പുഴയോരത്ത് കാത്തിരിക്കുന്നു. ദൂരെ മഴ നനഞ്ഞ് നീ നടന്നെടുക്കുന്നു. ഭൂമി എത്ര തരളിതം, നിലാവിറ്റുവീഴും ഈ രാത്രി തീരാതിരിക്കുവാൻ. മണലിൽ കുഴിച്ചിട്ട പകലുകൾ, പ്രണയമാണ് അമൃതം, ജീവിതം ഹൃദ്യം. നിന്നെ സ്നേഹിക്കുന്നതേക്കാൾ നിർമ്മലം, നിതാന്ത സുന്ദരം മറ്റെന്ത് ഇവിടെ ഈ ഭൂമിയിൽ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഒരു പാട്ട് കേൾക്കാം.

0: కాడిను మౌనం.
1: സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കൂട്ടുകാരനെക്കുറിച്ചും കൂട്ടുകാരിയെക്കുറിച്ചുമാണ് ഈ രാത്രി മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലല്ല, ജീവിതത്തിൻ്റെ ഐക്യങ്ങളിലാണ്, പരസ്പരം ചേരുന്നതിലാണ്. അതുമാത്രമേ പറഞ്ഞവസാനിപ്പിക്കാനുള്ളൂ. സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാകും. ഉന്മേഷത്തോടെ ഉണർന്നാലേ കർമ്മനിരതമായി കാര്യങ്ങൾ ചെയ്യാനാകും. അപ്പോൾ ഈ രാത്രി സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. സ്നേഹം, സന്തോഷം.